0: ശ്രീകുമാറിന്റെ തമ്പി വരികൾ എഴുതി ഇളയരാജ സംഗീതം പകർന്ന് ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനമാണ് നിങ്ങൾ സ്മൃതിമധുരത്തിൽ കേട്ടത്.
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
0: സ്മൃതിമധുരത്തിൽ മൗനവുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി ജോൺസൺ സംഗീതം പകർന്ന് ചിത്രം പാടിയത് ചിത്രം സവിധം.

0: സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ കടിചക്രാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
3: വളരെ ലളിതമായതും നിവർന്നു നിന്ന് ചെയ്യാവുന്നതുമായ ഒരു യോഗാസനമാണ് കടിചക്രാസനം. ഇത് ചെയ്യാനായി ആദ്യമേ കാലുകൾ തോൾ അകലത്തിൽ വെച്ച് നിവർന്നു നിൽക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ തോൾ ഉയരത്തിൽ തറയ്ക്ക് സമാന്തരമായി ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം മെല്ലെ വലതുവശത്തേക്ക് തിരിക്കുക. ഇതോടൊപ്പം ഇടത് കൈപ്പത്തി വലത് തോളിൽ വയ്ക്കുകയും വലത് കൈ പുറകിലേക്ക് കൊണ്ടുവന്ന് അരക്കെട്ടിനെ ചുറ്റിപ്പിടിക്കുകയും ആവാം. ദൃഷ്ടി വലത് തോളിന് മുകളിലൂടെ പുറകിലേക്ക് വേണം. നട്ടെല്ലും കഴുത്തും നിവർന്നു തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3 സെക്കൻഡ് ഇതേ സ്ഥിതിയിൽ തുടർന്നതിനു ശേഷം സാവധാനം ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് നേരെ വരാം. ഇതേ രീതിയിൽ മറുവശത്തേക്കും ആവർത്തിക്കാം. കഴുത്ത്, തോൾ, ഇടുപ്പ്, പുറംഭാഗം പേശികൾക്ക് ബലം കൊടുക്കാനും പുറംഭാഗത്തെ പേശികളിലെ സ്റ്റിഫ്നസ് അഥവാ പിടുത്തം കുറച്ച് പോസ്റ്റർ ശരിയായി തുടരാനും ഈ യോഗാസനം സഹായിക്കുന്നു. ഇതേ യോഗാസനം തന്നെ കൈകൾ തലയ്ക്കു മുകളിൽ ഉയർത്തി വിരലുകൾ കോർത്തു പിടിച്ച് ഇടുപ്പിന്റെ ഭാഗത്തുനിന്ന് ശരീരം മുന്നോട്ട് കുനിച്ച് കൈകളും ഉടൽ ഭാഗവും രണ്ടു വശങ്ങളിലേക്കും സാവധാനം ചലിപ്പിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഇത് തിര്യക് കടിചക്രാസനം എന്നറിയപ്പെടുന്നു. കൈകൾ മേൽപോട്ട് ഉയർത്തുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും ശരീരം മുൻപോട്ട് കുനിയുമ്പോൾ പുറത്തേക്ക് വിടുകയും ചെയ്യണം. ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ, നടുവേദന, കഴുത്തുവേദന മുതലായവ ഉള്ളവർ തിര്യക്കടി ചക്രാസനം ഒഴിവാക്കേണ്ടതാണ്.
2: കടിചക്രാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
3: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
2: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
3: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
2: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം വരികൾ എഴുതി രഘുകുമാർ സംഗീതം പകർന്ന, MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആര്യൻ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:00. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ധനം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സലും ഫ്രാങ്കോയും പാടിയ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.
1: പ്രണയകേസിനും അപ്പു പറഞ്ഞില്ലേ, ഉടക്കി ഉരുക്കി കശക്കും ഞങ്ങൾ രാക്ഷസി രാക്ഷസി രാക്ഷസി കരിമഷിയിട്ട കറുത്ത

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:45 കേൾക്കാം.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഡൽഹിയറിലെ

0: നാ ഷൺമുഖം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, സുരേഷ് പീറ്റർ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ, സുജാത, പ്രഭാകരൻ തുടങ്ങിയ സംഘം ആലപിച്ച ഗാനം. ചിത്രം രാവണപ്രഭു.
2: പിറന്നേ കോടി പറന്നേ ആണ്ടവാനേ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ ഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടെ
3: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാതം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാതം?
2: സന്ധിവാതം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. അപ്പൊ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100 പരം സന്ധിവാദമുണ്ട്. അപ്പൊ അത് അതിന്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലരിലുണ്ടാവാം. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, അപ്പൊ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പൊ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്ട്. അപ്പൊ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരും. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പൊ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ് അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിൽ ഒരുതരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ് ആ ബാക്ടീരിയ ആകാം. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കും. ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കി അതിനെ എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പൊ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിന്റ്സ്, സ്പൈനിലെ കഴുത്തുകൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിന്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിന്റ്സിനെ ബാധിക്കും, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ, സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ SLE, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
2: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിന്റ്സ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത്, ഈ വാദങ്ങളിൽ ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിന്റിലെ നീര് വീഴ്ച, ഈ ജോയിന്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പൊ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിന്റെ ചുറ്റും ഈ ജോയിന്റിന് അകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു അതിനെ എൻകാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പൊ സൈനോവിയത്തില് അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പൊ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് വീഴ്ച നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കാലിലായിരിക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്, SLE എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്, ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം. ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പം അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിലെ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം SLE പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസ് ഒക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി, ജോയിൻ്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പം അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാദം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
2: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും, ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും SLE പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പം അത് ഹോർമോണിൻ്റെ വ്യത്യാസം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ

0: ഹോർമോണിന്റെ ലെവലും ഒക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെന്റ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം, ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേയധികം ആൾക്കാർക്കും അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത്.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പൊ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പൊ അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പൊ അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിൽ എന്നുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസിൽ, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിന്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പൊ അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മാഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലങ്സിനെ ബാധിച്ച് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും, അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താമെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്ത എത്താം എന്ന് പറയാൻ പറ്റില്ല. കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്, അപ്പം അത് ഈ ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ. പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

0: ഇന്നത്തെ രാഗാമൃതത്തിൽ
1: ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച് വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ, ഖടം ആലങ്കുടി രാമചന്ദ്രൻ. ആദ്യമായി ത്യാഗരാജസ്വാമികൾ രചിച്ച ലളിതേ എന്ന കൃതി കേൾക്കാം. രാഗം ഭൈരവി, ആദിതാളം.

0: ഇതുവരെ കേട്ടത് ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി
1: ശ്രീമതി
0: ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ. ഖടം ആലങ്ങുടി രാമചന്ദ്രൻ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ. ശ്രോതാക്കൾ ഇപ്പോൾ തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9495964321, 9496565321. ഒരു നമ്പർ കൂടി, 9496569321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം MS ആശ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കാലത്ത് ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ. എന്നാൽ ശരിയായ ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലുകളിലൂടെയും പകുതിയിലധികം ക്യാൻസറുകളെയും തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നതാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. നാം പിന്തുടരുന്ന ഭക്ഷണരീതിയും ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധത്തിൽ എത്രത്തോളം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അരുൺ എ ജെ ആണ്. ക്യാൻസർ സാധ്യത കുറയ്ക്കാനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ, പ്രതിരോധ പരിശോധനകൾ, ഭക്ഷണക്രമം എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: അപ്പോൾ നമുക്ക് ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് എത്രത്തോളം ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊന്ന് പറയാമോ?
2: നമുക്ക് ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ ക്യാൻസറിന് രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന കാരണങ്ങൾ, മാറ്റാവുന്ന കാരണങ്ങൾ. രണ്ടാമത്തേത്, നമുക്കായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ. ഇപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജെൻഡർ, ലിംഗഭേദം. ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന തരം ക്യാൻസറുണ്ട്. ഇപ്പോൾ സ്തനാർബുദം സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ്. പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ ലിംഗഭേദം അഥവാ സെക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, അല്ലേ? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ പ്രായം കൂടുന്തോറും ക്യാൻസർ സാധ്യത കൂടുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ വരാൻ സാധ്യതയാണ് പ്രായം കൂടിയ സ്ത്രീകളിൽ സ്തനാർബുദം വരാനുള്ള സാധ്യതകൾ. അപ്പോൾ ഈ പ്രായം, ലിംഗഭേദം, നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാം. ആ കാരണങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാരണങ്ങളല്ല. പക്ഷേ ഇവ പകുതി താഴെ മാത്രമേ

0: വരുന്നുള്ളൂ. ബാക്കി പകുതിയിലധികം കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരഭാരം. ശരീരഭാരം WHO ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന ആ ലെവലിൽ തന്നെ റേഞ്ച് ചെയ്യുക, കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പണ്ടേ പറയുന്ന കാര്യമാണ്, പൊക്കം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കുക. അതിൽ നിന്ന് ഒരു 100 കുറച്ച് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയലായിട്ടുള്ള ശരീരഭാരം നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ, അയാൾക്കൊരു 60 കിലോ ഭാരമായിരിക്കാം വേണ്ടി വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ശരീരഭാരം ഈ പറയുന്ന ലിമിറ്റിനകത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം നമുക്ക് ശരീരഭാരം ഈ പറഞ്ഞ റേഞ്ചിനകത്ത് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം? നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 30 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി, അതായത് 30 മിനിറ്റ് ദ്രുതഗതിയിലുള്ള വ്യായാമം, അത് നടത്തയാവട്ടെ, ഓട്ടമാവട്ടെ, സൈക്ലിംഗ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്.
1: അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോളൂ, ഡോക്ടർ അരുൺ ഉണ്ട്, സംസാരിച്ചോളൂ.
2: എനിക്ക് ക്യാൻസർ ആണ്.
0: സംസാരിച്ചു, എന്താ സംശയം, എന്താന്ന് പറഞ്ഞോളൂ.
2: ക്യാൻസർ ഒരു എനിക്കെടുത്ത് ഇപ്പൊ അടുത്ത് എനിക്ക് ചെറുതായിട്ടൊരു വേദന വെച്ചിരിക്കുന്നു ഡോക്ടർ. ഇതിലെന്താണെന്ന് ചെക്കപ്പിന് പോയിട്ട് 3 മാസം കഴിഞ്ഞ് അപ്പോഴേ സ്കാനിങ് എടുത്ത് കൊടുത്തപ്പോ ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് വേദനയുണ്ട്.
0: എവിടെ, ഏത് ഭാഗത്തായിരുന്നു ക്യാൻസറിന്റെ അസുഖം ഉണ്ടായിരുന്നത്? ഓക്കെ, സ്തനാർബുദത്തിന്റെ സർജറി കഴിഞ്ഞല്ലേ? ശരി ശരി. ഈ സർജറി കഴിഞ്ഞും നമുക്ക് ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഇവയെല്ലാം കഴിഞ്ഞിട്ടും ആ സർജറി കഴിഞ്ഞ സ്ഥലത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. അത് ക്യാൻസറുമായിട്ട് വീണ്ടും ക്യാൻസർ വീണ്ടും വരുന്നതായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഈ കുത്തുന്ന പോലത്തെ ചെറിയ ചെറിയ വേദന കാണും, അത് സ്വാഭാവികമായിട്ട് വരുന്ന വേദനയാണ്. ഒരു ഒരു തരത്തിലും പേടി വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 വർഷത്തേക്ക്
2: എനിക്ക് 2 വർഷമായി, 2 വർഷം തികഞ്ഞ് ഇപ്പുറത്തൊന്ന് എനിക്കിലും ഒരു വേദന. അപ്പോഴെനിക്ക് വെള്ളത്തിൽ വരുന്ന പൂച്ചയ്ക്ക് എന്തൊരായാലും കാണുമ്പോ ചൂടുവെള്ളം കണ്ട ചൂടുവെള്ളം പറ്റുള്ളൂ എന്നറിഞ്ഞു. അതുപോലെ എനിക്ക് ഇവങ്ങ് വിഷമാ, അതാണ് ഞാൻ നോക്കിയിരുന്നു വിളിച്ചത്.
0: ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല്, ഞാൻ ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ സ്ഥലത്താണ് വേദന എന്നുണ്ടെങ്കിൽ, കുത്തുന്ന പോലത്തെ വേദന ആണെന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല. സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. പിന്നെ ഓപ്പോസിറ്റ് സ്ഥാനത്തിൽ മറ്റേ ബ്രസ്റ്റിനകത്ത് വേദന വരുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സ്തനാർബുദത്തിൽ വരുന്ന മുഴ വേദന ഇല്ലാത്ത മുഴയാണ്, മനസ്സിലായില്ല? അപ്പം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചെറിയ കല്ലിപ്പായിട്ട് കൊണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വേദനരഹിതമായിട്ടുള്ള മുഴയാണ് സ്തനാർബുദത്തിന് പറയുന്നത്. ശരി,
2: അതുപോലെ
0: ഓക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എപ്പോഴാണ് സ്തനാർബുദത്തിന് വേദന വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ തൊലിയിലോട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിലെ എല്ലുകളിലോട്ടൊക്കെ മസിലിലോട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്തനാർബുദത്തിന് വേദന വരാറുള്ളൂ. അല്ലാണ്ട് ഒട്ടുമിക്ക സ്തനാർബുദ മുഴകൾക്കും വേദന വരാറില്ല. അപ്പം അമ്മയ്ക്ക് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഡോക്ടറെയാണോ കണ്ടിരുന്നത് ആ ഡോക്ടറെ നമുക്കൊരു 3 മാസം കൂടുന്തോറും ഫോളോ അപ്പ് ചെയ്യുക. ആദ്യത്തെ ഒരു 2 വർഷത്തിലേക്ക് 3 മാസത്തിലൊരിക്കൽ ഡോക്ടറെ പോയി
2: കാണുക.
0: ഓക്കെ, എവിടെയാണെങ്കിലും ആ ഡോക്ടറെ പോയി 3 മാസത്തിലൊരിക്കൽ ഓങ്കോളജി ഡോക്ടറെ, ക്യാൻസർ വിദഗ്ധനെ പോയി
2: കാണുക.
0: അപ്പം അത്ര മാത്രം മതി. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ പേടിക്കാനില്ല. മാർച്ച് കഴിഞ്ഞിട്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക, 3 മാസത്തിലൊരിക്കൽ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ പിങ്ക് മന്ത് ആയിട്ടൊക്കെ ഒബ്സർവ് ചെയ്യുകയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്?
0: ഇപ്പോൾ വന്ന കോളിനോട് ചേർത്ത് തന്നെ ഞാൻ പറയാം, നമുക്ക് സ്ത്രീകളിൽ എപ്പോഴും സ്തന സ്വയ പരിശോധന അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഏതൊരു ക്യാൻസറേയും പോലെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ തന്നെയാണ് സ്തനാർബുദം. അപ്പോൾ നമുക്ക് എങ്ങനെ ആ മുഴ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാം, അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക. മാസത്തിൽ ഒരിക്കൽ സ്ത്രീകൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട്
1: ആർത്തവത്തിന് ശേഷം എന്ന് പറയുന്നത് ആ ഒരു ടൈം ഉണ്ടോ?
0: ശരിക്കും ആർത്തവത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സ്ത്രീകൾക്ക് ചില സമയത്ത് ഈ മെൻസസുമായിട്ട് അടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കുറച്ച് ദൃഢമാവും, കല്ലിപ്പ് പോലെ തോന്നിയേക്കാം, സ്വാഭാവികമായിട്ട് തന്നെ തോന്നിയേക്കാം. അതല്ലാത്തൊരു സമയത്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, ഇടുപ്പ് വരെയുള്ള ഡ്രസ്സ് അൺഡ്രസ് ചെയ്യുക, എന്നിട്ട് രണ്ട് കൈയും ഇടുപ്പിൽ വെച്ച ശേഷം നമുക്ക് നോക്കുക എന്തെങ്കിലും മാറി തമ്മിലുള്ള എന്തെങ്കിലും ആകൃതിയിൽ വ്യത്യാസമുണ്ടോ, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, നിപ്പിള് മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ദ്രാവകം എന്തെങ്കിലും വരുന്നുണ്ടോ. ഇതേ കാര്യം തന്നെ കൈ രണ്ട് ഉയർത്തിയ ശേഷം നോക്കുക, എന്നിട്ട് വലത്തെ കയ്യിലെ മൂന്ന് വിരൽ വെച്ച് ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിച്ച് നോക്കുക. ഇങ്ങനെ നടുക്ക് നിന്ന് തുടങ്ങി പുറത്തോട്ട് വരുന്ന രീതിയിൽ, പൂക്കളമൊക്കെ ഇടുന്ന രീതിയിൽ പുറത്തോട്ട് വരുന്ന രീതിയിൽ വലത്തെ കയ്യിലെ മൂന്ന് വിരൽ വെച്ച് ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിക്കുക, ഇടത്തെ കയ്യിലെ മൂന്ന് വിരൽ വെച്ച് വലത്തെ മാറും വലത്തെ കഷവും പരിശോധിക്കുക. ഇത് മാസത്തിൽ ഒരിക്കൽ എന്തായാലും ചെയ്യേണ്ടിയ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഫോണിലെന്നാലും നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ കിട്ടും. ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. മാസത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ടും ചെയ്യുക. ഡേറ്റ് മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മാസം ഒന്നാം തീയതി എന്നാണ് നമ്മൾ പറയാറ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പരക്കാട് നിന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, ഡോക്ടർ അരുൺ എജെ ഉണ്ട്, സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് ഒരു സംശയം വെച്ചാൽ, ഈ ഭക്ഷണം, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ ഈ ആസ്ബസ്റ്റോ ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ അലുമിനിയ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറയുകയായിരുന്നു.
0: ആ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ പ്രിവെൻഷൻ്റെ കാര്യം, ക്യാൻസർ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ രണ്ട് കാര്യം പറഞ്ഞായിരുന്നു, ജീവിത നമ്മുടെ ശരീരഭാരം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക പ്രവർത്തനക്ഷമത, അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷണക്രമം. അപ്പം നമുക്ക് ഈ ഭക്ഷണത്തിൽ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഭക്ഷണങ്ങളുണ്ട്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഏത് ഭക്ഷണമാണെങ്കിലും ക്യാൻസർ വരുത്താനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള വീട്ടിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും, ഇപ്പോൾ ബേക്കറിയിൽ വരുന്ന പഫ്സ്, ബർഗർ, പിന്നെ ചൂടാക്കിയ ചിക്കൻ, പൊരിച്ച ചിക്കൻ, അപ്പോൾ ഇതിനൊക്കെ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നൊക്കെ പറഞ്ഞ കെമിക്കൽ രാസവസ്തുക്കളുള്ള ഭക്ഷണങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ചെയ്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഉപയോഗിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയൊക്കെ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യത കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്, ഉൾപ്പെടുത്തുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ
3: അതെ
0: എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡുണ്ട്. ആ പിരമിഡിന്റെ ഷേപ്പിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭക്ഷണക്രമത്തിലെ ഒരു 50% പഴവും പച്ചക്കറികളും വേണം എന്നാണ് പറയുന്നത്. അതായത് പിരമിഡിന്റെ ഏറ്റവും താഴത്തെ ഭാഗം. ബാക്കി 25% മാത്രമേ അന്നജം അടങ്ങിയ ഭക്ഷണവും 25% പാല്, മുട്ട, മീൻ മുതലായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്,
3: ഈ പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഈ വിഷമടിച്ച കുഴപ്പമോ ഉണ്ടാക്കുകയല്ലേ?
0: ഇല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഉള്ളൊരു കാര്യമില്ല. നമുക്ക് എല്ലാ പഠനങ്ങളും പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ക്യാൻസർ സാധ്യത കൂടുതലാണ് നമ്മൾ ഇതൊന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവ പേടിച്ച് നമ്മൾ ഈ പഴം പച്ചക്കറികൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ നമ്മുടെ ഭക്ഷണക്രമത്തിൽ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 50% പഴം പച്ചക്കറികൾക്കും പകരം നമ്മൾ 50% നമ്മൾ അന്നജം കൂടുതൽ അടങ്ങിയ ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എല്ലാ വീടുകളിലും ദോശയോ ഇഡലിയോ ഒക്കെ ആയിരിക്കാം, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയാണെങ്കിലും ചോറോ ചപ്പാത്തി ഇഡലി. അപ്പോൾ നമുക്ക് അന്നജം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അത് തന്നെ ഒരു ക്യാൻസറിനൊരു ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയ ഒരു ഭക്ഷണക്രമമാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉച്ചയ്ക്കൊക്കെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് കഴിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയാണെങ്കിലും, നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞ് കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വെള്ളരിക്ക, ക്യാരറ്റ്, തക്കാളി മുതലായ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ വേവിക്കാത്ത
3: രീതി.
0: അതെ അതെ, പയറിൽ കൂടുതൽ പ്രോട്ടീനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അല്ലാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ശരീരത്തിന് നല്ലതാണ്, എന്നാലും നമുക്ക് അല്ലാതുള്ള ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും പച്ചക്കറികളും ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചോദിച്ചത് ആസ്ബസ്റ്റോസ് ഷീറ്റിന്റെ കാര്യമായിരുന്നു, അത് ലങ് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസറുമായിട്ട്. അതെ അതെ, അപ്പൊ നമുക്ക് അതെ അതെ സ്വാഭാവികമായിട്ടും ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതും ശ്വാസകോശ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ശ്രോതാവ് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സംശയം കൂടെ ചോദിക്കട്ടെ. നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ മെറ്റൽ സ്പൂണുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ സ്ക്രാച്ച് വന്ന നോൺ സ്റ്റിക് പാത്രങ്ങൾ ആൾക്കാർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് അതിൻ്റെ പുക ശ്വസിക്കുന്നതും ഒക്കെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ, അല്ലെ? ശാസ്ത്രീയമായിട്ടുള്ള വശം എന്താണ്
0: ഇതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഏത് പാത്രം ഉപയോഗിക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ആയിക്കോട്ടെ

0: ഈ പറഞ്ഞ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളായിക്കോട്ടെ, അവ ശരിക്കും കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവ റെഗുലേറ്ററി ബോർഡ്സിൽ പറയുന്ന നിഷ്കർഷിക്കുന്ന കെമിക്കൽസ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ പ്ലാസ്റ്റിക്കിലെല്ലാ ഇപ്പം വാങ്ങിക്കുന്ന മിക്ക പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും BPA ഫ്രീ, ബിസ്ഫിനോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ലേബിൾസ് കാണാം. അത് ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ മാത്രമേ ആവുന്നുള്ളൂ, അതല്ലാണ്ടുള്ള കെമിക്കൽ പദാർത്ഥങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ മൈക്രോവേവ് ഓവൻ, നമ്മുടെ വീട്ടിലെല്ലാം കുക്ക് ചെയ്യാനായിട്ട് പാചകം ചെയ്യാനായിട്ട് ഓവൻ വെക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഓവനകത്ത് വെക്കേണ്ടിയ പാത്രങ്ങളിൽ പോലും മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാവുന്ന പാത്രമാണ് എന്ന ലേബലോടെ കിട്ടുന്ന ഇതുണ്ട്. അതായത് ആ കെമിക്കൽസ് അടങ്ങാത്ത രീതിയിൽ. അപ്പം നമുക്കിതിൽ കുറച്ച് ഈ എന്ത് സാധനം വാങ്ങിക്കുവാണെങ്കിലും യൂട്ടൻസിൽസ്, പാത്രങ്ങളായിക്കോട്ടെ, കുപ്പികളായിക്കോട്ടെ, ഇവയെല്ലാം നമുക്ക് ലേബൽ വായിച്ചിട്ട് നമുക്ക് അതിലടങ്ങിയ കണ്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അത് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന ആ കടയിൽ നമുക്ക് ചോദിക്കുക ഇതിനകത്ത് ഇന്ന കെമിക്കലുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ ലേബൽ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ എൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ഇപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ആയിക്കോട്ടെ. ശരിക്കും വാട്ടർ ബോട്ടിൽ ഈ ഒത്തിരി നമ്മുടെ നാട്ടിൽ കാണാം, വണ്ടികളിൽ തുറസായ ചൂടടിച്ച് വെയിലടിച്ച് അല്ലേ, കടകളിലാണെങ്കിലും ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇങ്ങനെ വെയിലടിച്ചിരിപ്പുണ്ടാവും. അതേപോലെ അതെ, മിനറൽ വാട്ടറിൻ്റെ കുപ്പി. പിന്നെ നമുക്ക് ഈ നമ്മുടെ റോഡിൽ കൂടെ തന്നെയാണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ട്രക്കുകൾ, വാനുകൾ അല്ലെ, പിക്കപ്പ് പോലുള്ള വണ്ടികളിൽ ഇങ്ങനെ തുറന്ന കുപ്പികൾ ഒത്തിരി ഇരിക്കുന്ന കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീരെ ചെറിയ എലമെൻറ്റ്സ്, പദാർത്ഥങ്ങൾ അതിൽ നിന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിലോട്ട്. അപ്പോൾ അവ നമ്മൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അവ സ്വാഭാവികമായിട്ടും ക്യാൻസറും, ക്യാൻസർ മാത്രമല്ല ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ്.
1: അപ്പോൾ അനുശാസിക്കുന്ന നിബന്ധനയോട് കൂടിയ സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പർ അതുപോലത്തെ മെറ്റൽ ബോട്ടിലോ ഗ്ലാസ്സോ ഗ്ലാസ് വെസൽസ് ഒക്കെ ആയിരിക്കും സേഫ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ, ആ മേഡം,
1: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സ്വാഗതം, പേര് മോഹനൻ, ആനാപുരാണ്.
1: ഓക്കെ, ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എജേ ഉണ്ട്, സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
2: അതെ, ഞാൻ മെഡിക്കോ സോണി കാല് മുറിച്ചതാണ് ക്യാൻസറായി.
0: ഓക്കെ
2: ഓക്കെ, അത് കഴിഞ്ഞ ജൂണിലാണ് മുറിച്ചത്. ഇപ്പൊ ജൂൺ 15 മുറിച്ചത്. അതിന് ചീമ ആറ് ചീമ എടുത്തു. ചീമ എടുത്തതിന് ശേഷം ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ചില സമയങ്ങളിൽ ഒരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട്. കാല് മുറിച്ചതിന്റെ ബാക്കിയുള്ള 6 ഭാഗം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും.
0: ഓക്കെ, അത് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണം നമുക്ക് ഈ ക്യാൻസർ രോഗമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കാലിലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇനി വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ചെക്കപ്പാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അസുഖത്തിൽ കറക്റ്റായിട്ട് പറയുന്ന ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 കൂടുന്തോറും ഡോക്ടറെ കാണിക്കുക. നമുക്ക് ഈ കാല് മുറിച്ച് മാറ്റിയതിൻ്റെ അടുത്തുള്ള, എപ്പോഴും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലകളിലോട്ടാണ്, ലിംഫിനോട് അഥവാ കടലകളിലോട്ടാണ്. ഇപ്പോൾ കഷത്തിലെ, ഇപ്പോൾ ഒരു സ്തനാർബുദമാണെങ്കിൽ കഷത്തിലെ കടലയിലോട്ടായിരിക്കും പടരുക. ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പൊ കാലിലെ അസുഖം ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവ ഏറ്റവും ആദ്യം വരുന്നത് ഇടുപ്പിലെ കടലുകളിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കടലുകളിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഡോക്ടറെ കാണുമ്പോഴേക്കും ഡോക്ടർ തൊട്ട് പരിശോധിക്കുകയും ചെയ്യും. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത സ്കാൻ ആണല്ലോ, അപ്പൊ ചെറിയൊരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്ത് നമുക്ക് വീണ്ടും ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ പറഞ്ഞ ലക്ഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല.
2: അല്ല, അപ്പൊ ഞാൻ ഇത് ഹീമ കഴിഞ്ഞ ശേഷം 1 കഴിഞ്ഞ ശേഷം പെറ്റ് സ്കാൻ എടുത്തു. കംപ്ലീറ്റ് പെറ്റ് സ്കാൻ, പെറ്റ് സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു. അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുത്തു. അതിനും അതിന്റെ യാതൊരു ഇതും ഇല്ല.
0: പേടിക്കാനായിട്ടൊന്നും ഇല്ല. നമുക്ക് ഈ പറഞ്ഞ ക്യാൻസറിന് എന്തെങ്കിലും അംശങ്ങൾ ബാക്കിയുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഈ പെറ്റ് സ്കാൻ എല്ലാം എടുത്തത്. അതിനകത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നും ഇല്ല എന്ന് കരുതി ഫോളോ അപ്പ് ചെയ്യാതിരിക്കരുത്. ക്യാൻസറിന്റെ അസുഖത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ പോലും വീണ്ടും വരാനുള്ള തീരെ ചെറിയ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോളോ അപ്പ് മുടക്കാതിരിക്കുക. ഓക്കെ,
1: സാർ. ഇപ്പോൾ സ്തനാർബുദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചികിത്സ അല്ലെങ്കിൽ ആ രോഗം ഭേദമാകുന്നതിനുള്ള സാധ്യത കൂടുതലാണല്ലോ. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഡോക്ടറിനെ തന്നെ അറിയാം, ഡോക്ടറെ കാണാനെത്തുന്ന പേഷ്യൻസിൽ പലരും അതിൻ്റെ ഒരു തേർഡ് ഘട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രസ് ചെയ്തിട്ടാണ് എത്തുന്നത്. ഒരു ആ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള സിംറ്റംസ് കാണാതെ പോവുകയോ ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ തന്നെ കുറച്ച് നാൾ ആകട്ടെ വേദന ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ അത് അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കക്ഷത്തിലുള്ള തടുപ്പുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഒരു അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
0: എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്തനാർബുദത്തിൻ്റെ കാര്യം ഇപ്പോൾ ഒക്ടോബർ പിങ്ക് മന്ത് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് സ്തനാർബുദ

0: എല്ലാം ഗൈഡ് ലൈൻസ് അങ്ങനെയാണ് പറയുന്നത്. നമുക്കത് പ്രായോഗികമായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു രണ്ട് മാസം രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ 40 വയസ്സിന് മേലുള്ള സ്ത്രീകൾ മാമോഗ്രാം പരിശോധന ചെയ്യുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ ഈ പരിശോധനകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ആ കേൾക്കുന്നുണ്ട്, പേര് പറയാമോ? പേര് പറയാമോ? ആ ആ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ. റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വെക്കണേ, എക്കോ പോലെ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആകുന്നില്ല, അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് സംസാരിച്ചോളൂ.
0: ഹലോ, ആ ചോദിച്ചോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം.
2: ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റാണ് സാർ. ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞു, കീമോ ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഞാൻ ഇങ്ങനെ കാത്തു. പക്ഷെ ഇപ്പോഴും സാറെ ഈ ചെക്കപ്പ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മാമോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാലിന്റെ കൈയുടെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാറേ. ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് 12 വർഷമായി സാറേ.
0: ഓക്കെ,
2: അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം സാറേ. അത് ഇനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണോ എന്നുള്ള സംശയം ഉണ്ട്.
0: അമ്മയ്ക്ക് ഇപ്പൊ പ്രായം എന്തായിരുന്നു?
2: 60.
0: ഓക്കെ, ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഇപ്പോൾ ക്യാൻസറിന്റെ അസുഖം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. അമ്മയ്ക്കിപ്പോൾ ഒരു ക്യാൻസർ വന്ന സ്ഥിതിക്ക് ആൾറെഡി വന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് വീണ്ടും വരാനുള്ള തീരെ ചെറിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു സ്തനാർബുദത്തിൽ നമുക്ക് ഒരു സ്ഥാനത്തിൽ സർജറി ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും മറ്റേ സ്ഥാനത്തിൽ ഈ ക്യാൻസറിൻ്റെ അസുഖം വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ഐഡിയലി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുക. ഇൻ കേസ് അമ്മയ്ക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ ഈ പറഞ്ഞ വേദനയൊന്നും അധികം വരത്തില്ല, പക്ഷേ മാമോഗ്രാം ആണ് ശരിക്കും നമുക്ക് നിർദ്ദേശിക്കുന്ന ടെസ്റ്റ്. മാമോഗ്രാം ആണ്. മാമോഗ്രാമിലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ, പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക. വേദനരഹിതമായിട്ടുള്ള ടെസ്റ്റാണ്. അതെ, മനസ്സിലായി. അതെ അതെ അതെ, അമ്മയ്ക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെ ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കൽ അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക, 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്യുക. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. അതുപോലെ തന്നെ പുകവലിയും മദ്യപാനവും നമ്മൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പാസീവ് സ്മോക്കിങ്ങിൻ്റെ അടക്കം അപകട സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പോൾ പുകവലി, ടൊബാക്കോയും ആൽക്കഹോളും രണ്ടും ഇപ്പോൾ WHO ഗ്രേഡ് 1 കാർസിനോജനായിട്ടാണ് ആദ്യത്തെ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രഥമ ഫാക്ടറുകളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് നമ്മുടെ ശ്വസിക്കുന്ന മൂക്ക് തൊട്ട് തൊണ്ട, വായ, അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, ഇത്രയും ഭാഗങ്ങളിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരുത്താനായിട്ടുള്ള കാരണക്കാർ തന്നെയാണ് പുകയിലയും മദ്യപാനവും, അതേപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ. അപ്പോൾ നമുക്ക് ശരിക്കും പറയുന്നത് പുകയില പാടെ വർദ്ധിക്കുക. WHO ഏറ്റവും റീസെൻ്റായിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് റിസ്ക് ഓഫ് ക്യാൻസർ സ്റ്റാർട്ട്സ് വിത്ത് ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ, അതായത് ആദ്യത്തെ തുള്ളി മദ്യത്തിൽ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ശീലങ്ങളും പാടെ വർദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ പഠനങ്ങളിൽ തെളിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുകയില നിർത്തിക്കഴിഞ്ഞാൽ പുകയില ഉപയോഗിച്ച്, അതായത് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത 10-ൽ-1 ചുരുങ്ങുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയി എന്നും പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം. നിർത്തിക്കഴിഞ്ഞ് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യാം.
1: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: ജാനകി, നെടുമങ്ങാട്.
1: ഓക്കെ, സംസാരിച്ചോ.
3: എനിക്ക് ചോദിക്കാനുള്ളത്,
0: ഒരു ചേച്ചി
3: ഉണ്ടായിരുന്നു, ആ ചേച്ചിക്ക് ഗർഭപാത്രനാള ക്യാൻസർ ആയിരുന്നു.
0: എവിടെയായിരുന്നു?
1: സെർവൈക്കൽ ക്യാൻസർ.
3: ഗർഭപാത്രത്തില്, ഓറലായിരുന്നു.
0: ആ ഗർഭപാത്രത്തില്, ശരി.
3: ചേച്ചി കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടത്, ചേച്ചി അങ്ങ് മരിച്ചുപോയി.
0: ഓക്കെ,
3: എനിക്ക് സംശയം, അത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉണ്ടോ? പിന്നെ ഞാനാണെങ്കിൽ എനിക്കിപ്പോ അങ്ങനത്തെ അസുഖമൊന്നും ഇല്ല. എനിക്ക് ബദല് പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിലുള്ള ജീവിത പരമ്പര്യമായിട്ടുള്ള

0: ഷുഗറും ഒക്കെ ഉള്ളൂ.
1: ജീവിതശൈലി രോഗങ്ങളെല്ലാം
2: ശരി
1: എന്നുള്ളതാണ്.
2: ഇപ്പോ അമ്മയുടെ ചേച്ചിക്ക് ക്യാൻസറിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും വരാനുള്ള സാധ്യത തീരെ ചെറുതായിട്ടുണ്ട്. സാധാരണ ഒരു ജനറൽ പോപ്പുലേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരിയും കൂടെ ഒരു ക്യാൻസർ വരാൻ സാധ്യത ഉള്ളൊരു കാര്യം തന്നെയാണ്. കുടുംബങ്ങളിൽ വരാൻ സാധ്യത ഉള്ളൊരു ക്യാൻസർ തന്നെയാണ്. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ചെറിയൊരു ക്യാൻസർ തന്നെയാണ് ഈ എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭവസ്ത്രത്തിലുള്ള ക്യാൻസർ. അപ്പോൾ നമുക്കതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം വയറു വേദന, നമുക്ക് അസഹനീയമായിട്ടുള്ള വയറു വേദന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത വയറു വേദന, അത് ഇങ്ങനെ വിട്ടുമാറാണ്ട് നിലനിന്ന് പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നെന്തെങ്കിലും ബ്ലീഡിങ് ഇപ്പം മെൻസസ് അഥവാ മാസക്കുളി അത് ആ സമയത്തല്ലാണ്ടുള്ള അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും രക്തസ്രാവം അഥവാ ബ്ലീഡിങ്, അസഹനീയമായിട്ടുള്ള വേദന, അവിടെ നിന്നെന്തെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് വരിക, ദ്രാവകം പോലെ എന്തെങ്കിലും വരിക, നടുവേദന, ഇവയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാൻസർ.
0: വയറുവേദന വന്നിട്ട് ഞാൻ ഗ്യാസിന്റെ ഉള്ളിൽ കഴിക്കുമ്പോൾ ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ അതങ്ങ് പോകും, കുഴപ്പമില്ല.
2: അല്ല, ഈ ഗർഭവസ്ത്രത്തിലെ ക്യാൻസറിന്റെ വേദന എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ അടിവയറ്റിലായിട്ടായിരിക്കും വേദന വരിക. ഇപ്പം അമ്മ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ അല്ലാണ്ടുള്ള ക്യാൻസറിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളും കൂടെ, പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളും കൂടെ കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. പെട്ടെന്നൊരു വിശപ്പില്ലായ്മ വരിക, ഒന്നര കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസമായിട്ട് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് മെലിയുക, ഭാരക്കുറവ്, ഈ ലക്ഷണങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കുക. അമ്മയ്ക്ക് വർഷത്തിൽ ഒരിക്കൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കാം. സംശയം ദൂരീകരിക്കാം ഈ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഈ ക്യാൻസറിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളത്.
0: ജീവിതശൈലി രോഗമുള്ള എനിക്കിപ്പോ എനിക്കെന്ന് പറയില്ല, ജീവിതശൈലി രോഗമുള്ളവർക്ക് ഈ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നാണോ സാർ പറയുന്നത്?
2: ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതെ കാട്ടിയും ഉപരി ജീവിതശൈലിയിലുള്ള ജീവിതശൈലി മൂലമുള്ള ശീലങ്ങൾ, നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പുകവലി, മദ്യപാനം അഥവാ നമ്മുടെ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനക്ഷമത, വ്യായാമക്കുറവ്, ശരീരം ഭാരം കൂടുക, ഇവയൊക്കെയാണ് നമുക്ക് ക്യാൻസറുമായിട്ട് കുറച്ചും കൂടെ വരാൻ സാധ്യതയുള്ള കാരണങ്ങളെന്ന് പറയാം. അല്ലാണ്ട് അമ്മയ്ക്കിപ്പോൾ ഷുഗറോ പ്രഷറോ ഉണ്ടെന്ന് മനസ്സിലായി, അത് ഇപ്പോൾ ഈ ഷുഗർ വന്നെന്നും പറഞ്ഞ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അമ്മ ഇപ്പോൾ വ്യായാമം ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക, അങ്ങനെ നമുക്ക് ആ ജീവിതശൈലി, അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് അല്ലേ. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലി രോഗം, ഷുഗർ പോലുള്ള, പ്രമേഹം പോലുള്ള രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ ഈ ശൈലി മാറ്റങ്ങൾ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ, പ്രതിരോധിക്കാനും കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശരി, മുലയൂട്ടുന്ന അല്ലെങ്കിൽ മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ടോ?
2: അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിൾസ്, അമെനോറിക് സൈക്കിൾസ് എന്ന് പറയും, അതായത് മാസക്കുളി ഇല്ലാതെ വരുന്ന സൈക്കിൾസ്. ഇപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അറിയായിരിക്കും അല്ലേ, നമുക്ക് ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 15 മാസം നമുക്ക് മാസക്കുളിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അവ ഒരു നല്ല കാര്യമാണ്. എത്രത്തോളം ഹോർമോൺ എക്സ്പോഷർ കൂടുന്നോ അത്രത്തോളം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഓർക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പോൾ ഈ മാസക്കുളി അഥവാ മെനാർക്കി എന്ന് പറയുന്ന, ഇപ്പോൾ ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് മാസക്കുളി വരുന്നത് വളരെ നേരത്തെ, മാസക്കുളി വരുന്നവർക്ക് ക്യാൻസർ റിസ്ക് ചെറിയ കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഹോർമോൺ എക്സ്പോഷർ കൂടുതലായതുകൊണ്ട്. അതുപോലെ ലേറ്റ് മെനാർക്കി, ഒത്തിരി വൈകി മാത്രം മാസക്കുളി തീരുന്ന ലേറ്റ് മെനോപോസ്, ഒത്തിരി വൈകി മാത്രം മാസക്കുളി തീരുവാണെന്നുണ്ടെങ്കിൽ അവ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എത്രത്തോളം സൈക്കിൾസ് ആണോ ഈ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാകുന്നത് അത്രത്തോളം ഈ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ മുലയൂട്ടുന്ന സമയവും ഗർഭധാരണ സമയത്തും സ്വാഭാവികമായിട്ടും ഹോർമോൺ എക്സ്പോഷർ കുറവായിരിക്കും മാസക്കുളി ഇല്ലാത്തതുകൊണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പറയാവുന്ന കാര്യം തന്നെയാണ്, കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള, സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ മുലയൂട്ടലോ ഗർഭധാരണോ ഇല്ല. അപ്പോൾ ഈ മാസക്കുളി ഇല്ലാത്ത ഒരു കാലഘട്ടം വരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നൺസ്, കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ആ ഹലോ, ഞാൻ കൊട്ടാരക്കര ലേനയാണ്.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ അരുൺ എജേ ഉണ്ട്, സംസാരിച്ചോ.
3: എൻ്റെ ഒരു കസിന് 52 വയസ്സായി. അവർക്ക് എലിപ്പനി വന്നിട്ട് കിഡ്നി ഡാമേജ് ആയി. ഇപ്പൊ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്യാൻസർ ചേഞ്ച് ചെയ്യോ, അങ്ങനെ വല്ല സാധ്യത അങ്ങനെ വല്ലത് ഉണ്ടാവോ?
2: ഇല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്യുവർലി ഒരു ഇൻഫെക്റ്റീവ് അല്ലേ, നമുക്ക് എലിപ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ ആണ്, അണുബാധയാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന അണുബാധയാണ്. അപ്പോൾ ആ അണുബാധ നമുക്ക് അണുബാധ മൂലം നമുക്ക് കിഡ്നിക്ക് ഉണ്ടായേക്കുന്ന ഒരു ചെറിയൊരു ഡാമേജ്, തകരാറാണ്. അവ ഡയാലിസിസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് റെക്ടിഫൈ എന്നുള്ളതേ ഉള്ളൂ. അവ ക്യാൻസറുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല.
1: വിളിച്ചതിന് നന്ദി. സാർ, ചില ക്യാൻസറുകളെങ്കിലും നമുക്ക് വാക്സിനിലൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമല്ലോ? ഇപ്പൊ HPV വാക്സിൻ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി

0: ഇപ്പോൾ വാക്സിനിലൂടെ പ്രതിരോധിക്കാൻ പറ്റുന്ന ക്യാൻസറുകളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സ്തനാർബുദം പോലെ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണക്കാരൻ എത്ര പേർക്ക് അറിയാം, അത് കാരണം ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറായിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ വരുന്നുള്ളത്. അപ്പോൾ അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ആ ക്യാൻസർ വരുന്നത്. HPV വൈറസ് ഗർഭാശയഗളം അഥവാ സെർവിക്സ് നമ്മുടെ ഗർഭാശയത്തിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന സ്ഥലം, അവിടെ HPV വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസറായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ വൈറസ് ഇൻഫെക്ഷൻ മൂലമാണ് വരുന്നതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിൻ എടുത്തത് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഡോസ് ഓഫ് വാക്സിൻ ശരിക്കും അഡോളസൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ 9 to 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാക്സിൻ പറയുന്നത്. രണ്ട് ഡോസ് ഓഫ് വാക്സിൻ, 0th dose ആൻഡ് 6th dose, അതായത് ഇന്നൊരു വാക്സിൻ January 1 വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 months കഴിഞ്ഞ് July 1 അടുത്ത വാക്സിൻ എടുക്കുക. 15 മേലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 3 dose, 0, 1, 6 എന്ന് പറയും, അതായത് January 1 February 1 പിന്നെ July 1 അങ്ങനെ വാക്സിൻ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏജ് കട്ട് ഓഫ് പറയുന്നില്ല. നമ്മൾ ആദ്യമായി സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എപ്പോഴാണോ എപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഈ വാക്സിൻ അതിൻ്റെതായ മെച്ചമുണ്ട്. അപ്പോൾ നമുക്കൊരു വാക്സിൻ എടുക്കുന്ന വഴി വൈറസ് ഇൻഫെക്ഷൻ തടയാം, ആ വൈറസ് ഇൻഫെക്ഷൻ തടയുന്ന വഴി നമുക്ക് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ തന്നെ നമുക്ക് തടയാൻ കഴിയും.
0: ഇത് ഒരുപാട് വർഷം എടുത്തിട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ അതിനിടയ്ക്ക് ഇത് ചികിത്സ പോസിബിൾ അല്ലേ?
1: ക്യാൻസറാണോ അതോ സെർവിക്കൽ
0: ക്യാൻസറിന്റെ?
1: ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഏജ് കട്ട് ഓഫ് കഴിഞ്ഞു, നമുക്ക് ഈ പ്രായം കഴിഞ്ഞ ഒരാളാണ്, നമ്മൾ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണ്, നമ്മളൊരു കുട്ടികളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് HPV DNA ടെസ്റ്റ് അഥവാ പാപ്സ്മിയർ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നല്ല നോക്കുന്നത്, നമുക്ക് ആ HPV ഇൻഫെക്ഷൻ ആ ഒരു വൈറസിൻ്റെ അണുബാധ നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ ആ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് അതൊരു ക്യാൻസറായി മാറുന്നത് വരെയുള്ളൊരു നീണ്ട യാത്രയാണ്. അതിന് മുമ്പേ പ്രീമാലിഗ്നൻ കണ്ടീഷൻസ് എന്ന് പറയും, അതായത് ക്യാൻസർ എത്തിയിട്ടില്ല എന്നാൽ HPV വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസിനെ നമുക്ക് കരിച്ചു കളയാനായിട്ടുള്ള ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിപ്പോൾ ഒരു OP ഡേ കെയർ പ്രൊസീജിയറായിട്ട്, അതായത് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ ഒന്നും വേണ്ടാതെ തന്നെ HPV വൈറസ് ഇൻഫെക്ഷൻ ഉള്ള പ്രീമാലിഗ്നൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് കരിച്ചു കളയാം. ക്രയോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സകളുണ്ട്, കുറേ ഒട്ടനവധി ചികിത്സകൾ അവൈലബിൾ.
0: ഈ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് HPV ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ?
1: നമുക്ക് സെർവിക്കൽ ക്യാൻസറിൻ്റെതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട
0: ക്യാൻസറിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള
1: ഇപ്പോൾ എന്തെങ്കിലും അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. ചിലപ്പോൾ ഒരു വെള്ളപ്പോക്ക് എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റിഷ് ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, എന്തെങ്കിലും ദുർഗന്ധമുള്ളൊരു ഡിസ്ചാർജ് ആയിരിക്കാം, പിന്നെ ഒരു അടിവയറ് വേദന, നട്ടല് വേദന, പിന്നെ ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്, അല്ല മാസക്കുളിക്ക് ഇടയ്ക്കുള്ളാവുന്ന ബ്ലീഡിങ്. നമുക്കറിയാം, സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അവരവർ എപ്പോഴൊക്കെ ആയിരിക്കും അവരുടെ മാസക്കുളി വരുന്നുള്ളൂ. അപ്പം മാസക്കുളിയായിട്ട് ബന്ധമില്ലാതെ എപ്പോഴെങ്കിലും ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ പോസ്റ്റ് കൊയ്റ്റൽ ബ്ലീഡിങ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് പോലെ വരിക, ഇവയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ HPV ഇൻഫെക്ഷൻ അഥവാ അത് ക്യാൻസറിലോട്ടുള്ളൊരു യാത്രയിൽ വരുന്ന ആ ഒരു കണ്ടീഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലം പറയാമോ?
2: കൊല്ലം കുടിക്കോട് സദാശിവന.
0: സംസാരിച്ചു
2: സാറേ, ഈ ബ്ലഡ് ക്യാൻസർ വരുമല്ലേ,
1: അത് വന്നാൽ
2: നമുക്ക് തിരിച്ചറിയാനെ കൊണ്ട് ആരംഭത്തിലേ എങ്ങനെ സാധിക്കും?
1: ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടേം മാത്രമേ ആവുന്നുള്ളൂ. അതിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതിൽ തന്നെ ഒട്ടനവധി വകഭേദങ്ങളുള്ള ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സ്വയം ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ നോക്കുക. ഇപ്പോൾ അകാരണമായി വിട്ടുമാറാത്ത പനി, ഒരു 2 to 3 months പനി ഒരു തരത്തിലും മാറാത്ത രീതിയിൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രി ഒട്ട് നല്ല രീതിയിൽ വേർക്കുക, ശരീരം പെട്ടെന്ന് മെലിയുക, വിശപ്പില്ലായ്മ, പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും കഴലകൾ, ലിംഫ് നോഡ്സ്, അപ്പോൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും കഴല വീക്കം പോലുള്ള എന്തെങ്കിലും മുഴകളോ തടിപ്പായിട്ട് ഉണ്ടാവുക, ഇവയൊക്കെ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ക്ഷീണം, നട്ടല് വേദന, ഇവയെല്ലാം നമുക്ക് ബ്ലഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കാണാം.
2: അതുപോലെ ഈ ബ്ലഡ് ക്യാൻസറിന് ഒരു പ്രതിരോധിക്കാനായിട്ട് ആഹാരത്തിന്
1: ബ്ലഡ് ക്യാൻസർ കുറച്ചും കൂടെ നമുക്ക് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം വരുന്ന ക്യാൻസറുകളായിട്ട് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആഹാര പഴങ്ങൾ പച്ചക്കറികൾ നല്ല രീതിയിൽ കഴിക്കുക, ഫ്രൈഡ് ഫുഡ്സ് നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഏതൊരു ക്യാൻസറേയും പോലെ രക്താർബുദത്തെയും നമുക്ക്

0: പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ലാബിൽ പോയിട്ട് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, പ്രാഥമികമായിട്ടുള്ള രക്തപരിശോധന ചെയ്യുക. അതിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഒരു പെരിഫറൽ സ്മിയർ എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. വലിയൊരു ചിലവാകുന്ന ഒരു ടെസ്റ്റ് അല്ല അവ, കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. വേറൊരു സംശയം സാധാരണ ആൾക്കാർ പറയാറുള്ളത് ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷൻ പോലെയുള്ള ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ അത് യൂട്രസിനുള്ളിലോട്ടോ അല്ലെങ്കിൽ കിഡ്നി പോലെയുള്ള അവയവങ്ങളെ അത് ക്യാൻസറസ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ, അൺട്രീറ്റഡ് ആയിട്ട് അത് കുറേ നാൾ കണ്ടിന്യൂ ചെയ്താൽ?
0: ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ, ഇപ്പോൾ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തൊട്ട് മേലെയാണ് ബ്ലാഡർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാഡർ ഇൻഫെക്ഷൻ, സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ വരാം. അത് കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിയിലോട്ട് പോയിട്ട് അവിടെ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്, ഹൈഡ്രോ യൂറിനറി നെഫ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകാം. അപ്പോൾ ഇവയെല്ലാം ഒത്തിരി നാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാക്കി അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസർ ആവാനുള്ള തീരെ ചെറിയ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ കിഡ്നിയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രാശയത്തിൻ്റെ ബ്ലാഡറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ഒത്തിരി നാൾ അൺട്രീറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം അവിടെ ഒരു സിസ്റ്റൈറ്റിസ് നീരുണ്ടാക്കി ക്യാൻസർ വരാനുള്ള സാധ്യതയെക്കാട്ടിയും കൂടുതലാണ് നമുക്ക് പുകയിലയും മദ്യപാനവും കൂടെ, പുകയില എസ്പെഷ്യലി പുകയില, അവ മൂലം ബ്ലാഡർ ക്യാൻസർ, മൂത്രാശയ ക്യാൻസർ വരാനുള്ള സാധ്യത. കിഡ്നി ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് ടൊബാക്കോ അഥവാ പുകയില ഉപയോഗം.
1: നമുക്ക് അടുത്ത ശ്രോതാവുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: പേര് സിദ്ധാർത്ഥൻ, വർക്കലയിൽ നിന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, സംസാരിച്ചോ.
0: നമസ്കാരം.
2: നമസ്കാരം സാർ.
0: പറഞ്ഞോളൂ.
2: ഞാൻ വർക്കലയിൽ നിന്ന് വിളിക്കുകയാണ്, പേര് സിദ്ധാർത്ഥൻ.
0: ഓക്കെ.
2: എന്റെ ഭാര്യക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഏകദേശം 50 വയസ്സുണ്ട്.
0: ഓക്കെ.
2: പുള്ളിക്ക് സക്ഷത്ത് ഒരു മുഴ വന്നിട്ട് 3-4 വർഷമായി. അപ്പൊ ഈ മുഴ വർക്കല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. അപ്പൊ ആ മാഡം പറഞ്ഞത് ഇത് കുഴപ്പമില്ലാത്ത മുഴയാണ്, യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, അത് വേദനയോ മറ്റൊന്നുമില്ല, അതുകൊണ്ടാണ് ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്.
0: ശരി, അപ്പൊ അന്ന് സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ അന്നത്തെ ദിവസം?
2: ഇല്ല, അങ്ങനെ ഒന്നും എഴുതി തന്നില്ല. ഇത് നിസ്സാരമായിട്ടാണെന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്. അല്ലാതെ മാറലും മറ്റും ഒന്നുമില്ല. അങ്ങനെ മറ്റു ഇതൊന്നുമില്ല. പുള്ളിക്കാരി പിന്നെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ മുറുക്കാൻ ചവയ്ക്കാറുണ്ട്.
0: എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ കഷത്തിലെ കടല, ഈ പറഞ്ഞ കടല തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ലൈപ്പോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തീരെ ചെറുതായിട്ടുള്ള ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന മുഴകൾ കാണും. അപ്പം നമുക്ക് ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഓക്കെ, ഇത് ക്യാൻസറൊന്നും അല്ല, അർബുദമല്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള മേഡം കണ്ടപ്പോഴെങ്കിൽ അങ്ങനെ തോന്നിയത്. എന്തെങ്കിലും സംശയമായിട്ടുണ്ട് വ്യക്തമായിട്ട് അറിയാം, ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണോ അതോ പേടിക്കേണ്ട
2: ചെയ്താലറിയാം. ഓക്കെ.

0: ผลคนเล่นเลยผลนะความเดือด
1: โอเคโอเค
2: จะพารณ์เอาล่ะ
0: น้าสัก
2: എത്ര നാളായിരുന്നു കണ്ടിട്ട്? പണ്ടേ ഉള്ള മഴയാണോ അതോ ഇപ്പോഴാണോ കണ്ടുവരുന്നേ?
0: കുറച്ചേ ഉള്ളൂ കണ്ടത്. അതുപോലെ തന്നെ അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ചെറിയ ഇതുപോലെ വന്നിട്ട് ഒരു പൊലിപോലെ തലേന്നൊരു ദ്രാവകം വന്നിട്ട് അതോടെ പറ്റി പിടിക്കാൻ കട്ടിയാകും.
2: ഓക്കെ, ഈ പറഞ്ഞത് എത്ര വലിപ്പം ഉണ്ടാകും മഴ? വളരെ വലിയൊരു പെട്ടെന്ന് ഞാൻ നമ്മൾ ഈ മുഴയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇപ്പോൾ ഒരു നേരത്തെ പണ്ടേ ഇരിക്കുന്ന ഒരു തരം മുഴയാണ്, അഥവാ സൈസ് പെട്ടെന്ന് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തൊടുമ്പോഴേക്കും പതുപതാന്നിരിക്കുന്ന ഒരു മുഴ പെട്ടെന്ന് ഒരു കല്ലിപ്പായിട്ട് മാറുകയാണ്, നല്ല കല്ലിപ്പായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ അവിടെ എന്തെങ്കിലും മുഴയ്ക്ക് എന്തെങ്കിലും നിറവ്യത്യാസമായിട്ടുണ്ടോ, തൊലിക്ക് എന്തെങ്കിലും നിറവ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വൃണമായിട്ട് മാറുക എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതല്ലാണ്ട് തൊലിപ്പുറത്ത് മാത്രമായിട്ട് വരുന്ന ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ തരം ഒരു കാര്യമുണ്ട്. അതായത് അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, സ്കിന്നിലുള്ള തൊലിയിലുള്ള ഫോളിക്കിൾസ് ഉണ്ട്, ഹെയർ ഫോളിക്കിൾസ്. ആ ഹെയർ ചെന്ന് മുടി ചെന്ന് ഇരിക്കുന്ന ഭാഗത്ത് ചെറിയ ഇൻഫെക്ഷൻ അണുബാധ വന്നു കഴിഞ്ഞാലും അവിടെ ചെറിയ തടിപ്പായിട്ട് വരാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ആണോ അല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പം അച്ഛൻ പറഞ്ഞ വെച്ചിട്ട് ഫോളിക്കുലൈറ്റിസ് ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.
0: ഓക്കെ, അവര് മരുന്നു പരിച്ചിട്ടെങ്കിലും തലേ ഈ മുഴയല്ല, ബാക്കിയുള്ളിടത്തെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഉണത് പോലെ വരികയും അതിൽ നിന്ന് ഈ ദ്രാവകം പോലെ മുടിയിൽ നിന്ന് വരുന്നു, പറ്റുന്നിടത്തെല്ലാം ഉണങ്ങിപ്പിടിച്ച് അത് ഇളകാൻ വരെ പാടുണ്ട്.
2: ശരി, ഈ നമുക്ക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. അപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ആ കാണിച്ച ഡോക്ടറെ തന്നെ, സ്കിന്നിൻ്റെ ത്വക്ക് രോഗ ഡോക്ടറെ തന്നെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചിട്ട് എന്താ അഡ്വൈസ് എന്നുള്ളത് ഫോളോ ചെയ്യുക കേട്ടോ.
0: ചോദിച്ച അച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നു.
2: എന്താ തൊലിയിലായിരുന്നോ ക്യാൻസറിന്റെ അസുഖം ഉണ്ടായ?
0: പല്ലിന്റെ അടുത്തായിരുന്നു.
2: ഓക്കെ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല. അപ്പോൾ ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ സ്വാഭാവികമായിട്ടും ശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചും കൂടെ വരിക. അവ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു തരം ക്യാൻസർ അല്ല. അപ്പോൾ ഇപ്പോൾ അച്ഛനുണ്ടായിരിക്കുന്ന ക്യാൻസറും അച്ഛൻ്റെ അച്ഛനുണ്ടായിരിക്കുന്ന രണ്ടും തമ്മിൽ മീൻസ് അന്നുണ്ടായിരുന്ന ക്യാൻസറും ഇപ്പോഴത്തെ പറഞ്ഞ ലക്ഷണങ്ങളുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. ശരി, ഈ പറഞ്ഞ ത്വക്ക് രോഗ വിദഗ്ധൻ ഡോക്ടറെ തന്നെ ഒന്ന് കാണുക കേട്ടോ.
1: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ഒരു ശ്രോതാവ് പല ആൾക്കാരുടെയും സംശയമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണോ, അല്ലെങ്കിൽ അതിനായിട്ട് ജീൻ ടെസ്റ്റിംഗ് മാർഗ്ഗങ്ങൾ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ?
2: നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായി കണ്ടുവരുന്ന കുറച്ച് തരം ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം അല്ലെങ്കിൽ ഓവറി ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇവയൊക്കെ ഫാമിലീസിൽ കുടുംബത്തിൽ തന്നെ റൺ ചെയ്യാവുന്ന തൈറോയിഡിലെ ചില തരം തൈറോയിഡ് ക്യാൻസറുകൾ, ഇവയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയാം, അതായത് നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ, ഇവയാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകൾ സ്തനാർബുദം അറിയാനായിട്ട് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നു 40 വയസ്സിന് മേലെയുള്ള ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രക്തബന്ധത്തിൽ അമ്മയ്ക്ക് സ്തനാർബുദം ഉണ്ടെന്നുണ്ടെങ്കിൽ 40 വരെ കാത്തിരിക്കരുത്, 25 വയസ്സ് തൊട്ടേ നമുക്ക്

0: ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യണം. പിന്നെ ജനറ്റിക് ടെസ്റ്റിൻ്റെ കാര്യം ആശ പറഞ്ഞത്, നമുക്ക് ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് വന്നു വരുന്ന ക്യാൻസറുകൾക്ക് ഉണ്ടാകുന്ന ചിലതരം ജനിതക മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കുടലിലെ ക്യാൻസർ, സ്തനാർബുദം, ഓവറി, അണ്ടാശയ ക്യാൻസർ, ഇവയിലൊക്കെ കണ്ടുവരുന്ന ചിലതരം ജനിതക മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാനായിട്ടുള്ള ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം സാർ.
0: നമസ്കാരം,
1: ആരാണ്, പേര് പറയാമോ?
2: എന്റെ പേര് ഹരി, പാപ്പനംകോട് നിന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, സംസാരിച്ചോ.
2: ഹലോ,
0: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: സാറേ, എന്റെ സഹോദരിക്ക് മറ്റേ ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അത് ഓപ്പറേഷനും കഴിഞ്ഞ് ചിത്ര മെഡിക്കൽ സെന്ററിലായിരുന്നു. കാര്യങ്ങള് മരുന്നെല്ലാം കീമോതെറാപ്പി നടത്തി എല്ലാം കഴിഞ്ഞ് ഒരു ഒന്നര വർഷമായി. ഇപ്പൊ പുള്ളിക്ക് കൈകാലൊക്കെ ഭയങ്കര നീര്, ഛർദ്ദിലും ഉണ്ട്. ഡോക്ടർ അപ്പോയിന്റ്മെന്റ് വാങ്ങി, ഡോക്ടറെ കാണുകയൊക്കെ ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുന്നല്ല, ആഹാരം കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണോ എന്നൊരു ഡൗട്ട്.
0: ക്ലാരിഫിക്കേഷൻ, രണ്ട് ലക്ഷണങ്ങളാണ് ഇപ്പൊ പറഞ്ഞതേ, രണ്ട് ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നീര്, രണ്ടാമത്തത് ഛർദ്ദിൽ. അപ്പൊ ഈ നീര് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്തനാർബുദ എപ്പോഴും എവിടെ ഈ ഇപ്പൊ ഇടതുവശത്തെ സ്ഥാനത്തിലാണ് സർജറി ചെയ്തതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടത്തെ കയ്യിൽ നീര് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ കഴലകളെല്ലാം സർജറി ചെയ്ത് നീക്കം ചെയ്യും. അപ്പൊ അവിടെ നീര് ഒഴുകി പോകാനായിട്ട് സ്ഥലമില്ല, കഴലകളില്ല. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണോ സർജറി ചെയ്തത് ആ ഭാഗത്തിലെ കയ്യിൽ നീര് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഛർദ്ദിലിൻ്റെ കാര്യം പറഞ്ഞത്, ഛർദ്ദിലും ക്യാൻസറുമായിട്ട് ചെറുതായിട്ട് ഒരു ബന്ധം വന്നേക്കാം. അത് ഇപ്പോൾ ഈ ക്യാൻസർ അന്ന് സർജറി ചെയ്തു, കീമോതെറാപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കരളിൽ വീണ്ടും ആ ക്യാൻസറിൻ്റെ അംശങ്ങൾ വീണ്ടും കരളിലോട്ട് പടർന്നിട്ട് കരളിൽ നിന്ന് എന്തെങ്കിലും ക്യാൻസറിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഓക്കാനും ഛർദ്ദിയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണുക, വീണ്ടും ഒരു സ്കാൻ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമായി അറിയാൻ
2: പറ്റൂ. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഒന്നും ചെയ്യേണ്ട, യു ടേക്ക് റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ എനിക്ക് ഡൗട്ട്.
0: ആ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നീരെന്ന് പറയുന്നത് ക്യാൻസറിന്റെ സർജറി കഴിഞ്ഞിട്ട് എല്ലാവർക്കും വരുന്നതാണ്. ആ കയ്യിലെ ഇപ്പൊ ഇടത്തെ സ്ഥാനാർബുദം ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ബ്രസ്റ്റ് സർജറി കഴിഞ്ഞാൽ ഇടത്തെ കൈക്ക് നീര് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ നീര് കുറയ്ക്കാനായിട്ട് കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളും ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ അത് ഒരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫിസിയാട്രിസ്റ്റ് ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അതെ, നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല, ഇല്ലാന്ന് കരുതുന്നു. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടല്ലാന്ന് കരുതുന്നു. ഒരു ഡോക്ടറെ എന്തായാലും കാണും. ഈ വോമിറ്റിംഗ് ഛർദ്ദിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് ഒന്ന് ഡോക്ടറെ കണ്ട് നമുക്ക് തീർപ്പാക്കേണ്ടിയിരിക്കുന്നു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഉറക്കവും ഒക്കെ നമ്മൾ ക്യാൻസർ രോഗ സാധ്യത എങ്ങനെയാണ് കൂട്ടുന്നത്?
0: അത് ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. നമ്മുടെ സ്ലീപ്പ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് സ്ലീപ്പിലുണ്ടാകുന്ന ഉറക്ക സമയത്തുണ്ടാകുന്ന കുറച്ച് കെമിക്കൽസ്, ഇവയെല്ലാം നമ്മുടെ ക്യാൻസറിനെ റിസ്ക് കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ആദി സ്ട്രെസ്, അപ്പം റെഡ്യൂസ്ഡ് സ്ലീപ്പും വളരെയധികം സ്ട്രെസ്, ആങ്സൈറ്റി ഉള്ളതും ശാസ്ത്രീയപരമായിട്ട് തന്നെ ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂട്ടുന്നതായിട്ട് ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്.
1: അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം തന്നെ ക്യാൻസർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ക്യാൻസർ പ്രതിരോധത്തിനായിട്ട് സ്വന്തം ജീവിതത്തിൽ വരുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും?
0: ഏറ്റവും പ്രധാനമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ ആശ പറഞ്ഞ പോലെ നമ്മൾ ഓർക്കത്തില്ല, ഓർക്കാൻ മടിയായിരിക്കും, പ്രയാസമായിരിക്കും. എൻ്റെ അടുത്ത് ഒറ്റ വാക്കിൽ പറയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നടക്കുക എന്ന് പറയും. നടക്കുക, വേറൊന്നും ഓർക്കണ്ട, നടക്കുക.
1: എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത്.
0: ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും നമുക്ക് പ്രായോഗികമായിട്ട് ഇതിൽ എന്ത് പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ 50% പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കുറച്ച് പഴങ്ങളും പച്ചക്കറികളും അരിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ നടുക്ക് അല്ലേ, ചോറിൻ്റെ കാലവും ഭക്ഷണവും എല്ലാം വെക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും അരിഞ്ഞ് വെക്കുക. ജോലിക്ക് വരുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരിക. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെറിയൊരു മാറ്റം അല്ലേ, നമുക്ക് ഒത്തിരി വലിയ മാറ്റങ്ങളാണ് നമുക്ക് എപ്പോഴും പാടായിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു മാറ്റം ഫുഡിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരിക, നമ്മുടെ ജീവിതശൈലിയുടെ കാര്യത്തിൽ നടക്കുക, നമുക്ക് ആ ഒരു
1: നന്നായിട്ട് എക്സസൈസ്, ഫുഡിന്റെ കാര്യത്തിൽ ഇത്തരം ശ്രദ്ധ ഉണ്ടാകുക, നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് ഇല്ലാതിരിക്കുക,
0: ശീലങ്ങൾ ഈ പറഞ്ഞ പുകയില മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക.
1: അതുപോലെ തന്നെ വേറൊരു സംശയമാണ് വിപണിയിൽ ലഭ്യമാകുന്ന ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റുകളൊക്കെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളോടുകൂടി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നു?
0: നമുക്ക് ക്യാൻസർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന ആന്റി ഓക്സിഡന്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാം എന്ന് പറയുന്ന മാർക്കറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ തരം ഒരു വാണിജ്യം.

0: പരമായിട്ടുള്ള കാര്യം എന്ന് പറയേണ്ടി വരും. ഒട്ടനവധി വൈറ്റമിൻസ് ക്യാൻസറിന് പ്രൊട്ടക്റ്റീവ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇവയെല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വൈറ്റമിൻ എ ഉൾപ്പെടെ, പക്ഷേ ഇതിൻ്റെ സപ്ലിമെൻ്റ് കൂടിക്കഴിഞ്ഞാലും ക്യാൻസർ റിസ്ക് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ എ ബി ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് ഒത്തിരി ക്രമാതീതമായിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അവ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പുറകെ പോകുന്നതിനെക്കാട്ടിയും ടാബ്ലറ്റ് ഫോമിൻ്റെ പുറകെ പോകുന്നതിനെക്കാട്ടിയും ഓളായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. പഴങ്ങളും പച്ചക്കറികളും അവ എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിൽ തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്.
1: നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രെസ് ഇല്ലാതെ വളരെ സന്തോഷകരമായി ജീവിക്കുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങൾ മാറ്റിവെച്ച് പ്രതിരോധത്തിനും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിനും മുൻഗണന നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, കൃത്യമായ വ്യായാമം, ശരിയായ ജീവിതശൈലി, ശീലങ്ങൾ, പുകവലിയും മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഉപേക്ഷിക്കൽ, ഒപ്പം കൃത്യസമയത്തുള്ള സ്ക്രീനിംഗ് പരിശോധനകൾ എന്നിവയിലൂടെ ക്യാൻസറിനെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ചെറുതെങ്കിലും പ്രധാനപ്പെട്ട ഈ മാറ്റങ്ങൾ ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ എ ജെ അരുണിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം അരുണ ബി വി, അനന്തു മൈലച്ചൽ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ തുടർനാടകത്തിന്റെ 7 ഭാഗം കേൾക്കാം. രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. വൈകുന്നേരം 4 ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന സൗജന്യ നിയമസഹായങ്ങൾ. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹെലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം ഇന്ന് വൈകുന്നേരം 4

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നമുക്ക് പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് എം ബി ശ്രീനിവാസൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം രുക്മ.

ഈ ഗാനം ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയതാണ്. മഹർഷി എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമലയാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്.

ഇനി നമുക്ക് കഴുതപ്പുരം രചിച്ച ദീപക് ദേവ് സംഗീതം നൽകി യേശുദാസും രചനയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാഷ്ട്രം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി, സമയം ഇപ്പോൾ 12:20. ഇപ്പോൾ ഷിബി കൃഷ്ണൻ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം ജോസ് നട്ടയം. ചന്ദ്രിക ചർച്ചിത യാമിനിയിൽ രാഗചന്ദനം പൂശിയ പൂന്തെന്നലിൽ ഇങ്ങനെ ആരംഭിക്കുന്നു.

അടുത്ത ഗാനം രചിച്ചിരിക്കുന്നത് സുഭാഷ് മാധവനാണ്. ഓർമ്മകളെ ഓർമ്മകളെ, ഒരിക്കലും കൊഴിയാത്ത മലരുകളെ, എങ്ങനെ ആരംഭിക്കുന്നു ഈ ഗാനം.

0: ഷിബി കൃഷ്ണൻ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം ജോസ് നട്ടയം, ഗാനരചന ബി രാജഗോപാൽ, സുഭാഷ് മാധവൻ എന്നിവർ. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 57 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോണാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമുൾപ്പെടെ 3 സ്വർണ്ണ മെഡലുകൾ നേടി.

0: ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അവതരിപ്പിച്ചു. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിതവില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടന്ന കാഴ്ചയുടെ വസന്തത്തിനാണ് ഇന്ന് തിരശീല വീഴുന്നത്. 30 വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു. 1400 ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ 1700 പേർ മേളയിൽ പങ്കെടുത്തു. മേളയുടെ ഭാഗമായി നടന്ന മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 5 സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നമ്മുടെ കേരളം 2.0 ആപ്പ്, കേരള സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ് പോർട്ടൽ, വാട്സപ്പ് വഴിയുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് IT മിഷനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ വേളിയെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ആദ്യ ടിക്കറ്റ് വിതരണം നിർവഹിച്ചു. വേമ്പനാട് ജൈവ വൈവിധ്യം അടുത്തറിയാൻ അവസരമൊരുക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംഘടിപ്പിച്ച കായൽ യാത്ര. 15 ചെറുദ്വീപുകൾ ചുറ്റിക്കണ്ട യാത്രാസംഘം സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി കായലോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് പരിസരം ശുചിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: CMFRI നടത്തിവരുന്ന ഫിഷ് വാക്കിന്റെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ടൂറിസം പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങി 15 ചെറുദ്വീപുകളെ ചുറ്റിയാണ് ബോട്ട് കടമക്കുടിയിലെത്തിയത്. കൊറുങ്കോട്ട ചെറുദ്വീപിലെ 100 പഴക്കമുള്ള കണ്ടൽ മരങ്ങളും പിഴലയിലെ പൊക്കാളിപ്പാടങ്ങളുമായിരുന്നു പ്രധാന ആകർഷണം. സ്വച്ഛതാ ഹി സേവാവാരം, ലോക വിനോദസഞ്ചാര ദിനം എന്നിവയോടനുബന്ധിച്ച് GDM ട്രാവലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മത്സ്യമേഖലയെ നേരിട്ടറിഞ്ഞുള്ള യാത്രകളിലൂടെ ശാസ്ത്ര ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ് ഫിഷ് വാക്ക്.
0: തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂല മായ ആഗോള സൗഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കിന്ന് സുവർണദിനം. അമ്പെയ്ത്ത് വനിത

0: ദ കോമ്പൗണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെനം, പ്രീതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവർ സ്വർണം നേടി. കോമ്പൗണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ധണ്ട സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗ് 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയ ഖങ്കാസ് വെങ്കല മെഡൽ നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 57 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവായ വിദർശ കെ വിനോദ്, ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ എം ആർ അർജുൻ എന്നിവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മന്ത്രി ഒ ജെ ജനീഷ് സന്നിഹിതനായിരുന്നു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ എസ് സി എസ് ടി ഉന്നതികളിൽ ഉള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി തയ്യാറായി. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും വീണ്ടും പഠിക്കാൻ അവസരമൊരുങ്ങുന്നു. ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി എസ് സി എസ് ടി പ്രമോട്ടർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരത, 4, 7 തുല്യതാ കോഴ്സുകൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും സഹായങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പ് ഓഫീസ് സൌകര്യവും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്.
0: കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം, തപസ്യ, ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ എം എ കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സ്കൂൾ കൌൺസിലർമാർക്കാരായി കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ ഉയർന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. 200ഓളം കൌൺസിലർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ ആനുകൂല്യങ്ങളും വിപുലീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപടികൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി, കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ്ണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി, സമയം 12:40. അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു.
3: കൗമാരക്കാരായ പെൺകുട്ടികളിലും സ്ത്രീകളിലും കുട്ടികളിലും സാധാരണയായി കാണുന്ന ആരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ വിളർച്ച. അനീമിയ ഒരു രോഗമല്ല, മറിച്ച് ഒരു രോഗലക്ഷണമാണ്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന അവശ്യഘടകമായ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തമായ അളവ് കാരണം ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അസ്ഥികൾക്കുള്ള

അസ്ഥിമജ്ജ എന്നറിയപ്പെടുന്ന മൃദുവായ സ്പോഞ്ച് പോലെയുള്ള ഭാഗത്താണ് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത്. അതിനാൽ നമ്മൾ ഓരോ തവണ ശ്വസിക്കുമ്പോഴും ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ വഹിച്ചുകൊണ്ടുപോകുന്നു. ഒരു വ്യക്തിയിൽ വിളർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. ശരീരത്തിന് ആവശ്യമായ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടാതാവുക, രക്തസ്രാവം മൂലം വളരെയധികം ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുക, ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയിൽ വിളർച്ചയുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ശരീരം ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും അത് വ്യക്തിക്ക് ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കാത്തതുകൊണ്ടാണ്. മാംസം, ഉണക്കപ്പയർ, പച്ച ഇലക്കറികൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു പോഷകമാണ് ഇരുമ്പ്. ഇരുമ്പ് ഇല്ലാതെ ശരീരത്തിന് ചുവന്ന രക്താണുക്കളുടെ ഓക്സിജൻ വഹിക്കുന്ന ഭാഗമായ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുവാൻ കഴിയുകയില്ല. അസ്ഥിമജ്ജ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിളർച്ചയും ഉണ്ടാകാം. ഇത് അണുബാധ മൂലമോ വൃക്കരോഗം പോലെയുള്ള ഒരു രോഗം മൂലമോ ആകാം. ക്യാൻസറിനുള്ള കീമോതെറാപ്പി പോലെയുള്ള ചില മരുന്നുകൾ അസ്ഥിമജ്ജയ്ക്ക് ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് തടയും. ഏതെങ്കിലും കാരണത്താൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ് കുറയുകയാണെങ്കിൽ പുതിയവയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയെ നേരിടാൻ അസ്ഥിമജ്ജയ്ക്ക് കഴിഞ്ഞേക്കില്ല. ചുവന്ന രക്താണുക്കൾ നശിക്കുന്നതിനുള്ള ഒരു കാരണം അവയുടെ ആകൃതി മാറുന്നതാണ്. ചുവന്ന രക്താണുക്കൾ ഡിസ്കുകൾ പോലെ വൃത്താകൃതിയിലും പരന്നതുമായിരിക്കണം. ശരീരത്തിലുടനീളം രക്തം സഞ്ചരിക്കുമ്പോൾ ഇടുങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് ഈ ആകൃതി സഹായിക്കുന്നു. എന്നാൽ അരിവാൾ കോശ രോഗത്തിൽ എന്ന പോലെ ആകൃതി മാറിയാൽ ചുവന്ന രക്താണുക്കൾ കൂടുതൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും അനീമിയയിലേക്ക് നയിക്കുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തിന് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുവാൻ കഴിയും. ചില മരുന്നുകൾ, അണുബാധകൾ, രോഗങ്ങൾ എന്നിവയും വിളർച്ചയ്ക്ക് കാരണമായേക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയ അളവിൽ രക്തം നഷ്ടപ്പെടുമ്പോൾ അസ്ഥിമജ്ജ കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കും. അതുവഴി വിളർച്ച ഉണ്ടാകുന്നത് തടയപ്പെടും. എന്നാൽ ഗുരുതരമായ അപകടങ്ങളിൽ ധാരാളം രക്തം നഷ്ടപ്പെട്ടാൽ അസ്ഥിമജ്ജയ്ക്ക് ചുവന്ന രക്താണുക്കളെ വേഗത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞേക്കില്ല. ഇതും വിളർച്ചയ്ക്ക് കാരണമാകും. ആർത്തവം, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, ഇരുമ്പ്, ഫോളിക് ആസിഡ് എന്നീ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, പ്രസവ സമയത്തെ രക്തസ്രാവം, രക്തസ്രാവം ഉണ്ടാക്കുന്ന വ്രണങ്ങൾ, വിരബാധ, അർശസ്, ക്യാൻസർ പോലെയുള്ള ദീർഘകാല രോഗങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് അനീമിയ ഉണ്ടാകാം. ആർത്തവമുള്ള സ്ത്രീകളിൽ 1/5 ഗർഭിണികളിൽ പകുതി പേർക്കും വിളർച്ചയുണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ ആർത്തവ രക്തസ്രാവം ശരീരത്തിൽ നിന്ന് കൂടുതൽ ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. തൽഫലമായി ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് ഹീമോഗ്ലോബിന്റെ സാധാരണ ഉൽപ്പാദനത്തെ ബാധിക്കുകയും വിളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഗർഭിണികളായ സ്ത്രീകൾക്ക് വിളർച്ച വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ ശരീരം കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനു വേണ്ട ഇരുമ്പും മറ്റു ജീവകങ്ങളും ആവശ്യമായ തോതിൽ ലഭിച്ചില്ലെങ്കിൽ അത് വിളർച്ചയ്ക്ക് കാരണമാകും. ഗർഭകാലത്തെ വിളർച്ച നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ എളുപ്പമുള്ള ഒരു നേരിയ അവസ്ഥയായിരിക്കും. എന്നാൽ ചികിത്സിച്ചില്ലെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാകും. വിളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും പ്രകടമാവുകയില്ല. വിട്ടുമാറാത്ത ക്ഷീണത്തിന്റെയും തളർച്ചയുടെയും കാരണങ്ങൾ അന്വേഷിച്ച് പരിശോധനാ വഴികളിലൂടെ ഏറെ സഞ്ചരിച്ചു കഴിയുമ്പോഴായിരിക്കും വിളർച്ചയെ കണ്ടെത്തുന്നത്. വിളർച്ചയുടെ കാരണം, തരം, തീവ്രത എന്നിവയെ ആശ്രയിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടും. വിളറിയ ചർമ്മം, ക്ഷീണം, ഊർജ്ജനഷ്ടം, തലവേദന, തലകറക്കം, നെഞ്ചിടിപ്പ്, ശ്വാസംമുട്ടൽ, കൈകളിലും കാലുകളിലും തരിപ്പ്, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം അനീമിയയുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല അനീമിയ. കാരണം നീണ്ടു നിൽക്കുന്ന വിളർച്ച ഹൃദയത്തിന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. രക്തപരിശോധനയിലൂടെ അനീമിയ തിരിച്ചറിയാൻ സാധിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവാണ് പരിശോധിക്കുന്നത്. സാധാരണയായി 12-15 ഗ്രാം വരെ ഹീമോഗ്ലോബിനാണ് സ്ത്രീകളുടെ രക്തത്തിൽ കാണുക. പുരുഷന്മാരിൽ ഇത് 13-17 വരെയും കുട്ടികളിൽ 11-16 ഗ്രാം വരെയുമാണ്. ഗർഭിണികളിൽ കുറഞ്ഞത്
11 ഗ്രാം മുതൽ 15 ഗ്രാം വരെയെങ്കിലും ഹീമോഗ്ലോബിൻ ഉണ്ടാകും.

0: ആയിരിക്കണം. ഈ അളവുകളിൽ കുറവാണ് ഹീമോഗ്ലോബിനെങ്കിൽ അനീമിയയായി കണക്കാക്കാം. ചികിത്സ: വിളർച്ചയ്ക്ക് കാരണമായ അടിസ്ഥാന രോഗത്തെ ആശ്രയിച്ചിരിക്കും ചികിത്സ. പലപ്പോഴും അടിസ്ഥാന രോഗത്തെ ചികിത്സിക്കുന്നത് വിളർച്ചയെയും അതിന്റെ ലക്ഷണങ്ങളെയും ഇല്ലാതാക്കും. ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാൻ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക. ഇലക്കറികൾ, പയർ, പരിപ്പ്, കടല, സോയാബീൻ, ഈന്തപ്പഴം തുടങ്ങിയവയിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. നിലക്കടല, വാൾനട്ട്, പിസ്ത, ബദാം, കശുവണ്ടി തുടങ്ങിയവ കഴിക്കുന്നത് വിളർച്ച അകറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹോമിയോ മരുന്നുകളായ ഫെറം മെറ്റാലിക്കം, ഫെറം ഫോസ്ഫോറിക്കം, കാൽക്കേരിയ ഫോസ്ഫോറിക്ക, സിങ്കോണ, നാട്രം മ്യൂരിയാറ്റിക്കം, അലേട്രിസ് ഫാരിനോസ, വനേഡിയം എന്നീ മരുന്നുകൾ രോഗിയുടെ ശരീരഘടന, മാനസികാവസ്ഥ, രോഗലക്ഷണങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ഹോമിയോപ്പതി ചികിത്സ രോഗിയെ സമഗ്രമായി പരിഗണിച്ച് രോഗലക്ഷണങ്ങളോടൊപ്പം രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തുകയും സൗമ്യവും ദീർഘകാലപരമായ ആശ്വാസം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു.
1: അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം. ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കപ്പൽ നിർമ്മാണ സംവിധാനം ആഗോള നിലവാരത്തിനൊപ്പം എത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. വികസിത് ഭാരത് 2047 നാവികസേന തന്ത്രപ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ വ്യാപാരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: വികസ്വര രാജ്യങ്ങൾക്ക് നയപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി സുതാര്യവും നീതിയുക്തവും വിവേചനരഹിതവുമായ ബഹുമുഖ വ്യാപാര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ശ്രീ ഗോയൽ നേതൃത്വം നൽകും. യോഗത്തോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്റ്റാർട്ടപ്പുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ വ്യാപാര സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നു ുള്ള തുടർ നടപടികളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടും ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തോടുമുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വംശീയത, വംശീയ വിവേചനം, വിദേശികളോടുള്ള വിദ്വേഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ദോഹയിൽ നടന്ന ഖത്തർ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, വിദേശ നിക്ഷേപത്തിലെ വർധന എന്നിവയും ശ്രീമതി സീതാരാമൻ എടുത്തുപറഞ്ഞു. നേരത്തെ ഖത്തറിലെ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് സംഘടിപ്പിച്ച വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിപുലീകൃതമാകുന്ന വ്യാവസായിക അടിത്തറയെയും തൊഴിൽ നൈപുണ്യത്തെയും കുറിച്ച് എടുത്തുപറഞ്ഞ മന്ത്രി അമേരിക്കൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും നൂതന ഉൽപാദന മേഖലയിൽ സംയുക്ത നിക്ഷേപം നടത്താനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണമടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്നുവാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നീന സബാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. യാത്രാവാഹനങ്ങൾക്കായുള്ള പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. 2027 ഏപ്രിൽ 1 മുതൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് പകരമായി ഇവ പ്രാബല്യത്തിൽ വരികയും 2032 മാർച്ച് 31 വരെ തുടരുകയും ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ യാത്രാവാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. പുതിയ ചട്ടക്കൂട് വാഹന വ്യവസായത്തിന് കൂടുതൽ വ്യക്തതയും സുസ്ഥിരവും നയപരവുമായ അടിത്തറയും നൽകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതുവിനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക

0: ബ്രെയിൽ ഇന്ന്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവശേവ അടൽ സേതു. 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിടുകയും 2024 ജനുവരിയിൽ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച അടൽ സേതുവിന് ഏകദേശം 21.8 കിലോമീറ്റർ നീളവും 6 വരി പാതകളുമുണ്ട്. മുംബൈയും നവിമുംബൈയും തമ്മിലുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ചുകൊണ്ട് അടൽ സേതു ജനജീവിതം സുഗമമാക്കിയിരിക്കുന്നു. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പാലം സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. അമ്പെയ്ത്തിൽ സാഹിൽ ജാദവ് ചിക്കിത തനിപ്പാർത്തി സഖ്യം കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം നേടി. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെന്നായി നിരൂദണ്ഡ സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയ ഗംഗാസ് വെങ്കല മെഡൽ നേടി. ഇതോടെ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 57 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. നിലവിൽ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകാശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ഒഡീഷ, മധ്യപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2026 കസാഖ് നഗരമായ ഓസ്ക്മെനിൽ തുടക്കം. നഗര പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യോമഗതാഗത ശേഷി, ആളില്ലാ വിമാന സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗം എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇരുസേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 329 പോയിന്റ് ഉയർന്ന് 72,864, നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,753 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം, ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
0: ആകാശവാണി, സമയം 1 മണി. പ്രിയ ശ്രോതാക്കളെ, നമുക്കിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചൈതന്യം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിത്. ഗാനരചന ONV, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം കൈതപ്പുറം രചിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി യേശുദാസും മിൻമിനിയും പാടിയതാണ്. പൈതൃകം എന്ന ചിത്രത്തിനു വേണ്ടി

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
0: Chief Guest.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
3: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: കുരുവികൾ ഈ ചിത്രത്തിനു വേണ്ടി ചിത്രയും ജി വേണുഗോപാലും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന SL പുരമാനന്ദ്, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: അടുത്ത കാലത്തിനു മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496556322.

ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി. രക്തപുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം കവാടം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ONV.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: ഇനി നമുക്ക് ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എസ് പി വെങ്കടേഷ് ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ദ്രാവിഡൻ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റിയതാണല്ലോ.
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281-420-305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

അടുത്ത ഗാനം എം എസ് ബാബുരാജിന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും പി സുശീലയും പാടിയതാണ്. ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയ്ക്ക് എ ടി ഉമറിന്റെ സംഗീതം. യേശുദാസും ബി വസന്തയും പാടിയ ഇനി ഗാനം ഇനി കേൾക്കാം. ചിത്രം ദ്രോഹി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: എം ഡി രാജേന്ദ്രന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ചിത്രം പ്രജ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. നമുക്കൊരു ഗാനം കൂടി കേൾക്കാം. ബാലഗോപാലൻ തമ്പി പാടിയതാണ് ഈ ഗാനം, നെറ്റിപ്പട്ടം എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമലയാണ്, ജോൺസന്റെ സംഗീതം.

ഓ, എന്നും മലകൾ, വൻമരങ്ങൾ, കയറ്റങ്ങളും ഇറക്കങ്ങളും. അമ്മോ, ഈ കുഗ്രാമത്തിൽ നിന്നാണോ ഡോക്ടർ കൊച്ചി മഹാനഗരത്തിലേക്ക് കുടിയേറിയത്? അടയാളം വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഡോക്ടർ പറഞ്ഞ ആ കവല. കവലയിൽ നിന്ന് ഇടത്തെ മൺപാതയിൽ കൂടി നടക്കണം. കുറച്ചു ദൂരം നടക്കുമ്പോൾ ഒരു ചെറിയ വളവ്. ആ,

0: വളവ് തിരിഞ്ഞാൽ ഒന്ന് രണ്ട് കടമുറികളുള്ള ലൈൻ കെട്ടിടം, പിന്നെ ഒരു സഹകരണ ബാങ്ക്, ഒരു പോസ്റ്റ് ഓഫീസ്. ഓ, അപ്പോൾ ഈ സുധാകരൻ നടപ്പ് തുടങ്ങാൻ പോവുകയാണ്. മുന്നിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവരുതേ വാരനാട് ഭഗവതി, അഥവാ ഉണ്ടായാൽ പതറരുത്, ബുദ്ധി ഉണരണം. അതിന് ഈ സുധാകരൻ എവിടെയാ ബുദ്ധി? അതൊക്കെ ആ യക്ഷി ധന്യ പിഴിഞ്ഞെടുത്തില്ലേ, ഒരു ധന്യാമാടം. ആ ഒരു ദിവസം ഈ സുധാകരൻ എല്ലാം വിളിച്ചു കൂവും, നോക്കിക്കോ, അതോടെ തീരും ഈ മാടത്തിൻ്റെ കളി.
1: ഏ, ആ വലിയ മരത്തിലൊരു പോസ്റ്റർ, ഒരു ഫോട്ടോയും ഉണ്ടല്ലോ.
0: സുധാകരൻ ഒന്ന് നോക്കട്ടെ.
1: അല്ല, ഇലക്ഷൻ്റെ പോസ്റ്റർ ഒന്നുമല്ല, ഒന്ന് അടുത്തോട്ട് എന്ന് നോക്കാം. ഏ, ഇത് നമ്മുടെ ജയരാജ് ഡോക്ടറുടെ ഫോട്ടോ അല്ലേ? എന്തോ, നേഴ്സ് ഫിലോമിനയുടെ തിരോധാനം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക, നാട്ടിൽ നിന്ന് മുങ്ങിയ വ്യാജ ഡോക്ടർ ജയരാജിനെ ഉടൻ കണ്ടുപിടിക്കുക, കൊലയാളിയായ ജയരാജിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. എൻ്റെ ഭഗവതി, എന്ത് ക്രൂരതയാണ് എഴുതി ഒട്ടിച്ചു വച്ചിരിക്കുന്നത്! ഒരു പാവം ഡോക്ടറെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് ശരിയാണോ? ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ഈ മലമൂട്ടിൽ. കഷ്ടം തന്നെ. വേണ്ടേ, ഇതാ മയിൽക്കുറ്റിയിലും കയ്യാലപ്പുറത്തും, അല്ല എല്ലായിടത്തും ഒട്ടിച്ചു വച്ചിട്ടുണ്ടല്ലോ. ഇനി ഒരുപക്ഷെ ഇതിൽ വല്ല സത്യം ഉണ്ടാവുമോ? ഈ മലനാട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ കൊച്ചി എന്ന മഹാനഗരത്തിൽ അഭയം തേടിയ ഡോക്ടർ ജയരാജിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ?
0: അദ്ദേഹം എന്തൊക്കെയോ ഒളിപ്പിച്ചു വയ്ക്കുന്നില്ലേ എന്ന് ഈ സുധാകരനും തോന്നാതിരുന്നിട്ടില്ല. അല്ലെങ്കിലും ഈ സുധാകരൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ അവകാശമില്ലല്ലോ. എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഒരു വലിയ പാവഭാരവും വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യമൃഗമായി ജീവിക്കുന്ന ഈ സുധാകരൻ ഒരു വലിയ രഹസ്യം മനസ്സിൽ വിങ്ങലായി കിടന്നെരിയുന്നു. എന്റെ ഭാര്യ
1: മാലതി,
0: മാലതി, ഈ പാവിയോട് നിക്ഷേപിക്കണി. നിന്റെ
1: നിന്റെ ഈ അവസ്ഥയ്ക്ക്
0: ഈ ഭർത്താവായ ദുഷ്ടൻ സുധാകരൻ മാത്രമാണ് ഉത്തരവാദി.
1: ഒരു ദൈവവും ഈ സുധാകരനോട് പൊറുക്കില്ല. ഇന്നിപ്പോ
0: ഇന്നിപ്പോ ഈ സുധാകരൻ ദിവസവും നീറി നീറി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എങ്ങനെ ജീവിക്കാൻ
1: ഈ സുധാകരൻ ഇങ്ങനെ ജീവിക്കാൻ വയ്യടി,
0: വയ്യ. എന്റെ മാലതി, നീ എന്നോട് ക്ഷമിക്കടി, ക്ഷമിക്കണം.

0: രാഘവേട്ടാ, ഇറങ്ങ്. ഇനി വന്ന കാര്യം സാധിച്ചിട്ടേ നമ്മൾ മടങ്ങുന്നുള്ളൂ. കേട്ടല്ലോ.
1: പിന്നല്ലാതെ എല്ലാത്തിനും ഈ രാഘവൻ ഉണ്ടല്ലോ വിക്രമന്റെ കൂടെ.
0: കഴിഞ്ഞ വരവിനും രാഘവേട്ടൻ എന്റെ ബൈക്കിന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? തുരുമ്പെടുത്ത ഒരരിവാൾ കണ്ടതും രാഘവേട്ടൻ പത്തി മടക്കി മാളത്തിൽ ഒളിച്ചു.
1: അല്ല, അതാ അത് പിന്നെ അമ്മായിയുടെ ആ വരവും ആക്രോശവും അരിവാൾ കൊണ്ടുള്ള ആഞ്ഞു വീശലും കണ്ടപ്പോ ഈ രാഘവൻ ഒന്ന് ഭയന്നു എന്നുള്ളത് നേരാ. ഇനി അതുണ്ടാവില്ല, വിക്രമനാണ് സത്യം.
0: മതി മതി, ഇതാ കമ്പിപ്പാര, ആ ശാന്തി ക്ലിനിക് എന്നെഴുതി ബോർഡ് ആദ്യം നീക്കണം. അത് കഴിഞ്ഞ് ആ പൂട്ടിയിട്ടിരിക്കുന്ന താഴ് തകർത്ത് അകത്ത് കയറണം.
1: അതേറ്റു വിക്രമനാ കമ്പിപ്പാര ഇനി തന്നെ.
0: ഇന്നിവിടെ ആ കിളവി ഭാനുമതിത്തള്ള എന്ന നിങ്ങളുടെ അമ്മായി ഇല്ലെന്ന്
1: തോന്നുന്നു. ഉണ്ടെങ്കിലും ഈ രാഘവന് പുല്ല.
0: വേഗം പണി തുടങ്ങ, ഇതാ കമ്പിപ്പാര.
1: നീ ഇത്തിരി മാറി നിന്നേ, അല്ലേ ആ ബൈക്കിൽ പോയിരുന്ന് പണി കാണും. ആരാ തടയാൻ വരുന്നതെന്ന് ഈ രാഘവനൊന്ന് കാണട്ടെ.
0: രാഘവേട്ട സൂക്ഷിച്ചു വേണം.
1: ഓ
0: അല്ല രാഘവേട്ട, അമ്മായി കളവ് വരുന്നു, എല്ലാം തൊലഞ്ഞു എന്നാ തോന്നുന്നെ. വേഗം ഇളക്കി മാറ്റ്.
1: എന്റെ ഈശ്വര, അമ്മായി വരുന്നല്ലോ.
2: കേട്ടോ രാഘവ, കഴിവേറി, നീ എന്റെ കുടുംബത്തിൽ തന്നെ വന്ന് പിറന്നല്ലോടാ. എടാ, ആ ബോർഡ് നിന്റെ തന്ത കൊച്ചുവെളിക്കുട്ടപ്പൻ വെച്ചതല്ലടാ, എന്റെ മോൻ ഡോക്ടർ ജയൻ വെച്ചതാ. എടാ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവടാ.
0: ദേ കളവി, ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാലുണ്ടല്ലോ, ചവിട്ടി നിങ്ങളുടെ എല്ലൊടിക്കും. ഈ വിക്രമൻ എന്റെ അമ്മാവന്റേതാ ഇതൊക്കെ, അതായത് ഈ വിക്രമന്റേതാണെന്ന്. രാഘവേട്ടാ, പേടിച്ച് വിറച്ചു നിൽക്കാതെ വേഗം ആ ബോർഡ് ഇളക്കി മാറ്റ്.
2: അത്രയ്ക്കായോ? എടാ രാഘവ, നിനക്കതിനുള്ള തന്നടമുണ്ടോ? ഉണ്ടോന്ന് എന്നാ അതൊന്ന് കാണണമല്ലോ. ഈ ഭാനുമതി

0: അതിക്രമം മാറിക്കോ, അവർ അരിവാൾ വീശുന്നു, മാറിക്കോ.
1: വീട്ടിൽ കയറി വന്ന അതിക്രമം കാട്ടുന്നോടാ ചെന്നായ്ക്കളെ.
0: വേണ്ടമായി അരിവാൾ താഴെ ഇട്, താഴെ ഇടാൻ.
2: എടുത്തല്ലേ ഈ വിക്രമന്റെ അടുത്ത് വേണ്ട നിന്റെ ഈ കളി. കളി കുറെ കണ്ടതും കളിപ്പിച്ചതുമാ അമ്പലക്കാട്ട് വിക്രമൻ.
1: അമ്പലക്കാട്ട് വിക്രമൻ, നീ ആരാന്നാടാ നിന്റെ വിചാരം? ഇവിടുത്തെ നാടുവാഴി തമ്പുരാനെന്നോ? പോടാ.
0: അമ്മായി, ആ അരിവാൾ മാറ്റ്. ഇല്ലേ രാഘവൻ ആ അരിവാൾ വാങ്ങി നിങ്ങളുടെ കഴുത്തരിയും. കാണണോന്നല്ലേ?
1: കാണണമെടാ, ധൈര്യം ഉണ്ടെങ്കിൽ മേടിയിടാ ഈ അരിവാൾ. നീയൊക്കെ കൂടി എന്റെ കുഞ്ഞിനെ ഈ നാട് കടത്തി, അതിൽ നിങ്ങൾ വിജയിച്ചു. പക്ഷേ ഈ ഭാനുമതിയെ, അവന്റെ അമ്മയായ ഈ ഭാനുമതിയെ അങ്ങനെ ഒതുക്കി ഈ കെട്ടിടവും മറ്റും സ്വന്തമാക്കാവുന്ന മോഹിക്കണ്ട. അതിന് ഈ ഭാനുമതി മരിക്കണം.
2: രാഘവേട്ടാ, തള്ളയുടെ കയ്യിൽ നിന്ന് അരിവാൾ പിടിച്ചു മേടിച്ചിട്ട് അതിനെ കൊക്കയിലേക്ക് വലിച്ചെറിയ. നാശം
1: എന്നാ വാടാ, ധൈര്യമുണ്ടെങ്കിൽ വരാൻ.
0: വേണ്ട, അരിവാൾ വീശിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, വരണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ വിക്രമ, നമുക്ക് പോകാം.
2: രാഘവേട്ടന് പേടിയാകുന്നെങ്കിൽ ഈ വിക്രമന് പേടിയില്ല. വന്ന കാര്യം സാധിച്ചിട്ടേ വിക്രമൻ പോകുന്നുള്ളൂ. ആ അരിവാൾ താഴെ, ഇല്ലേലി വിക്രമൻ അത് പിടിച്ചു വാങ്ങിച്ചൊരൊറ്റ വെട്ടങ്ങ് തരും.
1: ഒന്ന് പോടാ നിന്ന് കുറയ്ക്കാതെ. ഇതെന്റെ വീടാ ഈ ഭാനുമതിയുടെ, അല്ലാതെ നിന്റെ അമ്മാവനുണ്ടല്ലോ ആ കള്ളപ്പരിശ വെളിമ്പറമ്പിലെ വേലായുധൻ മുതലാളി എന്ന എരപ്പാളി, അയാളുടേതല്ല. പോടാ, ഇറങ്ങിപ്പോകാൻ.
2: എന്റെ അമ്മാവനെ പറയുന്നു, നിന്നെ ഇന്ന് ഞാൻ.
0: അയ്യോ വിക്രമ, വേണ്ട,
2: മാറാകട്ടാ. ഇവരെ ഇന്ന് ഈ വിക്രമം കൊല്ലും.
1: അയ്യോ എന്നെ കൊല്ലുന്നേ, ആരെങ്കിലും ഒന്ന് ഓടി വായോ, ഒന്ന് ഓടി വായോ, എന്നെ രക്ഷിക്കണേ.
2: വിക്രമം പിടിച്ച് മേടിക്കും.
1: ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ.
2: അറിയില്ല വിക്രമനെ.
1: ആരെങ്കിലും ഒന്ന് ഓടി വായോ.
2: രാഘവേട്ടാ, വേഗം ആ മുറിയുടെ താഴെതാർക്ക്, വേഗം.
0: ഒന്നും മാറുതല്ലേ തടസ്സപ്പെടുത്താതെ. ഇതേ നീ പാര കൊണ്ട് നിന്റെ തലമണ്ട അടിച്ച് പൊളിക്കും.
1: എന്നെ രക്ഷിക്കണേ, ഇവൻ എന്നെ ഇപ്പൊ കൊല്ലുവേ.
3: എന്താ ഒരു ഒച്ച ബഹളം?
1: എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇവൻ എന്നെ
3: അവിടെയാണല്ലോ കേൾക്കുന്നത്, ഒന്ന് ഒന്ന് നോക്കാം. ഷോ, ഒരു സ്ത്രീയുടെ കരച്ചിലും ബഹളവും ആണല്ലോ കേൾക്കുന്നത്. വല്ല അപകടവും പറ്റി കാണുമോ എന്തോ? അല്ല, എന്തോ ആഞ്ഞടിക്കുന്ന ശബ്ദവും കേൾക്കുന്നല്ലോ. ആ വീട്ടിലാ. അല്ല, രണ്ടാണുങ്ങളെയും കാണുന്നുണ്ട്. ഓ, എന്തോ കശവിശ. അല്ല, ഇനിയിപ്പോ അങ്ങോട്ട് എന്ന അടി മേടിക്കണോ? അല്ല, ഡോക്ടർ പറഞ്ഞ അടയാളമുള്ള വീടാണല്ലോ അത്. അതെ അതെ അതെ, ദേണ്ടേ തൂങ്ങിക്കിടക്കുന്ന ബോർഡ്. ഓ, ഇതാ അത് തന്നെ ഞാൻ അന്വേഷിച്ച സ്ഥലം തന്നെ. പക്ഷെ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? ചെല്ലാതിരിക്കാനും വയ്യ.
4: ഏ സുഹൃത്തുക്കളെ, എന്താ ഇത്? ഇങ്ങനെ ആ വാതിൽ തല്ലി പൊളിക്കാതെ നിങ്ങൾ എന്തായി കാട്ടുന്നത്? വേണ്ടാന്നേ, അതിക്രമം കാട്ടാതെ മാറ്. നിങ്ങൾ കണ്ടില്ലേ ആ പാവം സ്ത്രീ എന്ന് കരയുന്നത്? അതും നിങ്ങളുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീ. ഏ, ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്? നിങ്ങളോടൊന്ന് നിർത്താൻ.
2: അത് പറയാൻ നിങ്ങളാരാ? ആരാന്ന് കണ്ടിട്ട് വരത്തനാണെന്ന് തോന്നുന്നു. ഒന്ന് പോണം മിസ്റ്റർ, വെറുതെ തല്ലുകൊള്ളാതെ.
4: അല്ല സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ നിൽക്കുന്ന സ്ത്രീയുടെ കണ്ണീര് കണ്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്കും ഇല്ലേ അമ്മ?
0: എന്തോ വിക്രമോ, ഇതാരെന്നറിയാവോ? അങ്ങ് റോമിൽ നിന്ന് മാർപ്പാപ്പ നേരിട്ടയച്ച ഉപദേശിയാ.
2: ഓ, ഒരു പുതിയ രക്ഷകൻ. ഇപ്പോ ഇത് എവിടുന്നാ ഹേ? ഇതാ വ്യാജ ഡോക്ടർ പറഞ്ഞയച്ചതാണോ എന്ന് സംശയമുണ്ട് രാഘവേട്ടാ.
0: അതെ.
4: ഏയ്, അതാരാ ഈ വ്യാജ ഡോക്ടർ? വരുന്ന വഴിക്ക് എമ്പാടും കണ്ടേ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്.
2: ദേ, ഈ നിൽക്കുന്ന തള്ളയുടെ പുന്നാരമോന്റെ കാര്യമാ. അല്ല, ആ കള്ളപ്പരിശ രക്ഷപ്പെട്ടു, ഒരിക്കൽ കിട്ടും ഞങ്ങളുടെ കയ്യിൽ, അതോടെ തീരും ആ വട്ടന്റെ ചികിത്സ. കേട്ടതല്ലേ
1: മോനെ, ഇവര് പറയുന്നത് വിശ്വസിക്കരുത്. എന്റെ മോൻ കള്ളനും കൊലപാതകയും ഒന്നുമല്ല, ഭ്രാന്തനുമല്ല. ദേ, ഇവർക്കാ ഭ്രാന്തം. ആ കള്ള വേലായുധൻ മുതലാളി ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന കഴുവേരയുടെ അമ്മാവൻ, അവനാ യഥാർത്ഥത്തിൽ കള്ളൻ, അയാൾക്കാ ഭ്രാന്ത്. എന്റെ കുഞ്ഞ് നിരപരാധിയാ, നിരപരാധി.
2: ഓ, ദേ തള്ളേ, കൊല്ലും ഞാൻ.
4: വേണ്ട സുഹൃത്തെ, വേണ്ട, അവരെ ഉപദ്രവിക്കാൻ ചെല്ലാതെ ക്ഷമിക്ക്.
2: ഒന്നും മാറിയില്ലടോ, വരത്താ.
0: നിങ്ങൾ എന്നെ തല്ലിയല്ലേ വിക്രമ? നീ എന്തിനാ അയാൾ

0: തല്ലിയത്. വാ നമുക്ക് പോകാം. ദേ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നു. കോട്ടയുടെ പുതിയ രക്ഷക ഞങ്ങളെ കവലയിൽ കാണും. ഒന്ന് വിശദമായി രാഘവന് പരിചയപ്പെടണം.
1: നിങ്ങൾ വണ്ടി ഇടിച്ചേ രാഗത്തുള്ളടാ ദുഷ്ടന്മാരെ, പോകുന്ന വഴിക്ക് നിന്നെയൊക്കെ പാമ്പ് കടിക്കും.
0: ഒന്ന് പോവതല്ലേ. ദേ ഇനി വരുമ്പോൾ നിങ്ങളെ ഇവിടെ കാണരുത്, കേട്ടല്ലോ.

0: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 7-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സുധാകരൻ, തമലം ശ്രീകുമാർ, രാഘവൻ, എസ് ആർ ബാബു, വിക്രമൻ, ഉണ്ണികൃഷ്ണൻ മാടമന, ഭാനുമതി, പന്തളം രാധാമണി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 8-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർതം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒക്ടോബർ 4 പുണർതം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ, 5-ാം തീയതി പൂയം നാളിൽ ദീപാരാധന, 6-ാം തീയതി ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മേപ്പള്ളിയിലെത്ത് നാലുകെട്ടിലേക്ക് ശ്രീ നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്ത്.
1: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
3: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
5: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
4: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
5: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2, 3 തീയതികളിൽ നടക്കും.
4: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
6: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CET സ്പോൺസർഡ് പരിപാടി.

0: फ्लाइंग ऑफिसर सेख हों, परमवीर चक्र का सम्मान पाने वाले भारतीय वायुसेना के एकमात्र सैनिक हैं। शहादत के समय उनकी आयु मात्र 26 वर्ष थी। भारत के पश्चिमी क्षेत्र में 1971 के युद्ध की धारा भारत के पक्ष में मोड़ देने वाले इस वीर सैनिक को कृतज्ञ राष्ट्र पूरी श्रद्धा से नमन करता है।
1: अभी आप सुन रहे थे कार्यक्रम फ्लाइंग ऑफिसर निर्मलजीत सिंह सेखों। और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। अब अपने मित्र अजीत को उमंग कार्यक्रम की तकनीकी टीम यानी कुसुम लता,
2: जगबंधु,
1: चेतना,
2: अर्शद,
1: सौम्या,
2: प्रसून
1: और हमारे आज के विशेषज्ञ प्रोफेसर सरयुग यादव के साथ
2: विमलेश को आज्ञा दीजिए।
1: नमस्कार।
3: उमंग, उमंग, उमंग, उमंग, उमंग।
4: ഇതുവരെ കേട്ടത് ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി.
5: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
6: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
7: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
6: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
7: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
6: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കും.

0: സമയം 3 മണി.
1: ആകാശവാണി. നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ മിഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെയും ആരോഗ്യത്തിന്റെയും അടിസ്ഥാന ശിലയാണ് ശുദ്ധമായ കുടിവെള്ളം. സ്വാതന്ത്ര്യം ലഭിച്ച് 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും രാജ്യത്തെ ഭൂരിഭാഗം ഗ്രാമീണ കുടുംബങ്ങൾക്കും വീട്ടുപടിക്കൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിനും ഓരോ ഗ്രാമീണ ഭവനത്തിലും പൈപ്പ് ലൈൻ വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. 2019 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ചരിത്ര പ്രധാനമായ പദ്ധതി പ്രഖ്യാപിച്ചത്. ഹർഘർ ജൽ അഥവാ എല്ലാ വീട്ടിലും കുടിവെള്ളം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൗത്യം മുന്നോട്ടു പോകുന്നത്. ജൽജീവൻ പദ്ധതി കേവലം ഒരു സർക്കാർ പദ്ധതി എന്നതിലുപരി ജലസംരക്ഷണത്തിനായുള്ള ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറണമെന്ന് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു.
2: एक विशेष काम की तरफ बल देने का निर्णय किया है और वो है हमारे हर घर में जल कैसे पहुंचे, हर घर को जल कैसे मिले, पीने का शुद्ध पानी कैसे मिले. और इसलिए आज मैं लाल किले से घोषित करता हूं कि हम आने वाले दिनों में जल जीवन मिशन को लेकर के आगे बढ़ेंगे. ये जल जीवन मिशन, इसके लिए करीब केंद्र और राज्य साथ मिलकर के काम करेंगे और आने वाले वर्षों में 3.5 लाख करोड़ रुपए से भी ज्यादा रकम इस जल जीवन मिशन के लिए खर्च करने का हमने संकल्प किया.
1: ഗ്രാമീണ മേഖലയിലെ ഓരോ വ്യക്തിക്കും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ

0: നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പദ്ധതി രാജ്യത്തുടനീളം നടപ്പാക്കി വരുന്നത്. ഗ്രാമീണ മേഖലയിലെ ഓരോ വ്യക്തിക്കും പ്രതിദിനം 55 ലിറ്റർ ശുദ്ധജലം വീതം വീടുകളിൽ സ്ഥാപിക്കുന്ന ഫംഗ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ വഴി ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. എന്നാൽ കേരളത്തിൻ്റെ ഉയർന്ന ജല ഉപഭോഗ ശൈലിയും പ്രാദേശിക സവിശേഷതകളും പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ഈ പ്രതിദിന ആളോഹരി ലഭ്യത 100 ലിറ്ററായി നിശ്ചയിച്ചിട്ടുണ്ട്. വിതരണം ചെയ്യുന്ന ജലം പൂർണ്ണമായും കുടിക്കാൻ യോഗ്യവും നിശ്ചിത ഗുണനിലവാരം പുലർത്തുന്നതുമായിരിക്കണം. ഗ്രാമീണ വീടുകൾക്ക് പുറമെ സ്കൂളുകൾ, അംഗനവാടികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് കെട്ടിടങ്ങൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ എന്നിവിടങ്ങളിലും ടാപ്പ് കണക്ഷനുകൾ സ്ഥാപിക്കുന്നു. വരൾച്ച ബാധിത പ്രദേശങ്ങൾ, മരുഭൂമി മേഖലകൾ, കുടിവെള്ളത്തിൽ ഫ്ലോറൈഡ്, ആഴ്സനിക് തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ എന്നിവയ്ക്ക് പദ്ധതി പ്രത്യേക മുൻഗണന നൽകുന്നു. വിതരണം ചെയ്യുന്ന ജലത്തിന്റെ സ്രോതസ്സുകൾ വറ്റിപ്പോകാതെ സംരക്ഷിക്കുന്നതിനുള്ള മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജിംഗ് തുടങ്ങിയ സുസ്ഥിര മാർഗങ്ങൾ നടപ്പിലാക്കുക എന്നതും പദ്ധതിയുടെ ഉദ്ദേശമാണ്. സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് ഇത് താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജൽജീവൻ മിഷന്റെ സാമ്പത്തിക വിഹിതം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 100% കേന്ദ്ര ധനസഹായത്തോടെയാണ് നൽകുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും 90% കേന്ദ്ര വിഹിതവും 10% സംസ്ഥാന വിഹിതവും അനുവദിക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് 50% കേന്ദ്ര വിഹിതവും 50% സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുന്നതിനായി പദ്ധതിയുടെ കാലാവധി ഇപ്പോൾ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിയെ പുതിയ ഘടനയിലേക്ക് മാറ്റുന്നതിനുള്ള ജലശക്തി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഗ്രാമങ്ങളിലെ പൈപ്പ് ലൈൻ ജലവിതരണം ശക്തമായ തദ്ദേശീയ ഭരണ സംവിധാനത്തിന്റെ കീഴിലാക്കുമെന്നും ജലസ്രോതസ്സുകളുടെയും വിതരണ ശൃംഖലകളുടെയും നിരീക്ഷണം ഡിജിറ്റൽ മാപ്പിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: इस जल जीवन मिशन का आज 2.0 वर्जन अप्रूव हुआ. 1.0 वर्जन इतना महत्वपूर्ण, महत्वाकांक्षी, इतना बड़ा प्रोजेक्ट था. करीब 13 करोड़ परिवारों तक पहुंचा नल से जल. अब इसको सस्टेनेबल बनाने का टाइम आया. सारा फोकस इंफ्रा क्रिएशन से अब सर्विस डिलीवरी पे. जो इसका एलोकेशन है वो बढ़ा के 8,70,000 करोड़ कर दिया गया. सारी एसेट्स की डिजिटल मैपिंग होगी कंप्लीट. पाइपलाइन हो, टैंक हो, टैप वाटर का कनेक्शन का हो, उन सब का GIS बेस्ड डिजिटल मैपिंग की जाएगी. हर एक प्रोग्राम का एक सर्टिफिकेशन रहेगा. पाइपलाइन लगी है तो उसका एक सर्टिफिकेशन रहेगा और उस सर्टिफिकेशन में जो विलेज कम्युनिटी से जुड़े हुए लोग हैं उनको इन्वॉल्व किया जाएगा. जैसे सेल्फ हेल्प ग्रुप्स हैं, जैसे लखपति दीदी है, जैसे पंचायत के जो इलेक्टेड रिप्रेजेंटेटिव्स हैं, उन सबको इसके साथ जोड़ा जाएगा. तो सारा सिटीजन सेंट्रिक सर्टिफिकेशन इसका रहेगा और कम्युनिटी को इन्वॉल्व किया जाएगा जल उत्सव, जल अर्पण के माध्यम से.
0: 2019 ഓഗസ്റ്റിൽ രാജ്യത്ത് വെറും 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമാണ് പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ 2026 ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം രാജ്യത്തെ 15.79 കോടിയിലധികം ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ള കണക്ഷൻ എത്തിക്കാൻ ദൗത്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഫീൽഡ് തലത്തിലുള്ള നടത്തിപ്പ് ഊർജിതമാക്കാൻ ജലശക്തി മന്ത്രാലയം പ്രത്യേക അവലോകന യോഗങ്ങൾ നടത്തുന്നുണ്ട്. രാജ്യത്തെ ഗ്രാമീണ ജനസംഖ്യയുടെ 80% ആളുകൾക്ക് ഇതിനകം പൈപ്പ് കണക്ഷൻ നൽകിയതായും പദ്ധതി പൂർണ്ണ ലക്ഷ്യത്തിലെത്തിക്കാൻ 67,670 കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചതായും 2025-26 ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു.
2: Jal Jeevan Mission. Since 2019, 15 crore households representing 80% of India's rural population have been provided access to potable tap water connections. To achieve 100% coverage, I am pleased to announce the extension of this mission until 2028 with an enhanced total outlay. The mission's focus will be on the quality of infrastructure and O&M of rural piped water supply schemes through Jan Bhagidari. A separate MOU or separate MOUs will be signed with the states and union territories to ensure sustainability and citizen-centric water services delivery.
0: ജൽജീവൻ മിഷൻ കേവലം പൈപ്പുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇതൊരു സമഗ്ര ജലപരിപാലന പ്രക്രിയയാണ്. ഓരോ ഗ്രാമത്തിലും ആവശ്യമായ ജലസ്രോതസ്സുകൾ കണ്ടെത്തുകയോ പുതിയവ നിർമ്മിക്കുകയോ ചെയ്യുന്നു. ജലശുദ്ധീകരണശാലകൾ, വാട്ടർ ടാങ്കുകൾ, വിതരണ ശൃംഖലകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നു. വെള്ളം നൽകുന്നതിനോടൊപ്പം തന്നെ സ്രോതസ്സുകൾ വറ്റാത്തതാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി തൊഴിലുറപ്പ് പദ്ധതി, സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയ മറ്റ് പദ്ധതികളുമായി സംയോജിപ്പിച്ച് അഴുക്കിച്ചാൽ ജലശുദ്ധീകരണം, കുളങ്ങളുടെ നവീകരണം, റീചാർജ് കിണറുകൾ എന്നിവ നിർമ്മിക്കുന്നു. വിതരണം ചെയ്യുന്ന ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ രാജ്യത്തുടനീളം 2868 ജലപരിശോധനാ ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 1704 എണ്ണം NABL അംഗീകാരമുള്ളവയാണ്. ഗ്രാമതലത്തിൽ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ഫീൽഡ് ടെസ്റ്റിംഗ് കിറ്റുകൾ ഉപയോഗിക്കാൻ 2400,000+ ഗ്രാമീണ സ്ത്രീകൾക്ക് ഔദ്യോഗികമായി പരിശീലനം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വാട്ടർ അതോറിറ്റിയാണ് ജൽജീവൻ മിഷന്റെ പ്രധാന നിർവഹണ ഏജൻസി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഉയർന്ന ജനസാന്ദ്രതയും കാരണം കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് വലിയ വെല്ലുവിളികളുണ്ട്. പദ്ധതി ആരംഭിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗ്രാമീണ വീടുകളിൽ പുതിയ കണക്ഷനുകൾ നൽകാൻ കഴിഞ്ഞു. എറണാകുളം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നിലവിൽ സംസ്ഥാനത്തെ ഗ്രാമീണ കുടിവെള്ള ലഭ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 2027 ഡിസംബറോടെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കേവലം പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനപ്പുറം അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിൽ നിന്ന് സുസ്ഥിര സേവന വിതരണത്തിലേക്കുള്ള മാറ്റമാണ് ജൽജീവൻ മിഷൻ 2.0 ലക്ഷ്യമിടുന്നത്. ഇതിനായി ഫണ്ടുകളുടെ വിനിയോഗവും സുതാര്യതയും തത്സമയം നിരീക്ഷിക്കാൻ SNA സ്പർശ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. റോഡ് പുനരുദ്ധാരണ നിരക്കുകൾ, ഭൂമി ലഭ്യതക്കുറവ്, ജലസ്രോതസ്സുകളുടെ അഭാവം എന്നിവ കേരളത്തിൽ പദ്ധതി വൈകുന്നതിന് കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തെ നിലവിലെ മൊത്തം ഗ്രാമീണ വീടുകളിൽ പകുതിയിലധികവും ജൽജീവൻ മിഷൻ വഴി പൈപ്പ് കണക്ഷനുകൾ നേടി മുന്നേറുകയാണ്. എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം ഇതിനോടകം കൈവരിച്ച പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് അതുൽ PM ആകാശവാണിയോട്.
3: കേരളത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ 100% ഗാർഹിക കുടിവെള്ള കണക്ഷൻ കൈവരിച്ച നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് ധർമ്മടം നിയോജക മണ്ഡലം. ഗ്രാമീണ മേഖലകളിലെ എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം ടാപ്പ് വഴി എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി പദ്ധതി വീതം വഹിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി മാർഗരേഖയുടെയും ആസൂത്രണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലും 100% കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിലവിലുള്ള കുടിവെള്ള പദ്ധതികളിൽ നിന്നും സാധ്യമായ പരമാവധി കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനും നിലവിലുള്ള പദ്ധതികളുടെ വിപുലീകരണത്തിലൂടെ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമാണ് നമ്മൾ മുൻഗണന നൽകിയിട്ടുള്ളത്. ഈ പദ്ധതി വഴി എല്ലായിടങ്ങളിലും ഗുണനിലവാരവും സുസ്ഥിരതയും ഉറപ്പാക്കി കുടിവെള്ളം ലഭ്യമാക്കുന്നുണ്ട്.
0: ജൽജീവൻ മിഷൻ ഗ്രാമീണ ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പിന്തുണ നൽകുന്നു. ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതിലൂടെ വയറിളക്കം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ ജലജന്യ രോഗങ്ങളുടെ നിരക്ക് ഗണ്യമായി കുറയുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജൽജീവൻ മിഷൻ പൂർണ്ണതയിലെത്തുന്നതോടെ രാജ്യത്ത് പ്രതിവർഷം ജലജന്യ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന 400,000 മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ്. ഗ്രാമീണ മേഖലകളിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, നിർമ്മാണ മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ എന്നിവ ഈ പദ്ധതിയാൽ സൃഷ്ടിക്കപ്പെടുന്നു. ജാതി, മത, സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ വീട്ടുമുറ്റത്ത് വെള്ളം ലഭിക്കുന്നത് സാമൂഹിക സമത്വം ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ജൽജീവൻ മിഷൻ ഒരു നിർണായക വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. ജീവന്റെ അമൃതാണ് ജലമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അത് ഓരോ പൗരന്റെയും അവകാശമായി മാറ്റാൻ ഈ ദൗത്യത്തിന് സാധിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗവും കമ്മ്യൂണിറ്റിയുടെ പങ്കാളിത്തവും ജലസ്രോതസ്സുകൾ

സംരക്ഷണം ഉറപ്പാക്കുന്നതിലൂടെ 2028-ഓടെ ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമീണ ഭവനങ്ങളിലും സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കാൻ സാധിക്കും. ഭാവി തലമുറയുടെ ജലസുരക്ഷ ഉറപ്പാക്കാൻ ഈ ജനകീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതിയായ ജൽ ജീവൻ മിഷനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.

0: 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
3: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: ഇന്ന് രാത്രി 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഇന്ന് രാത്രി 7:10.

ആകാശവാണി സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം.

ഗാനോപഹാരത്തിലിനി ഹരിഹരൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദാണ് ഗാനം രചിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയത് ബെന്നറ്റ് ആൻഡ് വേദ്രാഖ്.

കല്യാണ കുരുമാനം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും റിമി ടോമിയും പാടിയതാണ് ഈ ഗാനം. ഗാനരചന സുരേഷ് കൃഷ്ണമൂർത്തി, സംഗീതം റോണി റാഫേൽ.

അടുത്ത കാലത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00–12:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൗരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495964321, 9495563321, 9496596321. നാളെ രാവിലെ 11:00–12:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വി ആർ സന്തോഷ്, സംഗീതം നൽകിയത് ഷഹബാസ് അമൻ.

പാലും പഴവും. ഈ ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് മുബാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ സച്ചിൻ ബാലുവിൻ്റേത്, സുഹൈൽ കോയയുടെ സംഗീതം.

ഗാനോപഹാരത്തിലിനി എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. 1000 മേനി എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനം രചിച്ചിട്ടുള്ളത്.

അറബിപ്പൊന്ന് ഈ ചിത്രത്തിനു വേണ്ടി സച്ചിൻ കൈതാരം സംഗീതം നൽകി. വിജേഷ് ഗോപാലും ചിത്രയും പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന വിജയ് നായരമ്പലം.

സന്തോഷ് വർമ്മയുടെ രചന, ആനന്ദ് മധുസൂദനൻ്റെ സംഗീതം, വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ചിത്രത്തിനു വേണ്ടി.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി
2: ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമസേവനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
3: ഇപ്പം നമ്മൾ ഡി എൽ എസ് നൽകുന്ന സേവനങ്ങളെ കുറിച്ചിട്ട് പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്.
4: ഇപ്പം നിലാവ് മനോനയാന്ന് ഞാൻ പറഞ്ഞ മാനസിക വെല്ലുവിളി നേടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വയോനന്മ എന്നുള്ള സ്കീമുണ്ട്, അത് സീനിയർ സിറ്റിസൺ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്.
3: അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
4: അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ എന്താണ് അവരുടെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്.
3: ചില സഹായം എന്ന് പറയുന്നത് നിയമസഹായമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവർക്ക് ദൈനംദിനം വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്?
4: ദൈനംദിനം നേരിടുന്ന കാര്യങ്ങളല്ല, അവർക്ക് റീഹാബ് ആരും നോക്കാനില്ല, വീട്ടിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകാറുണ്ട്.
3: അതെങ്ങനെ, ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്?
4: ഇപ്പോൾ ആരും നോക്കാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ പി എൽ വിസിനെ ഇടും, നമ്മൾ അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് അവർക്ക് ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കും. നോക്കാനില്ലാത്തവരാണെങ്കിൽ അവരെ മഹിളാ മന്ദിരത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ,
3: മക്കളൊക്കെ
4: ഉള്ളവരാണ്, നോക്കാൻ തയ്യാറാകാനില്ല. അവർക്ക് പരാതി കൊടുക്കണം, മറ്റേ ആർ ഡി ഒക്ക് പരാതി നൽകാനല്ലോ, സീനിയർ സിറ്റിസൺ മെയിൻ്റെനൻസ് ആക്ട് പറയാൻ പരാതി നൽകാം. അങ്ങനെ പരാതി നൽകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവരുടെ നിന്ന് പരാതി എഴുതി വാങ്ങിച്ച് അവിടെ ആർ ഡി ഒയുടെ അവിടെ നൽകാറുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാറ്.
3: ഓക്കെ, പിന്നീട് വേറെ എന്തെല്ലാമാണ്?
4: പിന്നെ അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് റീകണക്ടിങ് യൂത്ത് ഡോൺ എന്നുള്ള പദ്ധതികളാണ്. അത് മെയിൻലി കുട്ടികളെ ഉദ്ദേശിച്ചാണ്, കാരണം ഇപ്പോൾ കൂടുതൽ ഡ്രഗ് അബ്യൂസ് കൂടി വരുന്ന കാലഘട്ടമാണ്. പിന്നെ പോക്സോ നിയമ പ്രകാരമുള്ള ക്രൈംസും കൂടി വരുന്ന കാലഘട്ടമാണ്. അപ്പം ഈ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്ലാസ് നൽകുക. പിന്നെ ഡ്രഗ്സിലാണെങ്കിൽ അവരെ ഇതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ

0: എത്തിക്കുക, അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നുള്ള കാര്യങ്ങളാണ് ആ പദ്ധതി പ്രകാരം ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളും തോറും, നമ്മുടെ ജില്ലയിലുള്ള എല്ലാ സ്കൂളും, താലൂക്ക് ലെവലാണെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അവിടെയുള്ള സ്കൂളുകളിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന സ്കൂളുകൾക്ക് ഇവിടുന്ന് ഞങ്ങൾ എല്ലാ സ്കൂളുകൾക്കും ക്ലാസ്, അവയർനെസ് ക്ലാസ് അവിടെ പോയി അഡ്വക്കേറ്റ്സും പി എൽ വിസും ലീഗൽ അവയർനെസ് ക്ലാസ് നൽകാറുണ്ട്.
1: ഓക്കെ.
0: പിന്നെ നാടകം പോലുള്ള കാര്യങ്ങൾ എക്സൈസിന് ഉൾപ്പെടുത്താറുണ്ട്. ഇനി മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും കോർഡിനേഷൻ കൂടി കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്.
1: നടത്തുന്നത്
0: അതിൻ്റെ പിള്ളേർക്ക് കൂടുതൽ,
1: ഇതിനെ ഇപ്പം നമ്മളിങ്ങനെ ക്ലാസ്സുകളൊക്കെ വളരെയധികം കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന എങ്ങനെ അതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് പൊതുവേ കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ യുവാക്കളിൽ നിന്നും ഒക്കെ ഉള്ള?
0: അവർക്ക് ശ്രദ്ധിച്ച് കേട്ട എല്ലാ റെസ്പോൺസൊക്കെ നല്ലത് തന്നെയാണ്. സ്കൂളുകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് സ്കൂളുകൾ ഞങ്ങളെ സമീപിക്കാറുമുണ്ട്. ഞങ്ങൾ നാടകങ്ങൾ പോലെയുള്ള കാര്യങ്ങളും ഇവർക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ശിവദാസൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത് ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
2: 2 വർഷം മുമ്പ് ഞാൻ എനിക്കൊരു പൈസ ഇച്ചിരി കൊടുത്തിട്ട് ഒരു ചെക്ക് തന്നിരുന്ന ഒരു പുള്ളി, ഒരാള്.
0: ആ, പറഞ്ഞോളൂ.
2: ചെക്ക് എന്നിട്ട് ആ ചെക്ക് ബാങ്കിൽ കൊടുത്തപ്പോ അവിടെ പണമില്ലായിരുന്നു. അത് പിന്നെ കേസായിട്ട് കോടതിയിൽ കൊടുത്തായിരുന്നു. കോടതിയിൽ പോയായിരുന്നു വക്കീലിനെ കണ്ട്. കോടതിയിലായിട്ട് 2 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല. 2 വർഷമായി ഓരോ മാസത്തിൽ അവിടെ വിളിക്കുന്നു ചെല്ലുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രതി വരുന്നില്ലെന്നും പറഞ്ഞത് മാറ്റി മാറ്റി വെച്ചിപ്പോ 2 വർഷമായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ അത്രയും താമസം വരുന്നതാണോ അത് തന്നെ അറിയാനായിരുന്നു.
0: അത് നമ്മുടെ ഇവിടെ നിന്ന് ലീഗൽ സർവീസ് അതോറിറ്റി എന്നുള്ള അഭിഭാഷകനാണോ പ്രൈവറ്റ് ലോയറാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്?
2: ലീഗൽ
0: അല്ല, ചെക്ക് കേസിലുള്ള കാര്യം എന്ന് വെച്ചാൽ ക്രിമിനൽ കേസ് നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് നമുക്ക് കോടതിയിലുള്ള കേസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് ചെക്ക് കേസാണെങ്കിൽ അതിൽ പ്രതിക്ക് ആദ്യം സമൻസ് അയക്കും. സമൻസ് അയച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വാറണ്ട് അയക്കും. വാറണ്ട് അയച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനത്തെ നടപടി, പിന്നെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാം. 82, 83 സ്റ്റെപ്സ് ഒക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞ ശേഷം ഓരോ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള നടപടിയെ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും കോടതിക്ക്. അതുകൊണ്ടാണ് കാലതാമസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതി അവിടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സഹായത്തോടു കൂടി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയോട് പറഞ്ഞാൽ ഈ കേസ് അദാലത്തിലോ മീഡിയേഷനോ വയ്ക്കണം എന്ന് പറഞ്ഞാൽ കോടതി ഈ കേസ് മീഡിയേഷനോ അദാലത്തിലോ വയ്ക്കാൻ വേണ്ടിയിട്ട് കോടതി റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങളും പ്രതിയും വരാൻ തയ്യാറാണെങ്കിൽ അവിടെ വെച്ച് സംസാരിച്ച് മധ്യസ്ഥ ചർച്ച ചെയ്ത് നിങ്ങൾ അവാർഡ് പാസ്സാക്കി നൽകും. അല്ലാതെ കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
1: വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം പലപ്പോഴും നമ്മുടെ നിയമ വ്യവസ്ഥയിലെയോ അല്ലെങ്കിൽ എന്താണ് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ കാലതാമസമാണ്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരുപക്ഷെ ഈ കെൽസ പോലുള്ള ഈ ലീഗൽ സർവീസസ് അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെയും എല്ലാം പരിശ്രമിക്കുന്നത്. അപ്പം കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ലീഗൽ സർവീസസ് അതോറിറ്റി വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: അത്തരത്തിലുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക അദാലത്തുകളും മീഡിയേഷനും പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്.
1: എന്താണ് ലോക അദാലത്ത് അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: ലോക അദാലത്ത് എന്ന് പറയുന്നത് പെൻഡിങ് കോർട്ട് കേസസ് തീർക്ക, അവിടുത്തെ കെട്ടിക്കിടക്കുന്ന തന്നെ കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ലോക അദാലത്ത്. ലോക അദാലത്തിൽ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കേസ് അദാലത്ത് ഇന്നൊരു ഡേറ്റിൽ വെക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇപ്പോൾ ഈ കഴിഞ്ഞ 12-ാം തീയതി കഴിഞ്ഞതേ ഉള്ളൂ ഒരു ലോക അദാലത്ത്, ഇനി അടുത്ത ഡിസംബറിലാണ്. അപ്പം അതിൻ്റെ ഡേറ്റ് പറയും.
1: അപ്പോൾ ഏത് തരം കേസുകളാണ് അല്ലെങ്കിൽ എത്ര കാലപരിധി ഉണ്ടോ, ഇത്ര വർഷം ആയ കേസുകളെന്നോ
0: അങ്ങനെ,
1: അല്ലെങ്കിൽ ഇപ്പം ഒരു പരാതിക്കാരന് താല്പര്യമുണ്ട് ലോക അദാലത്തിലേക്ക് തൻ്റെ കേസ് വെക്കാം, പക്ഷേ പ്രതിക്ക് കുറ്റാരോപിതന് അതിന് താല്പര്യമില്ലെങ്കിൽ അത് ലോക അദാലത്തിലേക്ക് പോകും, എങ്ങനെയാണ് അതിൻ്റെ രീതി?
0: കേസുകളെ സംബന്ധിച്ചാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകൾ, സിവിൽ കേസുകളാണെങ്കിൽ എല്ലാ സിവിൽ കേസും സിവിൽ മാറ്റേഴ്സും റെഫർ ചെയ്യാം. ക്രിമിനൽ കേസിനെ സംബന്ധിച്ചാണെങ്കിൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള കേസ്.
1: അത് വാദിയും പ്രതിയും സമ്മതിച്ചെങ്കിലേ നടക്കുകയുള്ളൂ.
0: അതെ, വാദിയും പ്രതിയും സമ്മതിച്ചാൽ മാത്രമേ അദാലത്തിൽ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. മീഡിയേഷൻ ആയാലും അദാലത്ത് ആയാലും
1: പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാവുന്ന സാധ്യതകൾ വളരെ കുറവാണ്.
0: അതെ അതെ, രണ്ടുപേരും വന്നാൽ മാത്രമേ അത് ലോകഅദാലത്തിൽ ഇഷ്ടംപോലെ കേസുകൾ വരാറുണ്ട്. ഞങ്ങൾ നോട്ടീസ് അയക്കും, പക്ഷെ ചിലപ്പം വാദി വരും, ചിലപ്പോൾ പ്രതി വരും. അങ്ങനെയുള്ളപ്പം നടക്കാറില്ല. രണ്ട് കൂട്ടരും വന്ന് ഞങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്തി രണ്ട് കൂട്ടർക്കും രണ്ടു കൂട്ടർ എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു അവാർഡ് പാസ്സാക്കും. പാസ്സാക്കുന്ന അവാർഡ് അപ്പീലബിൾ അല്ല എന്നുള്ളതാണ്.
1: അതെ, രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നടപ്പാക്കുന്നതാണ്.
0: അതെ, അതുകൊണ്ട് അപ്പീൽ പോലും അതിന് പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇത് അവാർഡ് പാസ്സാക്കണമെങ്കിൽ ഇരു കൂട്ടരും വരണം,
1: സമ്മതിക്കണം.
0: അതെ,
1: അല്ലാതെ നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ
0: കഴിയില്ല. കോടതി ചെയ്യുന്നത് പോലെ സമൻസ് വാറണ്ടോ അങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല. നിങ്ങളുടെ നോട്ടീസ് ആയിരിക്കും, ഇരു കൂട്ടർക്കും നോട്ടീസ് ആയിരിക്കും.
1: ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു തോത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഈ ലോകഅദാലത്തുകളൊക്കെ നടത്തുമ്പോൾ കേസസ് ഒക്കെ കൂടുതലായിട്ട് വരാറുണ്ടോ?
0: കോടതിയിൽ നിന്ന് കേസസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷേ നോട്ടീസ് അയക്കുമ്പോൾ കക്ഷികളുടെ പ്രസൻസ് കുറവാണ്. ഇപ്പം ഈ അദാലത്തുകളിൽ കണ്ടുവരുന്നത് ഒരു ഒരു പാർട്ടിയേ വരാറുള്ളൂ എന്നുള്ളതാണ്.
1: അതെ, അന്തരം ഈ കേസ് ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നതും ഇവരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കത്തില്ലേ കോടതിയിൽ നിന്ന്?
0: ലോകഅദാലത്തിന് അങ്ങനെ സമ്മതം വേണമെന്നില്ല. അതെ, കോടതിക്ക് തീരുമാനിക്കുക. അതിലൊരു സെറ്റിൽമെന്റ് എമൗണ്ട്, സെറ്റിൽമെന്റിന്റെ കോമ്പൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതിക്ക് റെഫർ ചെയ്ത്
1: വിടാം.
0: പക്ഷെ അതേസമയം മീഡിയേഷൻ ആണെങ്കിൽ രണ്ടുപേരുടെയും സമ്മതം വേണം. അത് അവരുടെ വോളണ്ടിയർനെസ് വേണം മീഡിയേഷൻ ഉണ്ടെങ്കിൽ.
1: ലോകഅദാലത്തിന്റെ നടപടിക്രമം എങ്ങനെയാണ്?
0: ലോകഅദാലത്ത് ഞാൻ പറഞ്ഞതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അദാലത്ത് ലോകഅദാലത്തല്ലാതെ അദാലത്തുകൾ കണ്ടക്ട് ചെയ്യാം. അതിൽ ബാങ്ക് കേസ്, ബി എസ് എൻ എൽ കേസ്, അങ്ങനെ അല്ലാത്ത വെളിയിൽ നിന്നുള്ള ബാങ്കുകളുടെ കേസ് വരാറുണ്ട്. അത് പി എൽ പി ആയിട്ട് ഇട്ടിട്ട് നോട്ടീസ് അയച്ച് അങ്ങനെ തീർക്കാറുണ്ട്. പോസ്റ്റ് ഓഫീസിൽ ഉള്ള കേസുകൾ, അങ്ങനെയുള്ള ബാങ്കിലാണെങ്കിൽ ലോൺ അടയ്ക്കാതെ അടക്കുന്ന ലോൺ കേസുകൾ, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ബാങ്കുകാർ തരും, ലിസ്റ്റ് തരും. ഞങ്ങളത് പി എൽ പി ആക്കി ഇട്ടിട്ട് അവർക്ക് നോട്ടീസ് അയച്ച് അത് സാധാരണ ആഴ്ചയിൽ അദാലത്തുകൾ നടത്താറുണ്ട്. ലോകഅദാലത്ത് നടത്തുന്നത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം അവർ ഇങ്ങനെ ഡേറ്റ്
1: നൽകിയിട്ടുണ്ട്. ഈ വഴി എങ്ങനെയാണ് ഒരുപാട് കേസുകൾ എങ്ങനെ തീർപ്പായി പോകുന്നുണ്ടോ?
0: ബാങ്ക് കേസുകളും ഈ പുറത്തുള്ള കേസുകളൊക്കെ ഇഷ്ടംപോലെ, പക്ഷെ കോർട്ട് കേസുകൾ ഈ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടീസും വരാനുള്ള, പിന്നെ എം എസ് സി ടി കേസുകൾ, ഫാമിലി കേസ് അതൊക്കെ തീരാറുണ്ട്.
1: തീരാറുണ്ട്.
0: എം എസ് സി ടി ഫാമിലി കേസുകളെല്ലാം തീരാറുണ്ട്. സിവിൽ മാറ്റേഴ്സ് കുറവാണ് തീരുന്നത്. പിന്നെ ഈ ചെക്ക് ബൗണ്ട് കേസുകളും കുറവാണ്, കാരണം രണ്ട് കൂട്ടരും വരണം എന്നുള്ളതുകൊണ്ട്.
1: പക്ഷേ ഇതിന് ഈ ചെക്ക് ബൗണ്ടിനെ കേസുകളൊക്കെ ആകുമ്പോൾ അതിന് എന്തായാലും ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് കൊടുത്ത ആൾ കുറ്റക്കാരനല്ലേ? അപ്പോൾ അതെങ്ങനെയായാലും അത് അയാൾക്ക് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുന്നതല്ലേ ഉത്തമം?
0: പക്ഷേ അവർ വരാറില്ല എന്നുള്ളതാണ്, കാരണം നീട്ടിക്കൊണ്ടുപോയാൽ അവർക്ക് എത്രയും നീട്ടുക എന്നുള്ളതായിരിക്കുമല്ലോ മറ്റേ അവരുടെ ഉദ്ദേശം.
1: ഈ ലോകഅദാലത്തുകളും ഈ മീഡിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മീഡിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത്?
0: മീഡിയേഷൻ എന്ന് പറയുന്നത് അത് കോർട്ട് അനക്സ്റ്റ് മീഡിയേഷൻ ഉണ്ട്, കോർട്ട് കേസിൽ മീഡിയേഷൻ. കാരണം ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മീഡിയേഷന് സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മീഡിയേഷന് വേണ്ടി റെഫർ ചെയ്യാം. കൂടുതലും കൊമേഴ്ഷ്യൽ സൂട്ടിലൊക്കെ നിർബന്ധമായും മീഡിയേഷൻ നടത്തണമെന്നാണ്. അപ്പോൾ അങ്ങനെ മീഡിയേഷൻ്റെ സ്കോപ്പുള്ള കേസുകൾ മീഡിയേഷനു വേണ്ടിയിട്ട് കോടതിയിൽ റെഫർ ചെയ്യും. പക്ഷെ അങ്ങനെയാണെങ്കിൽ രണ്ട് കൂട്ടരുടെയും വോളണ്ടിയർനെസ് വേണം, അവരുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയേഷൻ നടക്കാറുള്ളൂ.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ,
1: ഹലോ, പറഞ്ഞോളൂ, ആരാണ്?
3: നമസ്കാരം,
1: നമസ്കാരം, ആരാണ്, ആരാണ് മാഡത്തോട് സംസാരിക്കാം?
3: ഹലോ, നമസ്കാരം ജഡ്ജി സാർ, എന്റെ പേര് ലതിക, ഞാൻ വെന്നിയോടുള്ളതാണ്, വർക്കല പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളതുമാണ്.
0: ആ, പറഞ്ഞോളൂ, നമസ്കാരം, പറഞ്ഞു, കേൾക്കാം.
3: സാർ, എന്നെ സംബന്ധിച്ച് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൗജന്യ നിയമ സഹായം എനിക്ക് കിട്ടണം. അപ്പൊ അത് എന്റെ മകളെ സംബന്ധിച്ച്, എന്റെ ഏക മകളാണ്, അവൾ 24 വയസ്സ് ആയി, പി ജി പാസ്സായി, പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്ന മകളെയാണ് അപായപ്പെടുത്തി എന്റെ മോളെ എന്റെ വീട്ടിൽ നിന്ന് 2023 മാർച്ച് 30 കടത്തിക്കൊണ്ടു പോയി. അന്ന് മുതൽ ഞാൻ അതിർത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പലതരത്തിലും നിയമപരമായി ഞാൻ അവളെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചു. ഇതുവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചില്ലെന്ന് മാത്രമല്ല, എന്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളാണ്. ഞാൻ അതിനേക്ക് അതിജീവിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ പതിനാറാം തീയതി തന്നെ ജൂലൈയിൽ ഇതിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് പുവേന്ദ്രൻ സാറുടെ. ആ പരിപാടി എല്ലാം ഞാൻ കേട്ടിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ പെൻഷൻ കിട്ടിയാൽ എനിക്ക് വരാൻ പറ്റും, എനിക്ക് വരുമാന മാർഗം എനിക്കില്ല, എന്റെ കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പൊ എനിക്ക് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെ അതിജീവിച്ച് ഒത്തു നടക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ പൈസ കിട്ടണമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് എനിക്ക് അവിടെ എത്താം, ട്രെയിനിലോ ബസ്സിലോ എനിക്ക് കയറാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിന് ഞാൻ വരാൻ നിൽക്കുകയായിരുന്നു സാർ. എന്റെ ജൂലൈയിൽ

0: വിധവാ പെൻഷൻ ജൂലൈ ആഗസ്റ്റിൽ ഒക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീണ്ടും ആക്രമണം, ഗുണ്ട ആക്രമണം, ഗുണ്ടകളെ വെച്ച് ആക്രമിച്ച് ആ കാല് തന്നെ വീണ്ടും നടക്കാത്ത പരുവം ആക്കി എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഞാൻ ത്രിവാൻഡ്രത്ത് എത്തുകയും ചെയ്യരുത്. അപ്പൊ എനിക്ക് ഒരു അപേക്ഷയുള്ളൂ സാർ, എനിക്ക് അവിടെ വന്നെത്താൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ അവിടെ നിന്ന് ആളിനെ എത്തിച്ച് എന്റെ സാഹചര്യവും എനിക്ക് പറയാനും എന്താ ഇവിടെ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി എന്റെ കുട്ടിയെ എന്റെ മകള് നിയമത്തിന്റെ ഉള്ളിൽ എത്തിക്കണം സാർ.
1: എവിടെന്നാണ്
0: അതാണ് എന്റെ ആവശ്യം.
1: വർക്കല വർക്കല നിങ്ങളുടെ പരിധി വരുന്നത് താലൂക്ക് ലീഗൽ സർവീസ് ആറ്റിങ്ങലിന്റെ പരിധിയിലാണ് നിങ്ങളുടെ വരുന്നത്? അപ്പൊ അവിടെ താലൂക്ക് ലീഗൽ സർവീസ് ആറ്റിങ്ങലുണ്ട്. ആറ്റിങ്ങൽ കോടതിയുടെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയാണ്. അവിടെ താലൂക്ക് ലീഗൽ സർവീസിന്റെ ഓഫീസുണ്ട്. അവിടെ നിങ്ങൾ നേരിട്ട് പോയി ഒരു പരാതി പറഞ്ഞാൽ മതി, അവരെഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കുകയോ ചെയ്താൽ മതി. വേണ്ടത് ചെയ്യാം. നിങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് എടുക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കോടതി വഴി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വെച്ചിരുന്നായിരിക്കും.
0: എനിക്ക് പുറത്ത് പോകാൻ കഴിയാത്ത ഒരു എന്റെ കാലിനാണ് പ്രശ്നം. പിന്നെ പൈസ ഇല്ല, എനിക്ക് വീടിന്റെ പുറത്ത് ഒരർത്ഥത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വിളിക്കാൻ തന്നെ കാര്യം, എനിക്ക് ത്രിവാൻഡ്രത്തിൽ നിന്ന് വരണം സാർ, എനിക്ക് ത്രിവാൻഡ്രത്തിൽ നിന്ന് വരണം, എനിക്ക് നീതി ലഭിക്കണം, അതിന്റെ ഒരു അപേക്ഷയാണ്.
1: ത്രിവാൻഡ്രത്താണ് വരാൻ താല്പര്യമെങ്കിൽ ത്രിവാൻഡ്രത്ത് നേരിട്ട് വന്നാ മതി, നേരിട്ട് വന്ന് പരാതി നൽകിയാൽ മതി.
0: സാർ എന്റെ കാലിന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാൻ എത്തുമായിരുന്നു, പക്ഷെ വീണ്ടും അതിൽ തന്നെയാണ് ആക്രമണം നടത്തി ഞാൻ ഈ പുറത്തു പോകാത്ത വിധം.
1: നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ പി എൽ വി ആറ്റിങ്ങൽ താലൂക്ക് സർവീസ് കമ്മിറ്റിയിൽ നിന്ന് ഒരു പി എൽ വി അങ്ങോട്ട് വിട്ടു തരാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്പറിൽ വിളിക്കണം, 0471257501325750132575013 2571513.
0: ഓക്കെ,
2: വിളിച്ചാൽ വളരെ സന്തോഷം. അപ്പം ഇത്തരത്തിൽ ഈ പലർക്കും ഈ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ കണ്ണു കാണാൻ വയ്യാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും നമ്മുടെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാറുള്ളത്. അപ്പം അവർക്ക് ഒരുപക്ഷെ നേരിട്ട് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ നിയമസേവനം അവർക്ക് ലഭ്യമാക്കാൻ മറ്റുള്ള എന്തെല്ലാം വഴികളാണുള്ളത്?
1: അവർ നമ്മൾ പി എൽ ബിസിന് ഞങ്ങൾക്ക് നേരിട്ട് അവരുടെ വീട്ടിലേക്ക് വിടാൻ പറ്റും. പി എൽ ബിസിന്റെ സഹായത്തോടു കൂടി അവർക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ
2: സാധ്യമാക്കാം.
1: അവിടെ വിളിച്ച് അവർ പരാതി പറയുമ്പോൾ എന്താണെന്ന് കേട്ടിട്ട് എവിടെ നമ്മൾ താലൂക്കിൽ ഇപ്പം ആറ്റിങ്ങലാണെങ്കിൽ ആറ്റിങ്ങൽ താലൂക്കിന് നിർദ്ദേശം നൽകും, ഒരു പി എൽ വി വിടണമെന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകും.
2: ഓക്കെ, അവർ പോയിട്ട് ഇവരെ കണ്ടിട്ട് വേണ്ടുന്ന നിയമ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ്. ഓക്കെ, അപ്പൊ ഈ മീഡിയേഷന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രസക്തി എന്താണ് ശരിക്കും?
1: മീഡിയേഷന്റെ പ്രസക്തി ഈ പറഞ്ഞതുപോലെ ഒരു കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് മീഡിയേഷൻ നടത്തി തീർക്കാൻ പറ്റും. അത് റൂട്ട് ലെവലിലെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റും. പക്ഷേ രണ്ട് കക്ഷികളുടെയും സമ്മതത്തോട് മാത്രമേ നേരത്തെ
2: പറഞ്ഞിട്ട് ഇപ്പോൾ ഏതെങ്കിലും രണ്ട് ഒരു തർക്കം ഉണ്ടാവുന്ന രണ്ട് വ്യക്തികളായ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും പരാതികളൊക്കെ വരുമ്പോഴേ അവർക്ക് കേസിന് പോകാതെ തന്നെ നേരിട്ട് ഡി എൽ എസ് ഐ ബന്ധപ്പെട്ട് ഇത് മീഡിയേഷന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും വെക്കാൻ പറ്റും. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ അവർ വന്ന് ഈ തർക്കം പരിഹരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതനുസരിച്ച് അവാർഡ് പാസ്സാക്കാൻ പറ്റും. അല്ലാത്തതാണെങ്കിൽ കേസായിട്ട് തീർപ്പാക്കി സംസാരിച്ചിട്ടും തീരാത്തതാണെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ പറയും. പിന്നെ ഞങ്ങളുടെ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന മറ്റ് സഹായങ്ങളാണ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം. നമ്മുടെ ജയിലുകളിൽ എല്ലാം ഒരു ലീഗൽ എയ്ഡ് ക്ലിനിക്കുണ്ട്. അവിടെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ അഡ്വക്കേറ്റും പി എൽ ബി ഉണ്ട്. അവർക്ക് നമ്മൾ ലീഗൽ അവയർനെസ് നൽകാറുണ്ട്. അതായത് അവർക്ക് കിട്ടേണ്ട നിയമസഹായം എന്തൊക്കെയാണെന്ന് അവർക്ക് പറയാറുണ്ട്. ഇതുപോലെ അവരെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ അഡ്വക്കേറ്റ്സ് ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിന് വെച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ദിവസം 7 ദിവസം കഴിഞ്ഞിട്ട് ബെയിൽ ഗ്രാൻഡ് ചെയ്തു, 7 ദിവസം കഴിഞ്ഞിട്ടും ബെയിലിൽ ഇറങ്ങാൻ പറ്റിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു പദ്ധതിയുണ്ട്. എംപവേർഡ് കമ്മിറ്റി വെച്ച് അവർക്ക് സാമ്പത്തികമായി ബി പി എൽ കുടുംബത്തിൽ പെട്ടതാണെങ്കിൽ ഒരു എംപവേർഡ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ട് സ്റ്റേറ്റിനോട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ബോണ്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ നിർദ്ദേശം നൽകും, ഡിസ്ട്രിക്ട് കളക്ടർ ബോണ്ട് സ്റ്റേറ്റ് ഫണ്ട് കെട്ടിവെക്കും, അങ്ങനെ പ്രതികൾ ഇറങ്ങാൻ സഹായിക്കാറുണ്ട്. പിന്നെ സ്പ്രൂഹ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ജയിലിൽ ഉള്ള പ്രതികളുടെയും ഈ വിക്ടിമായിട്ടുള്ള ആൾക്കാരുടെയും അവരുടെ ബന്ധുക്കൾക്കും എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ

0: അങ്ങനെയുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണി ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഹലോ
1: ഹലോ, പറഞ്ഞോളൂ, ആരാണ്?
2: ഞാൻ കുണ്ട്രയിന്നാണ്.
1: ആ, ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
2: നമസ്കാരം സാറേ.
0: ആ നമസ്കാരം, പറഞ്ഞു
2: സാറേ. ഞാൻ രണ്ട് കണ്ണും രണ്ട് കാലും വയ്യാത്തൊരു ആളാണ്. എനിക്ക് ഈ ക്ഷേമ പെൻഷൻ മൊത്തം കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഞാൻ 2000 ക്ഷേമനിധി ചേർന്നായിരുന്നു. എന്റെ ഭാര്യ അത് അടച്ചു തീർത്തത്. അപ്പൊ അതിന് ക്ഷേമനിധിയും കൂടെ ഉണ്ടായതിന്റെ പേരിൽ ഈ ക്ഷേമ പെൻഷൻ കട്ട് ചെയ്ത് വെറും 600 രൂപ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്താ സാറേ ചെയ്യേണ്ടത്?
0: നിങ്ങൾക്ക് പോകാൻ അവിടെ പോയി ഒരു പരാതി കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരാതി തന്നാൽ
2: ഹെഡ് ഓഫീസിലൊക്കെ വിളിച്ചു. തിരുവനന്തപുരം ഹെഡ് ഓഫീസിലൊക്കെ വിളിച്ചും പറഞ്ഞ അവര് അവർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇതിന്റെ മേൽ നടപടി നാല് വരുന്നത് എന്നൊക്കെ പറഞ്ഞു.
0: അത് ക്ഷേമ പെൻഷനൊക്കെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് നിങ്ങളെ PLV ഞങ്ങൾ ഒരു പരാതി നൽകിയാൽ PLV വിട്ട് എന്താണ് കാരണം എന്ന്
1: അന്വേഷിച്ചാണ്. കൊല്ലം ജില്ലയുടെ പരിധിയിൽ വരുന്നതാണ്.
0: PLV വിട്ടിട്ട് അവിടുത്തെ
1: കൊല്ലം കൊല്ലം ലീഗൽ സർവീസസ് കമ്മിറ്റിയാണ്.
0: ജില്ലയില് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിങ്ങൾ ഒരു പരാതി കൊടുത്താൽ അവിടെ PLV വിട്ട് അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് സഹായം വേണ്ടത് അത് ചെയ്തു തരാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള ഈ ക്ഷേമ പെൻഷന്റെ കാര്യമൊക്കെ തീരുമാനം എടുക്കേണ്ട അതാത് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അവർക്കേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കണമെങ്കിൽ ഒരു പരാതി എഴുതാൻ വേണ്ടിയിട്ടും അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു PLV സഹായം ആവശ്യപ്പെടാം. കൊല്ലം ലീഗൽ സർവീസ് അതോറിറ്റി കൊല്ലം കോടതിയുടെ കോമ്പൗണ്ടിൽ തന്നെയാണ്. അതെ അതെ,
2: നമ്മള് പോണെങ്കിൽ ഒരാളും കൂടെ എന്നെ പിടിച്ചോണ്ട് പോണം. അങ്ങനൊരു പരാതി പറയാനും കൊടുക്കാനോ
0: അല്ലെങ്കിൽ കൊല്ലം ലീഗൽ സർവീസിന്റെ ഫോൺ നമ്പർ കാണും, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ആയ 1501000 വിളിച്ചാൽ മതി. നിങ്ങൾ എന്നിട്ട് കൊല്ലം ഡീൽ
2: പറഞ്ഞാ മതി.
0: അതെ അതെ,
1: ആ നമ്പർ അറിയാമോ? ആ നമ്പർ അറിയാമോ?
2: 1505000.
1: ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് താങ്കളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണ്ടപ്പെട്ടവർ താങ്കളെ കോണ്ടാക്ട് ചെയ്യും തിരിച്ച്, കേട്ടോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ സമയപരിധി ഏകദേശം അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് DLS അല്ലെങ്കിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങളെ അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ മാഡത്തിൽ പറയാം.
0: ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നടന്നു വരുന്ന രണ്ട് പരിപാടികളുണ്ട്, കമ്മ്യൂണിറ്റി മീഡിയേഷൻ.
1: ഓക്കെ,
0: അത് നാൽസ ഈ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്.
1: എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: കമ്മ്യൂണിറ്റി മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് 5 വില്ലേജിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റൂർ, കിളിമാനൂർ, ഒറ്റശേഖരമംഗലം, വിദുര, വെങ്ങാനൂർ, ഈ 5 വില്ലേജുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 5 വില്ലേജുകളിലും വില്ലേജ് തലത്തിൽ ഞങ്ങൾ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവർക്ക് എന്താണ് പരാതി എന്ന് ചോദിച്ചിട്ട് അവിടെ വെച്ച് തന്നെ രണ്ടുപേരെയും വിളിച്ച് നിർത്തി മീഡിയേഷൻ വെച്ച് തീർപ്പാക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി മീഡിയേഷൻ. അതിപ്പം 30 ഒക്ടോബർ ഉള്ളൂ അതിൻ്റെ ഒരു കാലാവധി. അപ്പം നാട്ടുകാരിൽ എല്ലാ കേസുകളും എന്തൊക്കെ അവർ പരാതികൾ വാങ്ങാറുണ്ട്, വാങ്ങിയിട്ട് എന്താണ് അവരുടെ പരാതി എന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഇങ്ങനത്തെ തീർപ്പാക്കാൻ പറ്റുന്ന സിവിൽ കേസുകൾ, പിന്നെ ക്രിമിനൽ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള കേസുകളെല്ലാം തീർപ്പാക്കാൻ പറ്റുന്ന കേസുകളെല്ലാം മീഡിയേഷനിൽ വെച്ച്
1: ഓൾറെഡി ഇപ്പം ഇത് ഓൺ ആണല്ലേ,
0: നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പോൾ എത്രത്തോളം പരാതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരു എങ്ങനെയാണ് ഇതിനോടുള്ള പൊതുവെയുള്ള പൊതുജനങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്?
0: ഇപ്പോൾ 5 റെസ്പോൺസ് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത് ഒരു അവയർനെസ് ഉണ്ട് എങ്കിലും
1: സംശയമുണ്ടോ?
0: വില്ലേജ് തലത്തിലായതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തിനാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ മറ്റവരെ പരാതി നൽകിയത് അങ്ങനത്തെ ഉള്ള ഒരു റെസ്പോൺസാണ്. അപ്പം മറ്റൊരാളെ വിളിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഈഗോ ക്ലാഷോ എന്തോ ഉണ്ട് വിളിക്കുമ്പോൾ വരാറില്ല.
1: ഓക്കെ, അപ്പം കൂടുതൽ ഒരു അവയർനെസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ?
0: അതെ, മീഡിയേഷൻ അതായത് കോടതിയിൽ വരാതെ തീർപ്പാക്കാം.
1: ഓക്കെ, അപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഈ പരിപാടിയിൽ നിന്ന് വന്ന് പങ്കെടുത്ത് ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് മാഡത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു.
3: ലീഗൽ സർവീസസ് അതോറിറ്റി നൽകുന്ന നിയമ സേവനങ്ങൾ ഈ

യെക്കുറിച്ച് ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് സബ് ജഡ്ജും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ലക്ഷ്മി കെ തമ്പി മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1202 കന്നി 14, ശകവർഷം 1948 അശ്വിനം 8, 2026 സെപ്റ്റംബർ മാസം 30 ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:38. എഫ് എം ബാൻഡിൽ 101.4 മെഗാഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. വനങ്ങളും വനത്തിനു പുറത്തുള്ള കാർഷിക വനങ്ങളും സുസ്ഥിരമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം പ്രമാൺ. ഇന്നത്തെ ചോദ്യം ഇതാണ്: തേനീച്ചകൾ പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന മധുരമുള്ള ദ്രവ്യം എന്താണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. തേനീച്ചകൾ പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന മധുരമുള്ള ദ്രവ്യം എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:44 കേൾക്കാം.

101 .4 MHz-ൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ തേനിശൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ആദ്യം ഹരിഹരനും ഗംഗയും ചേർന്ന് പാടിയ ഗാനം വാനം വസപ്പെടും എന്ന ചിത്രത്തിൽ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. തായ്മാമൻ എന്ന ചിത്രത്തിൽ

മലേഷ്യ വാസുദേവനും പി സുചിയിലെയും തായ് മൂകാംബികൈ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം തായ്ക്ക് ഒരു താലാട്ട്, ഈ ചിത്രത്തിൽ ഇളയരാജയും ചിത്രയും പാടിയത്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: നമസ്തേ അധ്യാപികാജി.
2: നമസ്തേ ബച്ചോ. ഹം മംഗലേഷ് ദർബാർ ദ്വാരാ ലിഖിത് ഖർ പേഡ് അവർ താരേ കെ ലിയെ പാട്ട് കെ കുച്ച് ഭാഗ് പഠീതി. കഴിഞ്ഞ ക്ലാസ്സിൽ മംഗലേഷ് ദബറാൾ എഴുതിയ ഖർ പേഡ് അവർ താരേ കെ ലിയെ എന്ന പാഠത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ബാക്കി ഭാഗം നമുക്കിന്ന് പഠിക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. രണ്ട് ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ശ്രീനന്ദ ബദായിയെ യുദ്ധ കെ ശിക്കാർ ലോകോങ്കോ കോൺ കോൺ സി പരേശാനിയാം ചേൽനി പഠത്തി ഹെ.
1: യുദ്ധ കെ ശിക്കാർ ലോകോം കോ കൈ പരേശാനിയാം ചേൽനി പഠത്തി ഹെ. ഹസാരോ ലോക് മാർ ജായേഗ, ഉൻകെ ഘർ ഓർ ഫസലേ നഷ്ട ഹോ ജായേഗേ, ഉൻകി സഭി സമ്പത്തി ഓർ ഘർ വാലേ നഷ്ട ഹോ ജായേഗേ, ബീമാരിയാം ഫൈൽ ജായേഗി, അസഹായ് ലോക് അപ്നെ ദേശ് ഛോഡ്കർ ചൽനാ ഭി പഡേഗേ.
2: അച്ഛാ, ദൂസരാ പ്രശ്ന ഹേ ഹം കിസി തര പഹുഞ്ച് ജായേഗേ, ഇസ് കഥൻ സേ ബച്ചോ കാ കോൺ സാ മനോഭാവ് പ്രകട ഹോതാ ഹേ. അൽനാ ബതായേ.
3: ഇസ് കഥൻ സേ ബച്ചോ കാ ആത്മവിശ്വാസ്, ദൃഢനിശ്ചയ്, സാഹസ് ആദി മനോഭാവ് പ്രകട ഹോതാ ഹേ.
2: ആപ് ലോഗോ നേ അച്ഛി തരഹ സേ ഇസ് പ്രശ്നോ കേ ഉത്തർ ദിയേ. തോ ഹം ആജ് കി കക്ഷ അബ് ശുരൂ കർതി ഹേ. പിച്ചലി കക്ഷ മേ ഹം തുമ്ഹാരേ മാതാ പിതാ ജീവിത ഭി ഹേ യാ നഹി ഉദർ തക് പഠി തി. തോ ഉസ്കേ ബാദ് ജോ ഭാഗ് ഹേ അബ് ഹം ഉദർ സേ ശുരൂ കർതി ഹേ. ശ്രീനന്ദ പഠിയേ.
1: ബച്ചോ നേ കഹാ ഫിർ ഭി ഹം ഘർ ജാനാ ചാഹതേ ഹേ, ഹമേ മാതാ പിതാ കി ബഹുത് യാദ് ആതി ഹേ, ഓർ ഘർ കേ ആംഗൻ മേം ഖഡേ സനോബർ കേ പേഡ് കി ഭി. അഭിഭാവകോ നേ കഹാ ലേക്കിൻ തും കൈ സാൽ കേ അപ്നേ ഘർ സേ ദൂർ ഹോ, ജബ് തും യഹം ആയേ ഥേ തോ സിർഫ് ആട്ട് ഓർ ചാ സാൽ കേ ഥേ, തും ജിസ് സഡക് സേ ആയേ ഥേ ഉസേ ഭൂൽ ഗയേ ഹോഗേ, തുമേ യഹ് ഭി യാദ് നഹി ഹോഗാ കി തുമ്ഹാരേ മാതാ പിതാ കൈസേ ദിഖ്തേ ഹേ, ഓർ ഫിർ തുമേ റാസ്താ കോൺ ബതായേഗാ.
2: അച്ഛാ, ബച്ചോ നേ കഹാ ഫിർ ഭി ഹം ഘർ ജാനാ ചാഹതേ ഹേ, ഹമേ മാതാ പിതാ കി ബഹുത് യാദ് ആതി ഹേ, അവർ ഘർക്കേ ആംഗൻ മേ കടേ സനോബർ കെ പേട് കി ഫി. അഭിഭാവകോ നേ കഹാ ലേക്കിൻ തും കൈ സാൽ സേ അപ്നേ ഘർ സേ ദൂർ ഹോ, ജബ് തും യഹം ആയേ ഥേ തോ സിർഫ് ആട്ട് അവർ ഛേ സാൽ കേ ഥേ, തും ജിസ് സഡക് സേ ആയേ ഥേ ഉസേ ഫൂൽ ഗയേ ഹോഗേ, തുമേ യഹ് ഭി യാദ് നഹി ഹോഗാ കി തുമ്ഹാരേ മാതാ പിതാ കൈസേ ദിഖ്തേ ഹേ, അവർ ഫിർ തുമേ രാസ്താ കോൻ ബതായേഗാ. ദേഖോ ബച്ച, ബെച്ചോം നേ കഹാ ഫിർ ഫി ഹം ഘർ ജാനാ ചാഹതേ ഹേ, കുട്ടികൾ പറഞ്ഞു എന്നാലും ഞങ്ങൾ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഹമേ മാതാപിതാക്കി ബഹുത് യാദ് ആത്തി ഹേ, ഞങ്ങൾക്ക് അച്ഛനെ അമ്മയെ കുറിച്ച് വളരെയേറെ ഓർമ്മകൾ വരുന്നുണ്ട്. അവർ കർക്കെ ആങ്കൺമേ ഖടേ സനോബർ കെ പേഡ് കീഫി, അതോടൊപ്പം വീടിന്റെ മുറ്റത്ത് നിന്ന് പൈൻമരത്തെ കുറിച്ചും ഓർമ്മകൾ വരുന്നുണ്ട്. അഭിഭാവകോ നേ കഹാ ലേക്കിൻ തും കൈ സാൽ സേ അപ്പനെ കർ സേ ദൂർ ഹോ, ഇപ്പൊ രക്ഷിതാക്കൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ കുറെയേറെ വർഷങ്ങളായി വീട്ടിൽ നിന്ന് ദൂരെ ആയിട്ട്. ജബ് തും എഹം ആയേ ഥേ തോ സിർഫ് ആട്ട് അവർ ചേ സാൽ കേ ദേ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ 8-6 വയസ്സ് മാത്രമല്ലേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉസേ ഫൂൽ ഗയേ ഹോഗേ, അത് നിങ്ങൾ മറന്നുപോയോ. തും ജിസ് സടക്ക് സേ ആയേ ഥേ ഉസേ ഫൂൽ ഗയേ ഹോഗേ, നിങ്ങൾ ഏത് വഴിയിൽ കൂടെയാണോ ഇങ്ങോട്ട് വന്നത് ആ വഴിയെല്ലാം നിങ്ങൾ മറന്നു കാണും. തുമേ യഹ് ഫി യാദ് നഹി ഹോഗാ കി തുമ്ഹാരേ മാതാ പിതാ കൈസേ ദിഖ്തേ ഹേ, അവർ ഫിർ തുമേ രാസ്താ കോൻ ബതായേഗേ, നിങ്ങൾ വന്ന വഴി മറന്നുപോയി കാണും. നിങ്ങളുടെ അച്ഛനമ്മമാരെ കാണാൻ എങ്ങനെയിരിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല. തന്നെയുമല്ല നിങ്ങൾക്ക് പോകാനുള്ള വഴി ആര് പറഞ്ഞു തരും എന്നാണ് ഈ രക്ഷിതാക്കൾ കുട്ടികളോട് ചോദിക്കുന്നത്. തോഹം അഗല ഭാക്കി ഓർ ജാത്തി ഹേ. അൽന പടിയേ.
3: ലഡ്കേ നേ ജവാബ് ദിയ മുജേ യാദ് ഹേ കി മേരാ പിതാ കേ കർ കേ സാമനേ ഏക് ബഡാ സാ സനോബർ കേ പേഡ് ഹേ, ഹർ സുബക് ദോ പ്യാരി പക്ഷി വഹം ഗാത്തേ ഹൈ, മുജേ യഹ് ഭി യാദ് ഹേ കി രാത് കോ പേഡ് കി ശാഖാവോ കേ ബീച്ച് സേ ഏക് ചമകീല താരാ ദിഖായി ദേതാ ഹേ. അഭിഭാവകോ നേ കഹാ ഘർ ലൗട്ടേ ഹുയേ തും മുസീബത് മേ ഹി പഡോഗേ, ഇസി ബാവജൂദ് ബച്ചോ നേ ഘർ ലൗട്ടനേ കി സിന്ദ് നഹി ചോടി
2: സിന്ദ് നഹി ചോടി
3: അപ്നേ ദേശ് ഓർ മാതാ പിതാ കോ ബുലാന ഉൻകാ ലിയേ അസംഭവ് ഹോ ഗയാ, ഉൻകി രാത്തോ കി നീന്ദ് ഉഡ് ഗൈ.
2: അച്ഛാ, ലഡ്കേ നേ ജവാബ് ദിയ മുച്ചേ യാദ് ഹേ കി മേരേ പിതാ കെ കർ കേ സാമനേ ഏക് ബഡാ സാ സനോബർ കാ പേഡ് ഹേ, ഹർ സുബഗ് ദോ പ്യാരേ പക്ഷി വഹാ ഗാത്തേ ഹേ, മുച്ചേ യഹ് ഭി യാദ് ഹേ കി രാത് കോ പേഡ് കി ശാഖാവോ കെ ബീച്ച് സേ ഏക് ചമകീല താര ദിഖായി ദേതാ ഹേ. അഭിഭാവകോ നേ കഹാ കർ ലൗട്ടേ ഹുയേ തും മുസീബത് മേ ഹി പഡേഗേ, ഇസ്കേ ബാവജൂദ് ബെച്ചോ നേ കർ ലൗട്ടനേ കെ സിദ് നഹി ചോടി, അപ്നേ ദേശ് അവർ മാതാ പിതാക്കോ ഭുലാനാ ഉസ്കേ ലിയേ അസംഭവ് ഹോ ഗയാ, उनकी रात की नींद उठ गई। यह लड़की ने जवाब दिया। ആൺകുട്ടി ആ രക്ഷിതാക്കളോട് മറുപടി പറയാണ്. ആൺകുട്ടി ഉത്തരം പറഞ്ഞു, മുച്ചെ യാദ് ഹേ കി മേരെ പിതാക്കെ കർക്കേ സാമിനെ ഏക്ക് ബെഡാ സാ സനോബർ കാ പേഡ് ഹേ. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു വലിയൊരു പൈൻ മരമുണ്ട്. ഹർ സുബഗ് ദോ പ്യാരേ പക്ഷി വഹാ ഗാത്തേ ഹേ. എല്ലാ ദിവസവും രാവിലെ രണ്ടു പക്ഷികൾ അതിലിരുന്ന് മനോഹരമായി പാടാറുണ്ട്. മുച്ചെ എഹ്വി യാദ് ഹേ കി രാത് കോ പേഡ് കി ശാഖാവോങ്കെ ബീച്ച് സേ ഏക്ക് ചമക്കീല താര ദിഖായി ദേത്താ ഹേ. രാത്രി ആ മരത്തിന്റെ ശാഖ ബ്രാഞ്ചസിന്റെ ഇടയിൽ നിന്ന് ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ കാണാൻ സാധിക്കുമെന്നും എനിക്ക് ഓർമ്മയുണ്ട്. അഭിഭാഗവനെ കഹ കർ ലൗട്ടേ ഹുയേ തും മുസീബത് മേ ഹി പടേഗ.
1: അധ്യാപിക ജി, മുസീബത് കാ അർത്ഥ ക്യാ ഹേ?
2: ബേട്ടി, മുസീബത് കാ അർത്ഥ ഹേ ഡിഫിക്കൽറ്റി, പ്രയാസം. അഭിഭാവകനെ കഹ കർ ലൗട്ടേ ഹുയേ തും മുസീബത് മേ ഹി പടേഗേ. രക്ഷിതാക്കൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ ദുരിതത്തിൽ, മുസീബത്തിൽ, പ്രയാസത്തിൽ നിങ്ങൾ അകപ്പെടുമെന്നാണ് പറയുന്നത്. ഇസ്കേ ബാവജൂദ് ബെച്ചോനെ കർ ലൗട്ടിനേക്ക് സിദ്ധ നഹീൻ ചോടി. എന്നിട്ടും കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി പോകണമെന്നുള്ള ശാഠ്യം ഉപേക്ഷിച്ചില്ല. അപ്പനെ ദേശ് അവർ മാതാപിതാക്കോ ഫുലാന ഉൻകേരി അസംഭവ ഹോകയാ ഉൻകി രാത്തോങ്കി നീന്ത് ഉഡ്ഗൈ. എന്നിട്ടും കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള ശാഠ്യം അവർ ഉപേക്ഷിച്ചില്ല. തങ്ങളുടെ രാജ്യത്തെയും അച്ഛനെയും അമ്മയെയും മറക്കുക എന്നത് അവർക്ക് അസാധ്യമായിരുന്നു. അവരുടെ ഉറക്കവും നഷ്ടപ്പെട്ടിരുന്നു. ബെച്ചോ അബ് ഏക്ക് സവാൽ ആത്താ ഹേ സവാൽ ഹേ ബെച്ചേ ക്യോ പരേശാൻ ഹേ. ശ്രീനന്ദ, ക്യാ ആപ് ഈ സവാൽ കാ ജവാബ് ദേ സക്തി ഹേ?
1: ഹാ അധ്യാപിക ജി, ബെച്ചോ കോ അപ്നെ ദേശ് ഓർ മാതാ പിതാ കോ ദേഖ്നേ കി ബഡി ഇച്ഛാ ഥി ലേക്കിൻ അഭിഭാവകോ നേ ഉനെ നഹീ ജാനേ ദിയ ഇസ്ലിയേ വേ പരേശാൻ ഹേ.
2: അൽനാ ബതായിയേ.
3: ബച്ചോ കോ അപ്നെ ദേശ് ഓർ മാതാ പിതാ കോ ദേഖ്നേ കി ബഡി ഇച്ഛാ ദി ലേക്കിൻ അഭിഭാവകോ നേ ഉനെ നഹീ ജാനേ ദിയ ഇസ്ലിയേ വേ പരേശാൻ ഹേ.
2: ദേക്കോ, ബെച്ചേ ക്യോ പരേശാൻ ഹേ, കുട്ടികൾ എന്തുകൊണ്ടാണ് വിഷമിച്ചത്? ബെച്ചോ കോ അപ്നെ ദേശ് ഓർ മാതാ പിതാ കോ ദേഖ്നേ കി ബഡി ഇച്ഛാ ദി. കുട്ടികൾക്ക് തങ്ങളുടെ രാജ്യവും മാതാപിതാക്കളെയും കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ലേക്കിൻ അഭിഭാവകോനെ ഉനെ നഹി ജാനേ ദിയ ഇസലിയേ വേ പരേശാൻ ഹേ. പക്ഷേ രക്ഷിതാക്കൾ അവരെ പോകാൻ അനുവദിച്ചില്ല, അതുകൊണ്ടാണ് അവർ വിഷമിച്ചത്. അച്ഛ, അടുത്ത ഭാഗത്തിലേക്ക് പോകാം. രാത് കോ ഭായി ബഹൻസേ പൂച്ഛത.
1: രാത് കോ ഭായി ബഹൻസേ പൂച്ഛത. ക്യാ തും സോ രഹി ഹോ? ബഹൻ കഹതി, നഹി, മുജേ ഘർ കി യാദ് ആ രഹി ഹേ. ബഹൻ ഭായി സേ പൂച്ഛതി, ക്യാ തും സോ രഹേ ഹോ? ഭായി കഹത, നഹി, മേ ഘർ കേ ബാരേ മേം സോച് രഹ ഹൂ. ദോനോ നേ തയ് കിയാ കി ഏക് ദിൻ ചുപക് സേ ഭാഗ് ചലേ കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. ഏക് രാത് ജബ് ആസ്മാൻ മേം ചാന്ദ് ചമക് രഹ ഥാ ദോനോ ബച്ചോ നേ അപ്നേ കുച്ച് കപഡേ ഇക്കട്ടാ കിയേ ഓർ ചൽ പഡേ ചാന്ദ് കി റോഷ്നി മേം റാസ്ത ദിഖായി ദേ രഹ ഹേ.
2: അൽന പഡിയേ.
3: രാത് കോ ഭായി ബഹൻ സേ പൂച്ഛത, ക്യാ തും സോ രഹി ഹോ? ബഹൻ കഹതി, നഹി, മുചേ ഘർ കി യാദ് ആ രഹി ഹേ. ബഹൻ ഭായി സേ പൂച്ഛതി, ക്യാ തും സോ രഹേ ഹോ? ഭായി കഹത, നഹി, മേം ഘർ കേ ബാരേ മേം സോച് രഹ ഹൂ. ദോനോ നേ തയ് കിയാ കി ഏക് ദിൻ ചുപ്കേ സേ ബാഗ് ചലേ കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ. ഏക് രാത് ജബ് ആസ്മാൻ മേം ചാന്ദ് ചമക് രഹ ഥാ ദോനോ ബച്ചോ നേ അപ്നേ കുച്ച് കപഡേ ഇക്കട്ടാ കിയാ ഓർ ചൽ പഡേ ചാന്ദ് കി റോഷ്നി മേം റാസ്ത ദിഖായി ദേ രഹ ഥാ.
2: അച്ഛാ, രാത് കോ ഭായി ബഹൻ സേ പൂച്ഛത, ക്യാ തും സോ രഹി ഹോ? ബഹൻ കഹതി, നഹി, മുചേ ഘർ കി യാദ് ആ രഹി ഹേ. ബഹൻ ഭായി സേ പൂച്ഛതി, ക്യാ തും സോ രഹേ ഹോ? ഭായി കഹത, നഹി, മേ ഘർ കേ ബാരേ മേ സോച് രഹ ഹും. ദോനോ നേ തയ് കിയാ കി ഏക് ദിൻ ചുപ് കേ സേ ഭാഗ് ചലേ കഭി ന കഭി ഘർ മിൽ ജായേഗ. ഏക് രാത് ജബ് ആസ്മാൻ മേം ചാന്ദ് ചമക് രഹ ഥാ ദോനോ ബെച്ചോ നേ അപ്നേ കുച്ച് കപ്പടേ ഇക്കട്ടാ കിയേ അവർ ചൽ പഡേ ചാന്ദ് കി റോഷ്നി മേ രാസ്ത ദിഖായി ദേ രഹ ഹേ. ദേക്കോ ബെച്ചോ, രാത് കോ ഭായി ബഹൻ സേ പൂച്ഛത, ക്യാ തും സോ രഹി ഹോ? രാത്രിയിൽ സഹോദരൻ സഹോദരിയോട് ചോദിക്കുന്നു, നീ ഉറങ്ങിയോ? ബഹൻ കഹത്തി, നഹി, മുച്ചേ ഘർ കി യാദ് ആ രഹി ഹേ. അപ്പൊ സഹോദരി പറഞ്ഞു, ഇല്ല, എനിക്ക് വീടിന്റെ ഓർമ്മ വരുന്നു. ബഹൻ ഭായി സേ പൂച്ഛത്തി, ക്യാ തും സോ രഹേ ഹോ? സഹോദരി സഹോദരനോട് ചോദിച്ചു, നീ ഉറങ്ങിയോ? ഭായി കഹത്ത, നഹി, മേ ഘർ കെ ബാരേ മേ സോച് രഹാഹും. സഹോദരൻ പറയുകയാണ്, ഇല്ല, ഞാൻ വീടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദോനോ തൈ കിയാക്കി ഏക് ദിൻ ചുപ് കെ സേ ഭാഗ് ചലേ.
3: അധ്യാപിക ജി, ചുപ് കെ കാ മത്ലബ് ക്യാ ഹേ?
2: ചുപ് കെ കാ മത്ലബ് ഹേ ആരുമറിയാതെ. ദോനോനെ തൈ കിയാക്കി ഏക് ദിൻ ചുപ് കെ സേ ഭാഗ് ചലേ. രണ്ടുപേരും കൂടെ ഇനി ആരുമറിയാതെ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകണമെന്ന് തീരുമാനിച്ചു.

0: കഭി ന കഭി ഖർ മിൽ ഹി ജായേഗ, എങ്ങനെയെങ്കിലും വീട് കണ്ടെത്താൻ കഴിയും എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ത് ചമക് രഹാ താ, ദോനോം ബച്ചോനെ അപ്നെ കുച്ച് കപ്ടെ ഇക്കട്ടാ കിയേ.
1: അധ്യാപിക ജി, ഇക്കട്ടാ കാ അർത്ഥ ക്യാ ഹേ?
0: ഇക്കട്ടാ കാ അർത്ഥ ഹേ ടു കളക്ട്, അതായത് ശേഖരിക്കുക. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ത് ചമക് രഹാ താ, ദോനോം ബച്ചോനെ അപ്നെ കുച്ച് കപ്ടെ ഇക്കട്ടാ കിയേ. അവർ ചൽ പടെ, ചാന്ദ് കി രോഷ്നി മേ രാസ്താ ദിക്കായി ദേ രഹാ താ, ആകാശത്ത് ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന ഒരു രാത്രിയിൽ രണ്ടു കുട്ടികളും തങ്ങളുടെ കുറച്ച് വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിലാവിൽ വഴി കാണുവാൻ അവർക്ക് കഴിയുമായിരുന്നു. ചാന്ദ്കി രോഷ്നി എന്ന് പറഞ്ഞാൽ നിലാവ്, നിലാവിന്റെ ആ പ്രകാശം. അപ്പൊ ആ പ്രകാശത്തിൽ അവർക്ക് പോകുന്ന വഴി കാണാൻ സാധിക്കുമായിരുന്നു. അച്ഛാ അഗല ഭാഗ അൽന പടിയെ.
1: കുച്ച് ദൂർ ചലനെ പർ ബഹൻ ബോലി, ഭായി ലഗ്താ ഹേ ഹം കഭി ഖർ നഹീം പഹുഞ്ച് പായേംഗേ. ഭായി നെ കഹാ, ചലോ ഹം ഉത്തർ പശ്ചിം ദിശാ കി ഓർ ചലത്തേ ഹൈ, മുച്ചേ ഉമ്മീദ് ഹേ കി ഹം സരൂർ സനോബർ കെ പേഡ് ഓർ താരേ കെ പാസ് പഹുഞ്ച് പായേംഗെ. ഉസ് പേഡ് കെ ബീച്ച് സേ താരാ ദിഖായി ദേക തോ സമച്ചാനാക്കി കർ ആ ഗയാ ഹേ. ദോനോം ബച്ചേ ഹിമ്മത്ത് കെ സാത്ത് ആഗേ ബഡ്തേ ഗയേ. ലഡ്കേ നെ അപ്നേ ഓർ ബഹൻ കി രക്ഷാ കെ ലിയേ ബലൂത്ത് കെ ഏക് പേഡ് സേ ഏക് അച്ഛി സി ടഹനി തോട് കർ അപ്നി പാസ് രഖ്ലി. ചലത്തെ ചലത്തെ ഏക് ദിൻ വേ ചൗരാഹേ പർ പഹുഞ്ചേ, ഉനേം പത്താ നഹീദാക്കി ആകെ കോൻസാ രാസ്താലേ.
0: അച്ഛാ ശ്രീനന്ദ പടിയെ.
1: കുച്ച് ദൂർ ചലനേ പർ ബഹൻ ബോലി, ഭായ് ലഗ്താ ഹേ ഹം കഭി ഖർ നഹീം പഹുഞ്ച് പായേഗേ. ഭായ് നെ കഹാ, ചലോ ഹം ഉത്തർ പശ്ചിം ദിശാ കെ ഓർ ചലത്തെ ഹേ, മുജേ ഉമ്മീദ് ഹേ കി ഹം ജറൂർ സനോബർ കെ പേട് ഓർ താരേ കെ പാസ് പഹുഞ്ച് പായേഗേ. ഉസ് പേട് കെ ബീച്ച് സേ താരാ ദിഖായി ദേഗ തോ സമച്ന കി ഖർ ആ ഗയാ ഹേ. ദോനോം ബച്ചേ ഹിമ്മത് കെ സാത് ആഗേ ബഡ്തേ ഗയേ. ലഡ്കേ നെ അപ്നി ഓർ ബഹൻ കി രക്ഷാ കെ ലിയേ ബലൂത് കെ ഏക് പേട് സേ ഏക് അച്ഛി സി ടഹനി തോട് കർ അപ്നേ പാസ് രഖ് ലി. ചലത്തേ ചലത്തേ ഏക് ദിൻ വേ ഏക് ചൗരാഹേ പർ പഹുഞ്ചേ, ഉനേം പതാ നഹീ ഥാ കി ആഗേ കോൻസാ രാസ്താ ലേ.
0: അച്ഛാ കുച്ച് ദൂർ ചലനേ പർ ബഹൻ ബോലി, ഭായി ലഗ്താ ഹേ ഹം കഭി ഖർ നഹീം പഹുഞ്ച് പായേംഗേ. ഭായി നെ കഹാ, ചലോ ഹം ഉത്തർ പശ്ചിം ദിശാ കി ഓർ ചലത്തേ ഹേ, മുച്ചേ ഉമ്മീദ് ഹേ കി ഹം ജറൂർ സനോബർ കെ പേഡ് അവർ താരേ കെ പാസ് പഹുഞ്ച് പായേംഗേ. ഉസ് പേഡ് കെ ബീച്ച് സേ താരാ ദിഖായി ദേഗ തോ സമജ്നാ കി ഖർ ആ ഗയാ ഹേ. ദോനോം ബച്ചേ ഹിമ്മത് കെ സാത്ത് ആഗേ ബഡ്തേ ഗയേ. ലഡ്കേ നെ അപ്നി ഓർ ബഹൻ കി രക്ഷാ കെ ലിയേ ബലൂത് കെ ഏക് പേഡ് സേ ഏക് അച്ഛി സി ടഹനി തോട് കർ അപ്നേ പാസ് രഖ് ലി. ചലത്തെ ചലത്തെ ഏക് ദിൻ വേ ഏക് ചൗരാഹേ പർ പഹുഞ്ചേ, ഉനേ പതാ നഹീൻ താക്കി ആകെ കോൺസാ രാസ്താ ലേ. ദേഖോ കുച്ച് ദൂർ ചലനേ പർ ബഹൻ ബോലി, ഭായി ലഗ്താ ഹേ ഹം കഭി ഖർ നഹീം പഹുഞ്ച് പായേംഗേ. കുറച്ചു ദൂരം ചെന്നപ്പോ സഹോദരി പറഞ്ഞു, ചേട്ടാ നമ്മൾ ഒരിക്കലും വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല. ഭായിനെ കഹാ, ചലോ ഹം ഉത്തർ പശ്ചിം ദിശാക്കി ഓർ ചലത്തേ ഹേ. സഹോദരൻ പറഞ്ഞു, നടക്കൂ, നമ്മൾ വടക്ക് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് പോകുന്നത്. മുച്ചേ ഉമ്മീദ് ഹേ കി ഹം ജറൂർ സനോബർ കെ പേഡ് അവർ താരേ കെ പാസ് പഹുഞ്ച് പായേംഗേ. തീർച്ചയായും നമുക്ക് പൈൻ മരത്തിനും നക്ഷത്രത്തിനും അടുത്തെത്താൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഉസ് പേഡ് കെ ബീച്ച് സേ താരാ ദിക്കായി ദേഗാത്തോ സമച്ചനാക്കി ഖർ ആ ഗയാ ഹേ. ആ മരത്തിനിടയിലൂടെ നക്ഷത്രത്തെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീടെത്തിപ്പോയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദോനോം ബച്ചേ ഹിമ്മത്ത് കെ സാത്ത് ആകെ ബഡ്തേഗയെ, രണ്ടു കുട്ടികളും ധൈര്യത്തോടുകൂടി മുന്നോട്ടു പോയി. ലഡ്കേനെ അപ്പനി അവർ ബഹൻ കി രക്ഷാ കെലിയെ ബലൂത് കെ ഏക് പേഡ് സേ ഏക് അച്ഛി സി ടഹനി തോട്ക് അപ്പനെ പാസ് രഖ്ലി. രണ്ടു കുട്ടികളും ധൈര്യത്തോടുകൂടി മുന്നോട്ടു പോയി. ആൺകുട്ടി തന്റെയും സഹോദരിയുടെയും രക്ഷക്കായി ഓക്കുമരത്തിന്റെ ഒരു ചില്ല ഒടിച്ച് കയ്യിൽ കരുതിയിരുന്നു. ചലത്തേ ചലത്തേ ഏക് ദിൻ വേ ഏക് ചൗരാഹേ പർ പഹുഞ്ചേ.
1: അധ്യാപിക ജി, ചൗരാഹേ കാ അർത്ഥ ക്യാ ഹേ?
0: ചൗരാഹേ കാ മതലബ് ഹേ ജംഗ്ഷൻ, അതായത് നാൽക്കവല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അവര് ചലത്തേ ചലത്തെ ഏക് ദിൻ വേ ചൗരാഹേ പർ പഹുഞ്ചേ, അങ്ങനെ അവര് നടന്ന് നടന്ന് ഒരു നാൽക്കവലയിലെത്തി. ഉനേ പതാ നഹീൻ താക്കി ആകെ കോൺസാ രാസ്താലേ, മുന്നോട്ട് ഏത് വഴി പോകണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അച്ഛാ ആജ് കി കക്ഷ ഹം ഇധർ സമാപ്ത കർത്തി ഹേ, ധന്യവാദ്.
1: ധന്യവാദ് അധ്യാപിക ജി.
2: ഇതുവരെ കേട്ടത് ഹിന്ദി പാഠം. പഠിപ്പിച്ചത് ദീപാറാണി എൽ, പഠിച്ചത് അൽന ശ്രീനന്ദ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാതം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. അപ്പോൾ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കയ്യിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സാണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിലുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, അപ്പോൾ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്റ്റ്. അപ്പോൾ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പോൾ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ് അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിലെ ഒരു തരം ബാക്ടീരിയ ഉണ്ട് പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ്, ആ ബാക്ടീരിയ ആകാം. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കും, ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കി അതിന് എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിൻസ്, സ്പൈനിലെ കഴുത്തു തൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിൻസിനെ ബാധിക്കും, കയ്യിലെ

0: കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ എസ് എൽ ഇ, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
0: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻ്റ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിൻസ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത് ഈ വാദങ്ങളിൽ, ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിൻറ്റിലെ നീര് വീഴ്ച, ഈ ജോയിൻറ്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിൻ്റെ ചുറ്റും ഈ ജോയിൻറ്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് വീഴ്ച നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കായൽ കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്, എസ് എൽ ഇ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്, ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം. ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പോൾ അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിലെ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം എസ് എൽ ഇ പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരം തിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസൊക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി, ജോയിൻ്റൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാദം ഇന്ന് ഏത്

0: കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിന്റെ ലെവലും ഒക്കെ കൂടുതലാണ്, അപ്പൊ അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണമെന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേ അധികം ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത്.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പോൾ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പോൾ അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പോൾ അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ളൊരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിലിനുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസിൽ, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മേഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലങ്സിനെ ബാധിച്ച് ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും, അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താമെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത്

0: വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്, അപ്പോൾ അത് ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ. പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 5 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. തായമ്മ എന്ന ചിത്രത്തിൽ മലേഷ്യ വാസുദേവനും മനുവും പാടിയത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണി മുതൽ ഹൃദയരാഗങ്ങൾ കേൾക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഇനി മുതൽ നിലയത്തിലേക്ക് വിളിച്ചും ആവശ്യപ്പെടാം. നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാം, വിശേഷങ്ങൾ പങ്കിടാം. 10 മണി മുതൽ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 04865200226. വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് മെസ്സേജ് അയയ്ക്കാം. മനോയും സ്വർണലതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം തായ്മൊഴി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് സീഡ് പദ്ധതി. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ETCTയിലെ യുവകർഷകൻ സജീഷ് വി ജി വേണാട്ടുമറ്റത്തിൽ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:25 ചലച്ചിത്ര ഗാനങ്ങൾ. 7:35 അമൂല്യ ഗീതികൾ. ലളിതഗാന പരിപാടി 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 ഹൃദയരാഗങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 04865200226. വാട്സാപ്പിലൂടെയും ഗാനങ്ങൾ ആവശ്യപ്പെടാം.

ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 5:30 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻവാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള, 8:00 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 10:30 ഹൃദയരാഗങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ച് കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാറാണ്. നമസ്കാരം മാഡം.
4: നമസ്കാരം.
2: ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറിവരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
4: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. എന്നാൽ കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷി രീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടു തുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷി രീതികൾ അനുവർത്തിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷി രീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിൻ്റെ ആധാരം. നാടൻ പശുവിൻ്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അദ്ദേഹത്തിൻ്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷിരീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷി

0: യുടെ പ്രധാന ഘടകങ്ങൾ അഥവാ നാല് ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാവ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിൻ്റെ അങ്കുരണ ശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. രണ്ടാമത്തെ പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യ പോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിൻ്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ 2 ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിൻ്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഘനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിൻ്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഘനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ മൂന്നാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിൻ്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. 4ാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്, ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്ലുവാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക്

0: കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗകീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവകൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇതുതന്നെയാണ്. ജൈവകൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്തുപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിന് ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗനിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: ഇപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
4: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DND, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 500,000 രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495654321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: most successful day at the ongoing Asian Games in Japan so far, winning 4 gold medals. India's medal tally has risen to 60, including 10 gold, 21 silver and 29 bronze medals. The country completed a hat-trick of gold medals in compound archery, with the women's team, mixed team and men's team all finishing on top. India also struck gold in shooting, with the mixed trap team securing the top spot. Indian boxers added 3 bronze medals to the tally, with Priya Ghangas, Narendra Berwal and Kapil Pokharia finishing on the podium. And with that, we end this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: സിംഹം നന്ദിനിയെ കീഴ്പ്പെടുത്തിയതിൽ രാജാവ് ക്രുദ്ധനായി. അമ്പെടുക്കാൻ ആവനാഴിയിലേക്ക് നിന്റെ കൈ സ്തംഭിച്ചതിൽ ആശ്ചര്യപ്പെട്ടു. പിന്നീടതാ മനുഷ്യഭാഷയിൽ സിംഹം സംസാരിക്കുന്നു. അത്യത്ഭുതം തന്നെ. സിംഹം പറയുന്നതിൻ്റെ ചുരുക്കമിതാണ്: ഇക്കാണുന്ന ദേവദാരു വൃക്ഷം പരമേശ്വരന് പുത്രനെപ്പോലെയാണ്. പാർവതിയാണ് ദേവദരുവിനെ ഓമനിച്ച് വളർത്തിയത്. പുത്രനായ ഷൺമുഖനെപ്പോലെ ദേവി ഈ തരുവിനെ സ്നേഹിക്കുന്നു. ഒരിക്കൽ ഒരു കാട്ടാന ചെന്നി ഉരുമ്മി തരുവിൻ്റെ തൊലിയുരിച്ചു കളഞ്ഞു. സുബ്രഹ്മണ്യൻ്റെ ദേഹത്ത് അമ്പുതറച്ചാലെന്ന പോലെ തരുവിൻ്റെ പരിക്ക് ദേവിയെ വേദനിപ്പിച്ചു.
3: കണ്ടൂയമാനേന കടം കദാചിത്.

कदाचित् वन्यद्वीपेन अस्य त्वक् उन्मथिता. ഒരിക്കൽ വന്യദ്വീപം കാട്ടാന, വനേഭവം വന്യം, അസ്യ ദേവദാരുവിൻ്റെ ത്വക്ക് തൊലി, ഉന്മഥിത ചതച്ച് അരഞ്ഞു. മതിച്ച ഒരാന ഒരിക്കൽ ദേവദാരുവിൻ്റെ തൊലി ഉരിച്ചു കളഞ്ഞു. കാട്ടാനയുടെ വിശേഷണം: കടം കണ്ടൂയമാനേന. കടം കപോലം, ഗണ്ഡദേശം. ആനയുടെ ചെന്നിയിലാണ് മദജലമൊഴുകുന്നത്. അതിൻ്റെ ഗന്ധമേറ്റ തേനീച്ചകൾ പാറി അവിടെ വന്നിരിക്കും. അത് ആനയ്ക്ക് അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കും. ചൊറിച്ചിൽ മാറ്റാൻ വൃക്ഷത്തിൽ ആന ചെന്നി ഇങ്ങനെ ഉരസും. ചൊറിച്ചിലിൻ്റെ ശക്തിയനുസരിച്ച് ഉരസുന്നതും ശക്തമാക്കും. അങ്ങനെ കവിളുരുമ്മിയാണ് ദേവദാരുവിൻ്റെ തൊലി ഉരഞ്ഞത്. വലിയ പരിക്കൊന്നുമില്ല. നിസ്സാരമായി ഉരസിയിടത്തെ തൊലി അല്പം ചതഞ്ഞു, അത്രയേ ഉള്ളൂ. ചെറുതെങ്കിലും ഈ മുറിവ് അദ്രിതനയെ വല്ലാതെ വേദനിപ്പിച്ചു. അസുരാസ്ത്രൈഹി ആലീഢം സേനാന്യം ഇവ. സേനാനി സുബ്രഹ്മണ്യൻ, സ്വന്തം പുത്രൻ, മഹാവീരൻ. അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ അവൻ്റെ ദേഹത്ത് അമ്പേറ്റ് മുറിവ് ഉണ്ടായാലെന്ന പോലെ ഏനമുദ്ദിശ്യ തൊലി ചതഞ്ഞ തരുവിനെ കണ്ട് അദ്രേഹേ തനയാ ശുശോച. ആലീഢം മുറിവ്, ക്ഷതം. ലിഹ ആസ്വാദന എന്ന ധാതുവിൽ നിന്നാണ് ആലീഢം എന്ന പദം ഉണ്ടാകുന്നത്. ലേഖനം ചെയ്യുക, നക്കുക, ലേഹ്യം എന്നുണ്ടായത് അങ്ങനെയാണ്. പശു ചെടിയെ നക്കുന്നത് പോലെ മൃദുവായി ഒന്നുരസി, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. കാട്ടാനയല്ലേ, ചൊറിയുന്നുമുണ്ട്. അതുകൊണ്ട് തൊലി ഒന്ന് ചതഞ്ഞു. അത്ര മൃദുവായൊരു ക്ഷതം പോലും സഹിക്കാൻ ദേവിക്ക് ആയില്ല. അതിന് കാരണം ചതവേറ്റത് മരത്തിനല്ല, സ്വന്തം പുത്രനാണെന്ന് ഗിരിസുതയ്ക്ക് തോന്നി. അത്ര സ്നേഹമാണ് ദേവിക്ക്.

0: ഈ വൃക്ഷത്തോട്. അരുണഗിരിദാസിൻ്റെതാണ് ഹൃദ്യമായ ഈ വ്യാഖ്യാനം. കാട്ടാനയൊന്ന് ചുറിയും കവിളിട്ടുരച്ച് പെട്ടെന്നിതിൻ തൊലിയടർത്തിത് പണ്ടൊരിക്കൽ എന്ന് കുണ്ടൂരിൻ്റെ പരിഭാഷ.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി, നിർവഹണം ശ്രീകുമാർ മുഖത്തല, സഹായം ടീന ജോജു. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്. ഇനി 6:15 മുതൽ പരസ്യങ്ങൾ.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
1: അപ്പൊ
0: പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: इति वार्ताः।
1: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. വാർത്തകൾ വിശദമായി. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए MSP तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही MSP में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है MSP.
2: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3rd ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300+ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700+ പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്. അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR

0: @ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത്. മയക്കുവെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: എല്ലാ വർഷവും ആശുപത്രിയിൽ സൌകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീമിനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായി, നീരു ധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളിമെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പ്രക്ഷേപണം രാത്രി 7:45.
1: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ആകാശവാണി വാർത്താവീക്ഷണം. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. തയ്യാറാക്കിയത് എം. നിർമ്മലകുമാരി, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിച്ചു വരുന്നു. സമൂഹത്തിന് മുതിർന്നവർ നൽകിയ സംഭാവനകളെ ബഹുമാനിക്കുക, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. ഒരു സമൂഹം സ്വന്തം മുതിർന്നവരെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിലൂടെയാണ് ആ സമൂഹത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും വ്യക്തമാകുന്നത്. സ്വതന്ത്ര സാംസ്കാരിക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നൂറ്റാണ്ടുകളുടെ അധ്വാനവും ത്യാഗവും സാധനയും വഴി നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് സാധാരണ കാര്യമല്ല. ഏതൊരു കാര്യത്തിന്റെയും ആകർഷണത്തിന്റെ പ്രധാന കാരണം അതിന്റെ ഗുണമാണ്. ഇവിടെ വിവിധ സംസ്കാരങ്ങളുടെ സംയോജനമുണ്ട്. വസുധൈവ കുടുംബകം, ലോകാ സമസ്ത, സുഖിനോ ഭവന്തു തുടങ്ങിയ ആദർശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. മാതാപിതാക്കൾ, ഗുരു എന്നിവരെ തുല്യമായി കാണുന്നതാണ് ഇന്ത്യൻ സംസ്കാരം. കേരളത്തെ ഈശ്വരന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നു. നമ്മുടെ സംസ്കാരം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. സാക്ഷരത, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ ഏറെ മുന്നിലാണ്. പഴയകാലത്ത് കേരളത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. അക്കാലത്ത് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളായിരുന്നു തീരുമാനങ്ങളെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ വൃദ്ധജനങ്ങളെ ആദരിക്കുകയും അവരെ നന്നായി പരിപാലിക്കുകയും ചെയ്തിരുന്നു. യുവതലമുറയ്ക്ക് നല്ല പെരുമാറ്റവും ധാർമ്മിക മൂല്യങ്ങളും പകർന്നു നൽകുന്ന കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒരു സമ്പത്താണ് വൃദ്ധജനങ്ങൾ. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അടിത്തറ ശക്തമാക്കുന്നതിൽ മുതിർന്നവർക്ക് വലിയ പങ്കുണ്ട്. തലമുറകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കുടുംബത്തിന്റെ വേരുകളാണ് അവർ. വയോജനങ്ങളുടെ ദീർഘകാലത്തെ ജീവിതാനുഭവങ്ങളും അറിവുകളും യുവതലമുറയ്ക്ക് വലിയ മാർഗനിർദ്ദേശമാണ് നൽകുന്നത്. അവരുടെ സ്നേഹവും അനുഗ്രഹവും കുട്ടികളിൽ നല്ല സംസ്കാരവും ധാർമ്മികതയും ക്ഷമയും വളർത്താൻ സഹായിക്കുന്നു. എന്നാൽ ഇന്ന് എല്ലാ മേഖലകളിലും മാറ്റം വന്നിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ആഗോളവൽക്കരണവും സാങ്കേതികവിദ്യയുടെ വളർച്ചയുമാണ്. ശൈശവം, കൌമാരം, ഗാർഹസ്ഥ്യം, വാർദ്ധക്യം എന്നീ മനുഷ്യാവസ്ഥകളിൽ ശൈശവാവസ്ഥയിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവരുടെ സഹായം അത്യാവശ്യമാണ്. മനുഷ്യ ജീവിതചക്രത്തിന്റെ അവസാന ഘട്ടമാണ് വാർദ്ധക്യം. വാർദ്ധക്യം എന്നത് മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവികവും മാറ്റം വരുത്താനാവാത്തതുമായ ഒരു അവസ്ഥയാണ്. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതശൈലിയിൽ മുതിർന്നവരുടെ അവസ്ഥ ആശങ്കാജനകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അണുകുടുംബ സംസ്കാരം വ്യാപകമായതു കാരണം പല വയോജനങ്ങളും ഏകാന്തതയും അവഗണനയും നേരിടേണ്ടി വരുന്നു. കൂടാതെ വാർദ്ധക്യകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും അവരുടെ ജീവിതം ദുഷ്കരമാക്കുന്നു. പലപ്പോഴും സ്വന്തം വീട്ടിൽ പോലും അവർ അവഗണിക്കപ്പെടുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. വാർദ്ധക്യം ശാരീരികമായ ഒരു അവസ്ഥ മാത്രമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കാതിരിക്കുക, ശരീരത്തിന്റെ അസ്വസ്ഥതകൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങിയവ കാരണം മനസ്സ് ദുർബലമാകുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടൽ പല വിധത്തിലാണ് ഉണ്ടാകുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഈ യുഗത്തിൽ ഇന്നത്തെ യുവതലമുറ മെച്ചപ്പെട്ട ജോലിയും അവസരങ്ങളും തേടി വിദേശങ്ങളിലേക്കും മറ്റ് നഗരങ്ങളിലേക്കും ചേക്കേറുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റപ്പെടുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ യൗവനകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ എല്ലാം നൽകുകയും ചെയ്യുന്നു. എന്നാൽ വാർദ്ധക്യമാകുമ്പോൾ ഇന്നത്തെ യുവതലമുറ അവരുടെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കിയതിനു ശേഷമോ അല്ലെങ്കിൽ അവരിലെ ഊർജമെല്ലാം ഊറ്റിയെടുത്തതിനു ശേഷമോ അവരെ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നതായും നമ്മൾ കണ്ടുവരുന്നു. ചിലയിടങ്ങളിൽ മുതിർന്നവർ തങ്ങളുടെ സ്വത്തുക്കളെല്ലാം കുട്ടികൾക്കായി നൽകി സ്വന്തം വീട്ടിൽ തന്നെ അപരിചിതരെ പോലെ ജീവിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രായമായ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മുടെ കുട്ടികളും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് അവരും നമ്മളോട് ഇതുപോലെ തന്നെ പെരുമാറുമെന്ന് ഓർക്കുക. ആശ്വാസം നൽകുന്ന ഒരു സ്പർശനവും സ്നേഹത്തോടെയുള്ള പരിചരണവുമൊക്കെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഔഷധത്തിന് തുല്യമാണ്. മുതിർന്ന ആളുകളോടുണ്ടായിരിക്കേണ്ട ആദരവ് ഇന്നത്തെ യുവതലമുറയിൽ കാണാനില്ല. പ്രായമായവർ ഈശ്വരന്റെ പ്രതിരൂപമാണ്. അവരെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് മുതിർന്നവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റമാണ്. ഇന്നത്തെ യുവതലമുറ അണുകുടുംബ വ്യവസ്ഥയ്ക്കാണ് മുൻഗണന നൽകുന്നത്. സ്വന്തം മക്കൾ അരികിലുണ്ടെന്ന ആശ്വാസം ഓരോ പ്രായമായ മാതാപിതാക്കളുടെ മനസ്സിലും ഉണ്ടാകും. അവർക്ക് മരുന്നും ശരിയായ പരിചരണവും ബന്ധുക്കളുടെ സാന്നിധ്യവും ലഭിച്ചാൽ മരണം പോലും സന്തോഷത്തോടെയായിരിക്കും. ജനിച്ചാൽ മരണം എന്നത് എല്ലാ ജീവികൾക്കും ബാധകമാണ്.

അവസാനമായി ഈ കാര്യം ശ്രദ്ധിക്കുക, ഒരു ദിവസം നമ്മളും വൃദ്ധരാകും, നമുക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അതിനാൽ മുതിർന്ന ആളുകളെയും സ്നേഹത്തോടെ കൂടെ കൂട്ടി മുന്നോട്ടു പോകണം. ഈ പാഠം കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കണം. ഒരു വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ വീട് സ്വർഗതുല്യമാണെന്ന് കരുതുന്ന മനോഭാവം ഉണ്ടാകണം. കുട്ടികൾക്ക് അവരുടെ മുത്തശ്ശന്മാരിൽ നിന്നും മുത്തശ്ശിമാരിൽ നിന്നും ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കണം. ദൈനംദിന പത്രങ്ങളിൽ മുതിർന്നവരെ സംബന്ധിച്ച് വരുന്ന ദുരിത വാർത്തകൾ ഹൃദയം തകർക്കുന്നതാണ്. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമാണ്. മുതിർന്നവർക്കായി പെൻഷൻ സംവിധാനമുണ്ട്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു നൽകേണ്ടതാണ്. മുതിർന്നവർക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും സൌജന്യ ആരോഗ്യ ഇൻഷുറൻസും ചികിത്സയും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകുന്ന പെൻഷൻ പദ്ധതിയാണിത്. രാഷ്ട്രീയ വയോശ്രീ യോജന. വാർദ്ധക്യ സഹജമായ ആവശ്യകതകൾ നേരിടുന്ന BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കായി വീൽചെയർ, വാക്കർ, ശ്രവണ സഹായി തുടങ്ങിയ ഉപകരണങ്ങൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. റെയിൽവേ യാത്രാ ഇളവുകൾ. വയോജനങ്ങൾക്ക് ട്രെയിൻ യാത്രകളിൽ ടിക്കറ്റ് നിരക്കിൽ പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കേരള സർക്കാർ വയോജനങ്ങൾക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ വയോ അമൃതം പദ്ധതി, വയോമിത്രം പദ്ധതി, സായംപ്രഭ ഹോം പദ്ധതി, വയോഭവനം പദ്ധതി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി മുതലായവയാണ്. വയോമിത്രം പദ്ധതിയിലൂടെ വയോജനങ്ങൾക്കായി മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൌജന്യ വൈദ്യസഹായം, മരുന്നുകൾ, കൌൺസിലിംഗ്, പാലിയേറ്റീവ് പരിചരണം എന്നിവ നൽകുന്നു. നമ്മുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയും വാർദ്ധക്യത്തിൽ പരിപാലിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അവർക്ക് ഭൌതിക സൌകര്യങ്ങൾ മാത്രമല്ല സ്നേഹവും സമയവും ബഹുമാനവും നൽകേണ്ടതുണ്ട്. വയോജനങ്ങൾക്കായി മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, വയോജന മന്ദിരങ്ങളിലെ മികച്ച സൌകര്യങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവ ഉറപ്പാക്കാൻ സർക്കാരും സമൂഹവും തയ്യാറാകണം. മുതിർന്നവർ നമ്മുടെ സമൂഹത്തിന്റെ വിലമതിക്കാനാവാത്ത സമ്പത്താണ്. നമ്മുടെ മുതിർന്നവരെ എപ്പോഴും ബഹുമാനിക്കുമെന്നും അവരെ ഒരിക്കലും ഏകാന്തത അനുഭവിക്കാൻ അനുവദിക്കില്ലെന്നും ഈ വയോജന ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇക്കാലത്ത് വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവരും കുടുംബമില്ലാത്തവരുമായ ആളുകൾക്ക് വൃദ്ധസദനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്നത്തെ യുവതലമുറ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് തങ്ങളുടെ കടമയായി കരുതണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമാകും. മാനുഷിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകി മാതാപിതാക്കളെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ പിന്നെ എന്തിനാണ് വൃദ്ധസദനങ്ങളുടെ ആവശ്യകത? നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് M. നിർമ്മലകുമാരി, മാധ്യമപ്രവർത്തക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം.

0: നമസ്കാരം ശ്രോതാക്കളെ. ഇന്നത്തെ കാർഷിക ജീവനത്തിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഇ ടി സിറ്റി പ്രദേശത്തെ യുവ കർഷകനായ സതീഷ് ബി ജി വെള്ളാട്ടുമറ്റത്തിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവെക്കുന്നു.
1: ബിജീഷ്, ഇപ്പോൾ പ്രധാനമായിട്ടും എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത്?
2: ഞാനിപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത് കൊക്കോ, ജാതി, കുരുമുളകുണ്ട്, ഏലമുണ്ട്, കുറച്ച് ഗ്രാമ്പുണ്ട്, പിന്നെ വാഴയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള കൃഷികളും ചെയ്യുന്നുണ്ട്.
1: ഈ കൃഷികളെല്ലാം ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ?
2: അതെ അതെ.
1: മറ്റു രാസവളങ്ങളോ മരുന്നുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല?
2: ഇല്ല, രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, എട്ടുകൂട്ടം പിണ്ണാക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും.
1: അതെന്താണ് ഇങ്ങനെ ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് തുടങ്ങാനുള്ള കാരണം?
2: കാരണം മറ്റൊന്നുമല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിലേക്ക് വിഷം കലർത്തണ്ട എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്വന്തം പറമ്പിലും നമ്മൾ കുടിക്കുന്ന വെള്ളം ഉൾപ്പെടെയുള്ള പറമ്പിലേക്ക് അമിതമായിട്ട് വിഷം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും നമ്മൾ രോഗം വന്ന് നശിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് വിഷം ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
1: മാതാപിതാക്കളുടെ കാലം മുതൽ എങ്ങനെയാണോ അത് വിജീഷ് ഇങ്ങനെ കൃഷി തുടങ്ങിയതിന് ശേഷമാണ് ജൈവ രീതിയിലേക്ക് മാറിയത്?
2: നേരത്തെ വലിയ നമ്മൾ ഉപയോഗിച്ചിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം നമ്മളത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നിർത്തി നിർത്തി കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ അങ്ങനെ ആയിട്ടുള്ളത്. അതിന് മുമ്പ് നമ്മൾ നെൽകൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അക്കാരിസ് പോലുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് നിർത്തിയിട്ടുള്ളത്.
1: ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നുണ്ടോ?
2: ഇപ്പം നെൽകൃഷി ഇല്ല.
1: ഈ നെൽകൃഷി നിർത്തി കളയാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും?
2: നെൽകൃഷി പ്രധാനമായിട്ട് നിന്ന് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ജോലി ചെയ്യാനുള്ള ആളുകളെ കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ചെളിയിൽ പണിയുവാൻ ആരും തന്നെ അതിന് തയ്യാറാവാതെ വന്നുകൊണ്ടാണ് നിന്ന് പോയിട്ടുള്ളത്.
1: ഞാറ് നടണേലും അതുപോലെ കൊയ്തെടുക്കണമെങ്കിലും ഒക്കെ ഇടയ്ക്ക് കള എടുക്കണമെങ്കിലും ഒക്കെ നമുക്ക് തൊഴിലാളികളെ ചെളിയിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും. അതിനുള്ള ആളെ കിട്ടാതായി അല്ലേ?
2: അതെ അതെ.
1: പിന്നെ കൊയ്തെടുക്കാനാണേലും ആളുകളില്ല.
2: അതിന്റെ ബാക്കി നമുക്ക് കൊയ്തെടുക്കാനാണേലും മെതിക്കാനാണേലും അതിനൊന്നിനും നമുക്ക് ആളെ കിട്ടാതായത് കൊണ്ടാണ് നിന്ന് പോയത്.
1: ഇപ്പൊ ഈ നെൽകൃഷി ചെയ്തിരുന്ന പാടത്തൊക്കെ എന്ത് കൃഷിയാണ് ചെയ്യുന്നത്?
2: ഇപ്പൊ നെൽകൃഷി ചെയ്തിരുന്നിട്ട് ആ പാടങ്ങളൊക്കെ നികന്നു. അതിലിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ള ജാതിയും വാഴയും കൊക്കോയും ഒക്കെയാണ് ഉള്ളത്.
1: കൂടുതൽ കൃഷി ചെയ്യുന്ന ജാതിയാണെന്ന് പറഞ്ഞല്ലോ, ഈ ജാതി ഏതെല്ലാം ഇനങ്ങളാണ്? നാടൻ ജാതിയാണോ അതോ ബഡ് ജാതിയാണോ കൃഷി ചെയ്തിട്ടുള്ളത്?
2: നാട് ജാതിയുണ്ട്, ബഡ് ജാതിയുണ്ട്, കിണറ്റിൻകരയുണ്ട്. വലിയ പത്രിയുള്ള ജാതികളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്.
1: എത്ര വർഷമായ ജാതി മരങ്ങളാണ് പറമ്പിലുള്ളത്?
2: അതിൽ 5 മുതൽ 10 വർഷം വരെ ആയിട്ടുള്ള ജാതികളുണ്ട്. 15 വർഷമായ ജാതിയുണ്ട്.
1: കായ്ച്ചു തുടങ്ങിയതെല്ലാം?
2: ആ എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്.
1: എത്ര ജാതി മരങ്ങളുണ്ടാവും ഏകദേശം പറമ്പിൽ മൊത്തം?
2: 80 ജാതി മരങ്ങൾ ഇപ്പോൾ ഉണ്ട്.
1: എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്?
2: നമുക്ക് 2 ഏക്കർ സ്ഥലമാണ് ഉള്ളത്.
1: എത്ര അടി അകലത്തിലൊക്കെയാണ് ജാതി നട്ടിരിക്കുന്നത്?
2: നമ്മളതിൽ 15-20 അടി അകലത്തിലൊക്കെയാണ് ജാതി നട്ടുള്ളത്. ചിലതൊക്കെ നമുക്ക് അടുത്ത് പോയിട്ടുണ്ട്. പാടപ്രദേശത്തൊക്കെ നമ്മൾ നട്ടിരിക്കുന്നത് കുറച്ച് അടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒരു 15-20 അടി അകലത്തിൽ നമ്മൾ നട്ടിരിക്കുന്നത്.
1: തൈ നടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നടീൽ രീതികളൊക്കെ? കുഴിയെടുത്തിട്ട് ഇത്തിരി ആഴത്തുള്ള കുഴിയെടുത്താണോ നട്ടത്? അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് പറയാം.
2: നമ്മൾ ജാതി നട്ടിട്ടുള്ളത് 2 അടി വീതിയിൽ, സമചതുരത്തിൽ 2 അടി 3 അടി താഴ്ചയിൽ കുഴി കുത്തിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് കമ്പോസ്റ്റ് വേസ്റ്റ് വേലകൾ, അതായത് നമ്മുടെ പറമ്പിലുള്ള ചപ്പ് ചവറുകളെല്ലാം അവിടെ വാരിയിട്ട് ആ വളം ആണ് നമ്മൾ അടിസ്ഥാന വളമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലേക്കാണ് നമ്മൾ ജാതി പിന്നിട്ട് തൈ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ജാതി പെട്ടെന്ന് വളർന്നു വരാനും അതിനെ കരുത്ത് കിട്ടാനും ഉള്ളൊരു ശക്തി ഉണ്ടായിട്ട് വളരുന്നുണ്ട്.
1: കൂടുതലും ബഡ് ജാതിയാണ് നട്ടിട്ടുള്ളത് അല്ലേ?
2: അതെ അതെ, കൂടുതലും ബഡ് ജാതിയാണ്.
1: ഇത് ബഡ് ജാതി നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര വർഷം ആകുമ്പോഴത്തേക്കും അത് കായ്ച്ചു കൊടുക്കും?
2: നമുക്കൊരു 3-4 വർഷം കഴിയുമ്പോൾ മുതൽ കായാവുന്നുണ്ട്.
1: തൈ നട്ട് കഴിയുമ്പോൾ ചെറിയ കുഴിയെടുത്തല്ലേ നടന്ന്? ഇത് വളർന്നു വരും തോറും ഇതിൻ്റെ തടം വലുതാക്കി കൊടുക്കേണ്ടി വരുന്നുണ്ടോ?
2: ആ തടം നമുക്ക് വേണം ചേട്ടാ. തടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചൂട് ഇളകാൻ പാടില്ല. മോളുവശം ചേർന്നിട്ടാണ് വേരുകളുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് ഒരുപാട് ഇളക്കാൻ പറ്റത്തില്ല. വട്ടത്തിൽ നമ്മൾ പണ്ട് തെങ്ങിനൊക്കെ തടം എടുത്തിരുന്ന പോലെ ചെറിയ തടം എടുക്കാനും അതിനുള്ളിലേക്കാണ് വളങ്ങൾ കൊടുക്കേണ്ടത്.
1: ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ വിജീഷ് കൊടുക്കുന്ന ജൈവ വളങ്ങളാണെന്ന് പറഞ്ഞാൽ അത് വർഷത്തിൽ എത്ര തവണയൊക്കെ കൊടുക്കേണ്ടി വരും?
2: നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നു പറഞ്ഞാൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം ആയിട്ട് കൊടുക്കും.
1: ഇത് വിതറി കൊടുക്കണം?
2: അതെ അതെ, അത് നമ്മൾ മണ്ണിന് മുകളിൽ വെച്ചിട്ട് ആ ഇതിൽ വിതറി കൊടുത്തിട്ട് ലേശം മണ്ണ് മുകളിൽ വിതറി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്.
1: അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിളവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ?
2: ആ വിളവ് കൂടുതലുണ്ടാകുന്നുണ്ട്.
1: ജാതിയിൽ കായ കുറേ പിടിച്ചു കഴിയുമ്പോൾ പലയിടത്തും കാണുന്നുണ്ട് പകുതി മൂപ്പായി കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നു.

0: അങ്ങനെ സംഭവിക്കാറുണ്ടോ?
1: പകുതി മൂപ്പായി കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്ന സംവിധാനം ഉണ്ട് ചേട്ടാ, പക്ഷെ നമുക്ക് വളരെ കുറവാണ്. അമിതമായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും നമുക്ക് അങ്ങനെ ഒരുപാട് പോകുന്നില്ല. അതുപോലെ നമുക്ക് കായ എപ്പോഴും തന്നെ ഉണ്ട്.
0: അപ്പോൾ എല്ലാ സമയത്തും പൂ ഇട്ടുകൊണ്ടിരിക്കുന്നു, അപ്പോൾ പുതിയ കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നനച്ചു കൊടുക്കാറുണ്ടോ?
1: നമ്മൾ നന കുറവാണ് ചേട്ടാ. നമ്മൾ കൂടുതലും ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ചപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പറമ്പിൽ തന്നെ അപ്പതി ഇടുക എന്ന് പറയുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ശോലയുണ്ട് നമുക്ക്. പറമ്പിൽ അങ്ങനെ വലിയ മരങ്ങൾ തീരെ വെട്ടിക്കളഞ്ഞിട്ടുള്ളൊരു പറമ്പല്ല, അതുകൊണ്ട് തന്നെ ചെറിയ തണലും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല. എന്തായാലും നമുക്ക് കുറച്ച് കായൊക്കെ പൊഴിഞ്ഞു പോകും, ബാക്കി നമുക്ക് കിട്ടും.
0: ഈ സൂര്യപ്രകാശമൊക്കെ ജാതി മരങ്ങളിൽ കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് തണൽ ക്രമീകരിച്ചിരിക്കുന്നത്?
1: അതെ അതെ, എല്ലാ മരത്തിലും നമുക്ക് തണൽ കിട്ടുന്ന രീതിയിലാണ്. അമിതമായിട്ടുള്ള വെയിൽ അടിക്കാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
0: കായ എല്ലാ സമയത്തും ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ മാസങ്ങളിലും നമുക്ക് വിളവ് എടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ?
1: അതെ അതെ, നമുക്ക് എല്ലാ മാസം തന്നെ വിളവെടുക്കാനുണ്ട്. അല്ലെ, ഏറ്റക്കുറച്ചിലുകൾ വരാം, എന്നാലും നമുക്ക് എല്ലാ മാസം തന്നെ കായുണ്ട്.
0: കായും പൂവും ഒക്കെ വിളവെടുക്കുമ്പോൾ എങ്ങനെയാണ്, പത്രിയായിട്ട് ശേഖരിക്കാൻ ശ്രമിക്കാറുണ്ടോ അതോ പൊഴിഞ്ഞു വീഴുന്ന പറിക്കെടുക്കുകയാണോ ചെയ്യുന്നത്? എല്ലാ ദിവസവും പറിക്കുമോ അതെങ്ങനെയാണ്?
1: നമ്മൾ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് പറിക്കുകയായിട്ടിരുന്നത്. നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പത്രി ചീഞ്ഞു പോകും, പിന്നെ നമുക്കത് കിട്ടത്തില്ല. കാരണം അതിനെ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കിട്ടിയത് ഉണങ്ങി കൊടുത്താൽ പോലും നമുക്കതിന് വില കിട്ടത്തില്ല. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പൂവ് പൂവായിട്ട് തന്നെ നമുക്ക് ഇരിക്കണം. അടന്ന് പോവാതെ എടുക്കണമെങ്കിൽ ഫ്ലവറായിട്ട് തന്നെ കിട്ടണമെങ്കിൽ അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മളത് പറിച്ചെടുത്തിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഉണങ്ങുകയാണ് ചെയ്യുന്നത്.
0: ഇത് ഉണങ്ങാനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സൗകര്യം റെഡിയാക്കിയിരിക്കാമോ?
1: വീട്ടിൽ നമ്മൾ വിറകിൻ്റെ പഴയ അടുപ്പുകളുണ്ട്, അതിൻ്റെ സൈഡിൽ നമ്മൾ തട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഉണങ്ങുന്നത്.
0: ജാതി കുരു ഉണ്ടല്ലോ, അത് ഉണങ്ങിയിട്ട് അതേപടി കൊടുക്കുകയാണോ ചെയ്യുന്നത് അതോ അത് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് കൊടുക്കാറാണ്? ഏതാ ഏത് രീതിയാണ് ചെയ്യാറുള്ളത്?
1: ഇല്ല, പരിപ്പെടുത്തിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, തൊണ്ടോട് കൂടി തന്നെയാണ്
0: കൊടുക്കുന്നത്.
1: ഉണങ്ങി തന്നെ കൊടുക്കുകയാണ്.
0: പച്ചയ്ക്ക് ജാതിക്കായി എടുക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടോ?
1: പച്ചയ്ക്ക് നമ്മൾ ഇതുവരെ ആരും വന്നിട്ടില്ല, നമ്മളെ സമീപിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല അതിനെ കുറിച്ചിട്ട്.
0: ഈ വർഷത്തില് ജാതിക്കായ്ക്ക് ഒരുവിധം ന്യായമായ വില കിട്ടുന്നുണ്ടോ?
1: ആ വിലയുണ്ട് ചേട്ടാ, ഇപ്പൊ നമുക്ക് നന്നായിട്ട് വില കിട്ടുന്നുണ്ട്. പത്രക്കാണെങ്കിൽ നമുക്ക് 1200-1300 രൂപയ്ക്ക് മുകളിൽ വില ഇപ്പൊ ഉണ്ട്. അതിന് 2300 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് വില വരുന്നുണ്ട്. ജാതിക്കായ്ക്ക് നന്നായിട്ട് വിലയുണ്ട് നമുക്ക്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. പിന്നെ നമ്മള് ജാതിക്കായുടെ പൂവിന്റെ ആണെങ്കിലും ഈ ക്വാളിറ്റി പോവാതെ നമ്മളത് പൂവായിട്ട് തന്നെ കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ വില കിട്ടുന്നുണ്ട്, നമുക്ക് വില കുറവ് വരുന്നേയില്ല.
0: കേടുകൾ എന്തെങ്കിലും ഈ ജാതി മരങ്ങളിൽ കാണാറുണ്ടോ? ചില ഇടങ്ങളിലൊക്കെ ഇങ്ങനെ ചില കമ്പുകൾ ഉണങ്ങിപ്പോകുന്നതും ഒക്കെ കാണാറുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ള കേടുകൾ എന്തെങ്കിലും കാണാറുണ്ടോ?
1: ജാതി മരത്തിൽ അങ്ങനെയുള്ള കമ്പുകൾ കേടാവുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു കയറുന്നതാണ് തണ്ടിനുള്ളിൽ. തണ്ടിനുള്ളിൽ പുഴു കയറുന്നത് ആ കമ്പ് വെട്ടി നമ്മൾ ഉണക്കിക്കളയുക അല്ലെങ്കിൽ കുഴിച്ചു മൂടിക്കളയുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല.
0: അത് വന്നാലും ഏതെങ്കിലും ഓരോ കമ്പിനൊക്കെ വരാറുള്ളൂ അല്ലേ?
1: അതെ അതെ, ഒന്നോ രണ്ടോ കമ്പിലൊക്കെ വരത്തുള്ളൂ. അത് അന്നേരം നമ്മൾ വെട്ടിക്കളഞ്ഞാൽ ബാക്കി കമ്പുകൾക്ക് പടരില്ല.
0: പൊതുവെ ജാതി കൃഷി കുറെ വർഷങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റു വൃത്തിയ പരിചരണങ്ങളോ വളപ്രയോഗമോ ആവശ്യമില്ലാത്തതുകൊണ്ട് വേറെ കർഷകർക്ക് നല്ലൊരു ആദായമായിട്ട് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, വളരെ നല്ല ആദായമാണ്. വലിയ മുതൽ മുടക്കില്ല നമുക്ക്. ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ജൈവവളങ്ങൾ മാത്രം കൊടുത്താൽ മതി, എന്നും കിട്ടുന്ന ഒരു തരം ആദായമാണ്. എന്നും തന്നെ ഉണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കൊക്കോയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഒരു സീസണൽ വിളവ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും കിട്ടും.
0: മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ജാതി കൃഷി ചെയ്യുമ്പോൾ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട്?
1: ജാതി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും വലിയ വലിയ തോട്ടങ്ങളിലൊക്കെ കാണുന്ന പറഞ്ഞാൽ ചൂട് മുതലേ നമ്മളതിൻ്റെ എകരങ്ങൾ ഉണ്ടാവും. അതിൽ വായുസഞ്ചാരം കുറവാകുന്നത് കൊണ്ട് ഇതിൽ പരാഗണവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ ചോട്ടിൽ നിന്ന് ഒരു 4-5 പൊക്കത്തിലുള്ള കമ്പുകളെല്ലാം കണ്ടിച്ച് കളയണം. വായു അടിവശത്തോടെയും ചെടികളിലൂടെ സഞ്ചരിക്കാൻ പാകത്തിനാക്കി കൊടുത്തില്ലെങ്കിൽ കായ കുറയും. ഇപ്പോൾ എകരങ്ങളിൽ നിന്ന് പുതിയ തണ്ടുകൾ പൊങ്ങി വരും. അപ്പോൾ അതെല്ലാം വലിയ വലിയ മരം പോലെ തടി വെച്ച് വരുമ്പോൾ നമുക്ക് കായ മൊത്തത്തിൽ കുറയും. തടിയിലേക്ക് മൂപ്പ് കൂടും, അതുപോലെ കായ കുറയും, പരാഗണം കുറയും, പൂവുകളുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ ചെടികൾക്ക് വേനൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്ത് കൂടുതലായിട്ട് വാട്ടം വരും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കമ്പുകൾ കൂടി ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ വളരെ നന്നായിരിക്കും.
0: പ്രത്യേകിച്ച് താഴെത്തടിയിൽ കിളിർത്ത് മുകളിലേക്ക് പോകുന്ന കമ്പുകൾ വെട്ടി പ്രത്യേകം കളയണം അല്ലേ? ശിഖരങ്ങളിൽ ഉണ്ടായാലും വലിയ കുഴപ്പമില്ല.
1: ശിഖരങ്ങളിൽ ഉണ്ടായാലും വലിയ കുഴപ്പമില്ല. താഴെത്തടിയിൽ നിന്ന് ഒരുപാട് എകരങ്ങൾ പൊങ്ങി പോകുന്ന രീതിയിലുള്ള വരാതിരിക്കാൻ നോക്കുക.
0: അത് വെട്ടിക്കളയും.
1: വെട്ടിക്കളയുന്നതാണ് നല്ലത്.
0: കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്, ഈ കൊക്കോ എങ്ങനെയാണ്, പഴയ മരങ്ങൾ നിൽക്കുന്നതാണോ അതോ പുതുതായിട്ട് കൃഷി ചെയ്തതാണോ?
1: നമ്മൾ പഴയ കൃഷി ചെയ്തിരുന്ന കൊക്കോയിൽ നിന്ന് തന്നെ തൈ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ തൈകളും പിന്നെ പഴയ കൊക്കോ നിൽക്കുന്നതുമാണ് ഉള്ളത്.
0: അത് ഇങ്ങനെ ഇടകലർത്തിയാണോ കൃഷി ചെയ്തിരിക്കുന്നത്?
1: അതെ അതെ, എല്ലാം ഇടകലർത്തി തന്നെയുള്ള കൃഷിയാണ്.
0: ഈ കൊക്കോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
1: കൊക്കോയിൽ നമ്മൾ കൂടുതലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ അമിതമായ ഏകരം തിങ്ങാതെ രീതിയിൽ ശിഖരങ്ങൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് അതിനകത്ത് അമിതമായിട്ട് പൂവ് പൊഴിഞ്ഞു പോകുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുവട്ടിൽ ലേശം കുമ്മായം ഇതിൽ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കൂടുതലും പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൂവുകൾ നമുക്ക് കായായിട്ട് കിട്ടും, അത് നമുക്ക് ആദായമാക്കാൻ പറ്റും.
0: കൊക്കോ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശിഖരങ്ങളുണ്ടെങ്കിൽ അത് കവാത്ത് ചെയ്ത് അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്തണം. അത് വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരും?
1: ഒരു തവണയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഈ ഇടകാലത്ത് ഇപ്പം മഴയൊക്കെ നമുക്ക് പെയ്യുന്ന സമയത്ത് തളപ്പുകൾ ഒരുപാടുണ്ടാവും, അപ്പം നമ്മൾ രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്യും.

0: പിന്നീട് എല്ലാ ആഴ്ചയും തന്നെ വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു ആദായമാണല്ലോ കൊക്കോ. അത് എങ്ങനെയാണ്, ആഴ്ചയിലെ എല്ലാ ദിവസവും വിളവെടുക്കുക അതോ ആഴ്ച രണ്ട് ദിവസം അങ്ങനെയാണോ?
1: നമ്മൾ കൂടുതലും ഈ പറിച്ചെടുക്കുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പെറുക്കിയെടുക്കുക എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. കാരണം നമ്മുടെ അണ്ണാനും അങ്ങനെയുള്ള ജീവികൾക്കും കൂടെ നമ്മൾ ഒരു സഹായം എന്ന രീതിയിലാണ് പോകുന്നത്. അതിൽ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു പകുതിയോളം അണ്ണാൻ കഴിച്ചിട്ട് ബാക്കിയാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്, അത് നമ്മൾ ഒരുമിച്ച് പൊട്ടിച്ചിട്ട് ഉണങ്ങി പരിപ്പായിട്ടാണ് കൊടുക്കുന്നത്.
0: എങ്ങനെയാണ് പരിപ്പാക്കുന്നത്, പുളിപ്പിച്ചിട്ടാണോ, അതിൻ്റെ രീതി എന്ന് പറയാം?
1: നമ്മൾ പ്രധാനമായിട്ടും ഇത് പറിച്ചെടുത്തിട്ട് നമ്മളത് പരിപ്പാക്കി ഒരു പ്ലാസ്റ്റിക് കവറിലുമൊക്കെ നമ്മൾ കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിയുമ്പോൾ ഒന്ന് പുളിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് പുറമേയുള്ള ആ മാംസം ആയിട്ടുള്ള ഭാഗമുണ്ട്, അതങ്ങോട്ട് പോകും. അതിന് ശേഷം നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്.
0: എത്ര ദിവസം ഇങ്ങനെ കെട്ടിവെക്കേണ്ടി വരും?
1: നമ്മൾ 4-5 ദിവസം കെട്ടിവെച്ചാലാണ് അതൊന്ന് അലുത്തു പോകുള്ളൂ.
0: അപ്പോൾ അങ്ങനെ 4-5 ദിവസം ഇത് ചാക്കിൽ കെട്ടിയിട്ട് അതിൻ്റെ പുളിപ്പിച്ച് ഫെർമെൻറ്റേഷൻ നടത്തിയതിന് ശേഷമാണ് ഉണങ്ങി പിന്നീട് വിൽക്കുന്നത്. അപ്പം നമുക്ക് നല്ല വില കിട്ടും അല്ലേ?
1: ആ, നല്ല വില കിട്ടും.
0: വില കുറഞ്ഞു പോകത്തില്ല?
1: വില കുറഞ്ഞു പോകത്തില്ല. പരിപ്പിന് നല്ല കളർ ഉണ്ടാവും,
0: ഒരു ബ്രൗൺ കളർ.
1: ബ്രൗൺ കളർ ഉണ്ടാവും.
0: ഈ കൊക്കോയ്ക്ക് നമ്മൾ വേറെ പ്രത്യേകിച്ച് മരുന്നളിക്കുക ഇല്ലല്ലോ, വളപ്രയോഗങ്ങൾ എന്തൊക്കെയാലും ചെയ്യേണ്ടി വരുന്നുണ്ടോ? അതോ ജാതിക്കൊക്കെ ഇടുന്ന പോലെ തന്നെയാണോ?
1: നമ്മൾ ജാതിക്കൊക്കെ ഇടുന്നൊപ്പം തന്നെ എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് വളം പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഒന്നിനും ചെയ്യുന്നില്ല.
0: ഇല്ല, ഈ കൊക്കോയ്ക്ക് ഇങ്ങനെ തടവൊക്കെ എടുക്കേണ്ടി വരുമോ?
1: കൊക്കോയ്ക്ക് നമ്മൾ തടവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ജാതിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ തോതിൽ, ചെറിയൊരു തടവ്, അതായത് നമ്മുടെ വളം ഒഴുകി പോവാതിരിക്കാൻ മാത്രമുള്ള, അത്ര ഉള്ളൂ.
0: അങ്ങനെ തടവെടുത്ത് കൊക്കോ പരിപാലിച്ച് വരുന്നു അല്ലേ? ബോഡോമിശ്രിതം അങ്ങനെയുള്ളതൊന്നും തളിച്ച് കൊടുക്കേണ്ടിയൊന്നും വരുന്നില്ല?
1: ബോഡോമിശ്രിതം നമുക്ക് തളിച്ച് കൊടുക്കണമെങ്കിൽ അമിതമായിട്ട് മഴ ഉള്ള സമയത്ത് അല്ലെങ്കിൽ അത്രയും തണുപ്പുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ നടിച്ചു കൊടുക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായകളല്ലെങ്കിൽ പനിച്ചു പോകും, അത് പോവാതിരിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട്.
0: അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത്?
1: അത് ഈ അമിതമായിട്ട് മഴ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും.
0: അതായത് മെയ് മാസത്തിലൊക്കെ?
1: അതെ അതെ അതെ.
0: അങ്ങനെ ചെയ്താൽ കൂടുതൽ പനിപ്പുണ്ടാകാതെ കൊക്കോയുടെ കായകൾ കൂടുതൽ നമുക്ക് ആദായകരമായി തീർക്കാനായിട്ട് സാധിക്കും അല്ലേ? കാപ്പി കൃഷിയുണ്ടോ, മറ്റെന്തെല്ലാം കൃഷികളാണുള്ളത്?
1: പിന്നെ നമുക്കുള്ളത് വാഴയുണ്ട്, ഏലമുണ്ട്, കുരുമുളകുണ്ട്.
0: ഏതെല്ലാം ഇനം കുരുമുളകുകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്?
1: നമ്മൾ പന്നീർവണ്ണ, കരിമുണ്ട അങ്ങനെയുള്ള കൃഷികളാണ് ചെയ്തിട്ടുള്ളത്. പണ്ടുണ്ടായിരുന്നതിലുള്ള ചെടികൾ തന്നെയാണ്.
0: ഈ കുരുമുളകിന് താങ്ങുകാലായിട്ട് പഴയപോലെ മുരുക്കാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതോ മരങ്ങളിലാണോ?
1: മുരുക്ക് കൂടുതലും കേടായി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ മരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുരുക്കിൽ എന്തോ ഒരു കേട് വന്നിട്ട് മുരുക്കെല്ലാം നശിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ മരങ്ങൾ, പ്ലാവ്, മാവ് അങ്ങനെയുള്ള ചെടികളിലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്.
0: കുരുമുളക് കൃഷിയും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എല്ലാം ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ മറ്റു വളപ്രയോഗങ്ങളും വേണ്ടി വരുന്നില്ല. ഈ കുരുമുളകിന് എന്തെങ്കിലും രോഗകീടബാധകൾ കൂടുതൽ കാണുന്നുണ്ടോ? കുരുമുളക് അങ്ങനെ കേട് വന്ന് നശിച്ചു പോകുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: കുരുമുളക് ചെടികൾ നമ്മുടെ ഈ കൃഷി രീതിയുടെ ആണോ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയാണെന്ന് അറിയത്തില്ല, വലുതായ രീതിയിൽ പോകുന്നുണ്ട്. അതായത് കണ്ണുകൾ അടന്നു പോകുന്ന ഒരു പ്രത്യേകതരം രോഗം എല്ലാ ചെടിയിലും തന്നെ വരുന്നുണ്ട്. ആ ചെടികൾ നമ്മൾ നട്ട് ഒരു 3-4 വർഷം ഒക്കെ കാ പറിക്കുമ്പോഴത്തേക്കും ആ ചെടി നശിച്ചു പോകും. അത്രയും നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 6 വർഷത്തിൽ കൂടുതലൊരു ചെടി നിൽക്കുന്നില്ല, അത്രയും നമുക്ക് ചെടി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് എന്താണ് പ്രശ്നം എന്നറിയില്ല, വേര് പ്രശ്നമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗസ് ബാധിതാണ് എന്താണെന്ന് അറിയില്ല. നമ്മുടെ ഈ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ കൊണ്ട് അത് രക്ഷപ്പെടത്തില്ല.
0: അങ്ങനെ വരുമ്പോൾ പുതിയ കുരുമുളക് ചെടി നടുകയാണ് ചെയ്യുന്നത് അല്ലേ?
1: ആ നമ്മൾ എല്ലാ വർഷവും നട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമുക്ക് സ്ഥിരമായിട്ടൊരു ചെടി നിൽക്കത്തില്ല. ഒരു 3-4 വർഷമാണ് നമ്മൾ മാക്സിമം ഒരു ചെടിയിൽ നിന്ന് കാ പറിക്കാൻ കിട്ടുക. അത് കഴിഞ്ഞാൽ ആ ചെടി പോയി. നമ്മൾ എല്ലാ വർഷവും നട്ടുകൊണ്ടിരിക്കുക.
0: കാപ്പി കൃഷി ഉണ്ടോ?
1: കാപ്പി നമുക്ക് അതിൽ ഇതിലേക്കൊരു കുറച്ചുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യുന്നില്ല.
0: ഈ കൂടെ തന്നെ പരിചരിച്ച് അതിന്റെ വിളവെടുത്ത് പോകുന്നു അല്ലേ? മറ്റ് ജോലികൾക്കൊന്നും ശ്രമിക്കാതെ കാർഷിക പ്രവർത്തനത്തിലേക്ക് തന്നെ ഏർപ്പെടാനുള്ള കാരണം എന്താണ്?
1: മറ്റു ജോലികൾക്ക് പോവാത്തത് അല്ല, ശരിക്കും നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതുമായിട്ട്
0: തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്.
1: ഇപ്പോൾ നമ്മൾ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ ഇതിനെ വലിയ ശമ്പളം കിട്ടുന്ന ജോലികളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് നമ്മുടെ സ്വന്തം നാടിനെ മറന്ന്, നമ്മുടെ വീടിനെ മറന്നിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നിന്നിട്ടുള്ളത്.
0: നമുക്ക് വീട്ടിൽ ഈ പറമ്പിലാകുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് അല്ലേ?
1: അതെ അതെ. അതിനകത്ത് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമ്മളൊരു കോപ്പറേറ്റീവ് കമ്പനി ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ടാവും. ഇവിടെ നമുക്ക് നിയന്ത്രണങ്ങളില്ല, നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു, നമ്മുടെ സ്വന്തം പറമ്പിലാണ് ചെയ്യുന്നത്, ആരും ചോദിക്കത്തില്ല, നമുക്ക് കിട്ടുന്നത് നമുക്ക് ലാഭമാണ്, ആരോടും പരാതികളില്ല, അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ.
0: ഈ പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു, എത്ര വരെ പഠിച്ചു?
1: ഞാൻ +2 വരെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടറിൽ ഡിപ്ലോമകളാണ് കോഴ്സുകളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ്, അതുപോലെ അക്കൗണ്ടൻസി അങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നാളുകൾ എറണാകുളം, തൃശ്ശൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്തു. അതിന് ശേഷം വന്നിട്ടാണ് കൃഷിയിലേക്ക് കൂടെ മാറിയത്.
0: ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും മുഴുവൻ സമയം കൃഷിയിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട്?
1: ഞാനിപ്പോ ഒരു 5 വർഷം 6 വർഷമായിട്ടുള്ളൂ.
0: അതുവരെ മറ്റു ജോലികളിലൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പോകുമായിരുന്നു അല്ലേ?
1: അതെ അതെ, മറ്റു ജോലികളിൽ പോകുമായിരുന്നു.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛനും അമ്മയാണ് ഇപ്പോൾ ഉള്ളത്.
0: വിവാഹം കഴിച്ചിട്ടില്ല?
1: ഇല്ല.
0: ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ജോലികളൊക്കെ ആയിട്ട് തുടരുകയാണ്. അച്ഛനും അമ്മയൊക്കെ ജോലിയിൽ സഹായിക്കും
1: അല്ലേ? അതെ അതെ, അവരും പറമ്പിലെ പണികളുമായിട്ട് ഉണ്ടാവും.
0: എന്തായാലും ഒത്തിരി സന്തോഷം ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന്, നന്ദി.
2: വെള്ളത്തൂവൽ പഞ്ചായത്തിലെ യുവകർഷകനായ സജീഷ് പി ജി വെള്ളാട്ടുമറ്റത്തിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്.

കേരളത്തിൻ്റെ കൽപ്പവൃക്ഷം. തെങ്ങുപോലെ ആദായമുള്ള ഒരു വൃക്ഷമില്ല. ഒരു തെങ്ങ് നട്ടാൽ കുറഞ്ഞത് 100 വർഷം തികച്ചും ആദായം കിട്ടും. തെങ്ങിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ്. അതുകൊണ്ടാണ് തെങ്ങിന് കൽപ്പവൃക്ഷം എന്ന പേര് കിട്ടിയത്. തേങ്ങയുടെ ഔഷധ വീര്യവും അത്ഭുതകരം തന്നെ. പൗരാണിക ആചാര്യന്മാർ നാളികേരത്തെക്കുറിച്ച് പറഞ്ഞത് സർവേ ഫലനാം കേരം പ്രധാനം എന്നാണ്. ഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങളിൽ വച്ച് മനുഷ്യ ശബ്ദവും സാമീപ്യവും ഇത്രത്തോളം അനുഭവിച്ചറിയാൻ കഴിവുള്ള മറ്റൊന്നില്ല. കുട്ടികൾ കളിച്ച് തിമിർക്കുന്നിടത്തും മനുഷ്യ സാമീപ്യം ഉള്ളിടത്തും തെങ്ങ് നന്നായി വളരും, കൂടുതൽ വിളവും തരും. തെങ്ങ് ചതിക്കില്ല ഒരു നാളും എന്ന് പറയുന്നതും എത്രയോ അർത്ഥവത്താണ്. കേരളത്തിൽ കാർഷിക വരുമാനത്തിൻ്റെ 1/3 ആകെ വരുമാനത്തിൻ്റെ 1/10 തെങ്ങിൽ നിന്നാണ്. കേരകൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം പേർ നിത്യവൃത്തി കഴിക്കുന്നു. കേരളത്തിൻ്റെ കാർഷിക സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന മറ്റു വിളകളില്ല. സംഗതികൾ ഇത്രയൊക്കെയാണെങ്കിലും കേരളത്തിന് കേരകൃഷിയിലും നാളികേര ഉൽപ്പാദനത്തിലും ഇനിയും വളരെ ദൂരം മുന്നോട്ടു പോകാൻ കഴിയും എന്നതാണ് പരമാർത്ഥം. ഇവിടെയാണ് ശാസ്ത്രീയ കേരകൃഷിയുടെ പ്രസക്തി. ഒരു നല്ല തൈ തിരഞ്ഞെടുക്കുന്നതിലും അത് നടുന്നതിലും പരിചരിക്കുന്നതിലും തെല്ല ശാസ്ത്രത്തിന്റെ പിൻബലം കൂടിയുണ്ടെങ്കിൽ വിളവേറും എന്ന കാര്യം ഉറപ്പാക്കാം. നല്ല വളക്കൂറും ജലസംഗ്രഹണ ശേഷിയുമുള്ള പശ്ചിമരാശി മണ്ണാണ് തെങ്ങിന് നല്ലത്. ശ്രദ്ധിച്ചു വളർത്താമെങ്കിൽ മണൽ മണ്ണിലും തെങ്ങ് നന്നായി വളരും. ജൈവവളങ്ങളും കളിമണ്ണും ചേർന്ന് ഇത്തരം മണ്ണിന്റെ ജലസംഗ്രഹണ ശേഷി വർദ്ധിപ്പിക്കണമെന്ന് മാത്രം. ചെമ്മണ്ണും കരിമണ്ണും ചെങ്കൽ മണ്ണുമൊക്കെ കേരകൃഷിക്ക് യോജിച്ചവ തന്നെ. വെസ്റ്റ് കോസ്റ്റ് ടാൾ, ലക്ഷദ്വീപ് ഓർഡിനറി, ആൻഡമാൻ ഓർഡിനറി, ഫിലിപ്പീൻസ്, ജാവ, കൊച്ചിൻ ചൈന, കാപ്പാടം, കോമാടൻ, കൂടാതെ കേരഗംഗ, അനന്തഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, ചന്ദ്രസങ്കര, കേരസങ്കര, ചന്ദ്രലക്ഷണ തുടങ്ങിയ സങ്കര ഇനങ്ങളുമാണ് തെങ്ങിൻ്റെ ഇനങ്ങൾ. ചില നല്ല സ്വഭാവങ്ങൾ പ്രകടമാക്കുന്ന തെങ്ങിൽ നിന്ന് വേണം പാകാനുള്ള വിത്ത് തേങ്ങ തിരഞ്ഞെടുക്കുവാൻ. ഇത്തരം തെങ്ങിന് അമ്മത്തെങ്ങ് എന്ന് പറയും. ഇതിന് ചില ലക്ഷണങ്ങളുണ്ട്. 1 വർഷം 80 കുറയാതെ നാളികേരം അമ്മത്തെങ്ങിൽ നിന്ന് കിട്ടണം. 30 മുതൽ 40 വരെ വിരിഞ്ഞ ഓലകളുണ്ടാവണം. എപ്പോഴും 12 കുലകളുണ്ടായിരിക്കണം. തേങ്ങയൊന്നിന് 150 ഗ്രാമിൽ കൂടുതൽ കൊപ്ര കിട്ടണം. തൊണ്ട് പൊളിച്ചാൽ 600 ഗ്രാമിൽ കുറയാതെ തൂക്കമുണ്ടാവണം. അധികം വളക്കൂറുള്ള ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വളരുന്ന തെങ്ങ് ഒഴിവാക്കണം. ഫെബ്രുവരി മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ വിത്ത് തേങ്ങ സംഭരണകാലം. 10-11 മാസം വരെ വിളഞ്ഞതാവണം വിത്ത് തേങ്ങ. ഇത് കുലയോടെ വെട്ടി വീഴ്ത്തരുത്. ബലമുള്ള കയറിൽ കെട്ടിയിറക്കണം. ഒരു കുലയിലെ എല്ലാ തേങ്ങയും വിത്തിനുമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. ലക്ഷണമൊത്ത നാളികേരം മാത്രമേ വിത്തിന് ഉപയോഗിക്കാവൂ. വിത്തുതേങ്ങ പ്രത്യേക നഴ്സറിയിൽ പാകണം. മണൽ മണ്ണ് നന്ന്, വെള്ളക്കെട്ട് പാടില്ല, അധിക തണൽ വേണ്ട. നഴ്സറിയിൽ 4 വരി വിത്തുതേങ്ങ പാകാൻ 1.50 മീറ്റർ വീതിയും സൗകര്യപ്രദമായ നീളവും ഉള്ള തടങ്ങൾ തയ്യാറാക്കണം. തടങ്ങൾക്കിടയിൽ 75 സെന്റിമീറ്റർ വീതിയിൽ നടപ്പാത വിടണം. വെള്ളം വറ്റിയ തേങ്ങ പാകരുത്. വരികൾ തമ്മിൽ 30 സെന്റിമീറ്ററും തേങ്ങ തമ്മിൽ 30 സെന്റിമീറ്ററും ഇടയകലം നൽകി മെയ് ജൂണിൽ പാകാം. വിത്തുതേങ്ങ പാകമാകുമ്പോൾ മുകളറ്റം വെളിയിൽ കാണണം. മഴയില്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നനയ്ക്കണം. കളകൾ അപ്പപ്പോൾ നീക്കണം. ചിതൽശല്യമുണ്ടായാൽ തേങ്ങയുടെ ചുറ്റുമുള്ള മണ്ണ് 15 സെന്റിമീറ്റർ ആഴത്തിൽ മാറ്റി കാർബാറിൽ അല്ലെങ്കിൽ ക്ലോർ പൈറിഫോസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു കീടനാശിനിപ്പൊടി തൂക്കണം. പാകി 6 മാസത്തിനകം മുളയ്ക്കാത്ത തേങ്ങ നഴ്സറിയിൽ നിന്ന് നീക്കുക. നല്ല തെങ്ങിൻ തൈക്ക് ഇനി പറയുന്ന ഗുണങ്ങൾ കൃഷിശാസ്ത്രം നിഷ്കർഷിക്കുന്നു. 9-12 മാസം പ്രായം, ചുരുങ്ങിയത് 6 ഓല. 10 സെന്റിമീറ്ററിലധികം കണ്ണാടി കനം. നേരത്തെ കണക്കോലുകൾ വിരിഞ്ഞ് ഓലക്കാലുകൾ വേർപെടുന്ന സ്വഭാവം. നല്ല പച്ച നിറമുള്ള ഓലകൾ വിരിഞ്ഞു നിൽക്കുക. നഴ്സറിയിൽ നിന്ന് ഇളക്കുന്ന തൈകൾ ഏറെ കാലതാമസം വരാതെ നടണം. നല്ല വളക്കൂറും വെള്ളക്കെട്ടുമില്ലാത്തതുമായ പറമ്പിൽ തെങ്ങ് നന്നായി വളരും. പ്രായമായ ഒരു തെങ്ങിൻ്റെ ഭൂരിപക്ഷം വേരും മണൽപ്പരപ്പിൽ നിന്ന് 120 സെന്റിമീറ്റർ വരെ താഴ്ചയിലെത്താറുണ്ട്. അതിനാൽ വേരുകളുടെ ശരിയായ വളർച്ചയ്ക്ക് മണ്ണിന് 150 സെന്റിമീറ്റർ എങ്കിലും താഴ്ചയുള്ളത് നല്ലത്. പുതുകൃഷിയാണെങ്കിൽ കൃഷിക്ക് സ്ഥലം ഒരുക്കണം. ചരിവുള്ള സ്ഥലത്ത് തട്ട് തിരിച്ചു വേണം തൈ നടാൻ. അടിയുറച്ച മണ്ണിൽ തൈ നടുന്നതിന് 6 മാസം മുൻപ് തൈക്കുഴിയെടുത്ത് കുഴിയൊന്നിന് 2 കിലോ കറിയുപ്പ് വീതമിട്ടാൽ മണ്ണ് അയഞ്ഞു കിട്ടും. മെയ് ജൂൺ ആണ് തൈ നടലിന് അനുയോജ്യമായ കാലം.

മഴ തുടങ്ങുന്നതോടെ തൈ നടണം. അങ്ങനെയെങ്കിൽ തൈകൾ വേഗത്തിൽ വേര് പിടിച്ച് മഴക്കാലത്ത് കരുത്തോടെ വളരും. ആദ്യത്തെ 5 വർഷം തൈക്ക് പ്രത്യേക രക്ഷ നൽകിയേ തീരൂ. ഈ പ്രായത്തിൽ ശ്രദ്ധ കുറഞ്ഞാൽ വളർച്ചയും കുറയും. നാട്ടിൻ പുറത്ത് തൈകളെ കന്നുകാലികളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് പ്രധാന ജോലി. തൈ കാറ്റത്തുലയാതെ കുറ്റിയിൽ കെട്ടി നിർത്തുക. മഴയ്ക്ക് തൈക്കുഴിയിൽ വെള്ളം ഊർന്ന് കെട്ടി നിൽക്കാൻ ഇടയാകാതിരിക്കുക. തൈയുടെ കടയ്ക്കൽ അടിഞ്ഞുകൂടുന്ന മണ്ണു മാറ്റുക. വേനൽക്ക് നനയ്ക്കുക തുടങ്ങിയവയാണ് രക്ഷാവിധികൾ. നട്ട് 3 മാസം കഴിഞ്ഞ് ആദ്യത്തെ വളപ്രയോഗം നടത്താം. കായ്ഫലം തരുന്ന ഒരു തെങ്ങിന് നൽകുന്ന വളത്തിന്റെ 1/10 അപ്പോൾ നൽകിയാൽ മതി. ഒരു വയസ്സ് തികയുമ്പോൾ വളപ്രയോഗം 3/1. 2 വർഷം 3/2 ആയി ഉയർത്താം. 3-ാം വർഷം മുതലാണ് മുഴുവൻ വളവും ചേർക്കാവുന്നത്. തൈത്തെങ്ങുകൾക്ക് രാസവളം 2 തുല്യ അളവുകളായി വീതിച്ച് നൽകുന്നതാണ് അഭികാമ്യം. കാലവർഷത്തിൽ ശുപാർശ ചെയ്ത രാസവളത്തിന്റെ 1 ഭാഗം കുഴിയിൽ തൈക്ക് ചുറ്റുമിട്ട് മണ്ണ് ഇളക്കി ചേർക്കണം. 2-ാമത്തെ വളപ്രയോഗം 2 ആഗസ്റ്റ് 2 സെപ്റ്റംബർ മാസങ്ങളിലാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് 10 കിലോ ജൈവവളം കൂടി ചേർത്ത് കുഴിയുടെ ഉൾഭാഗം അരിഞ്ഞിറക്കി ഭാഗികമായി മൂടണം. അതിനുശേഷം അവശേഷിക്കുന്ന രാസവളം ചേർക്കാം. കുഴിയുടെ ആഴം കുറയുകയും തൈകൾ വളർന്നു വരുന്നതോടെ കുഴിക്ക് വലിപ്പം കൂടുകയും ചെയ്യും. 4-5 വർഷം ഇങ്ങനെ ചെയ്യുമ്പോൾ തൈക്കുഴി വളർച്ചയെത്തിയ ഒരു തെങ്ങിനാവശ്യമായ തടമായിത്തീരും. ജീവിതകാലം മുഴുവൻ തെങ്ങിന്റെ ഉൽപ്പാദനശേഷി നിലനിർത്താനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വളപ്രയോഗം നിർബന്ധമാണ്. മഴ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിൽ 2 സമയത്താണ് രാസവളം ചേർക്കേണ്ടത്. ആകെ വളത്തിന്റെ 1/3 കാലവർഷാരംഭത്തിൽ ഏപ്രിൽ ജൂണിലും ബാക്കി 1/2 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും നൽകണം. എന്നാൽ ജലസേചന സൗകര്യമുള്ള തെങ്ങിൻ തോപ്പുകളിൽ 3-4 തവണകളായി ഏപ്രിൽ മെയ് ആഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിൽ ചേർക്കുന്നതാണ് നല്ലത്. ഒരു തെങ്ങിന്റെ വേരിൽ ഏതാണ്ട് 82% കടക്കിൽ നിന്ന് 2 മീറ്ററിനുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളപ്രയോഗം ചെയ്യേണ്ടതും ഈ ഭാഗത്താണ്. തെങ്ങിൻ തടിയോട് ചേർന്ന് വളമിടരുത്. വളം മണ്ണുമായി ശരിയായി കൂട്ടിക്കലർത്തണം. കുമ്മായം, ഡോളമൈറ്റ് ഇവയും രാസവളങ്ങളും ഒരേ സമയത്ത് ചേർക്കരുത്. ജൈവവള പ്രയോഗത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. അനുയോജ്യമായ സമയം ജൂലൈ ആഗസ്റ്റ് മാസം. തെങ്ങിൻ തടിയിൽ നിന്ന് 2 മീറ്റർ വ്യാസാർത്ഥത്തിലും 25 സെന്റിമീറ്റർ ആഴത്തിലും തടം തുറന്ന് അതിൽ ജൈവവളം വിതരണം. ജൈവവളം ലഭ്യതയ്ക്കനുസരിച്ച് 25 മുതൽ 50 കിലോ വരെയാകാം. ചാണകം, കമ്പോസ്റ്റ്, പിണ്ണാക്ക്, പച്ചില എന്നിവയാണ് പ്രധാന ജൈവവളങ്ങൾ. തെങ്ങിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ പറ്റിയ പച്ചിലവള ചെടികളാണ് കാട്ടുചണമ്പ്, കിലുക്കി, ഡെയ്ഞ്ച, വൻപയർ, കലപ്പഗോണിയം തുടങ്ങിയവ. മഴ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇവയുടെ വിത്ത് വിതരണം. ചെടികൾ പൂക്കുവാൻ തുടങ്ങിയാൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ഇവ മണ്ണിൽ ഉഴുതു ചേർക്കുകയോ പിഴുത് തെങ്ങിൻ തടത്തിലിടുകയോ ചെയ്യണം. തെങ്ങിൻ തോപ്പിന്റെ അതിരുകളിൽ വച്ചുപിടിപ്പിക്കുവാൻ ഏറ്റവും യോജിച്ച പച്ചിലവള ചെടിയാണ് ശീമക്കൊന്ന. ആദ്യവർഷം തന്നെ ഇതിന്റെ ഇല വെട്ടിയെടുക്കാം. 1 വർഷം 2-3 തവണ തെങ്ങിനിടാൻ പച്ചില കിട്ടും. ശീമക്കൊന്ന കമ്പുകൾ നടാൻ ഏറ്റവും അനുകൂലമായ കാലം മെയ് ജൂൺ മാസമാണ്. ദീർഘകാല വിളയായ തെങ്ങിന് നന അത്യാവശ്യമാണ്. നനയ്ക്കുന്നതുകൊണ്ട് മാത്രം വേനൽക്കാലത്ത് വിളവിരട്ടിയാക്കാം. തെങ്ങിന്റെ വളർച്ചയെയും ഉൽപ്പാദനത്തെയും കൊത്തും കിളയും വളരെ സ്വാധീനിക്കുന്നു. ഇത് വാർഷിക നാളികേര ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കും എന്നും കണ്ടിരിക്കുന്നു. മണൽപ്രദേശത്ത് കനത്ത മഴ കഴിയുന്നതോടെ ആഗസ്റ്റ് സെപ്റ്റംബറിൽ കൂന കൂട്ടുകയും മഴയ്ക്ക് ശേഷം ഡിസംബറിൽ കൂനകൾ തട്ടി നിർത്തുകയും ചെയ്യും. എന്നാൽ കടുപ്പമുള്ള ചെങ്കൽ മണ്ണിൽ ഇതിനു പകരം നിലം ഉഴുതിടുന്നതാണ് പതിവ്. എന്നാൽ കൊത്തും കിളയും അമിതമാകരുത്. തെങ്ങിൻ തോപ്പിൽ തൊണ്ട് കുഴിച്ചിട്ടാൽ ഈർപ്പം നിലനിർത്താനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും കഴിയും. തൊണ്ടിന് അതിന്റെ ഭാരത്തിന്റെ 6 ഇരട്ടി വെള്ളം ഉൾക്കൊള്ളുവാൻ കഴിയും. പോരെങ്കിൽ തൊണ്ടിൽ പൊട്ടാഷ്യമുണ്ട്. ഒരിക്കൽ തൊണ്ട് കുഴിച്ചിട്ടാൽ അതിന്റെ ഗുണം 5-6 വർഷം നിലനിൽക്കും. തൊണ്ട് കുഴിച്ചിടുന്ന വിധം നോക്കാം. 2 വരി തെങ്ങുകൾക്കിടയിൽ 1/2 മീറ്റർ ആഴത്തിലും 1.5 മീറ്റർ വീതിയിലും ചാലുകൾ എടുക്കണം. ഈ ചാലുകളിൽ ഉൾവശം മുകളിൽ വരത്തക്ക വിധം തൊണ്ട് നിർത്തണം. അതിനുശേഷം ചെറിയ കനത്തിൽ മണ്ണിട്ട് മൂടുകയും ചെയ്യണം. 1/2 മീറ്റർ ആഴത്തിലുള്ള ഒരു ചാലിൽ 5-6 അടുക്ക് തൊണ്ട് ഇപ്രകാരം നിരത്താം. ഒരു തെങ്ങിന് ഏകദേശം 600 തൊണ്ട് എന്ന കണക്കിനാണ് കുഴിച്ചിടേണ്ടത്. തെങ്ങിൻ തോപ്പിൽ ഇടവിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തിന് വളരെ പഴക്കമുണ്ട്. ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളും ഇങ്ങനെ കൃഷി ചെയ്യാം. സാധാരണ തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളകൾക്ക് ആവശ്യമായ സ്ഥലവും സൂര്യപ്രകാശവും ലഭ്യമാണ്. ഹ്രസ്വകാല വിളകൾ: വാഴ, മരച്ചീനി, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, മധുരക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ. ദീർഘകാല വിളകൾ: കുരുമുളക്, കൊക്കോ, കൈതച്ചക്ക, തീറ്റപ്പുല്ല്. സുഗന്ധ വിളകൾ: ജാതി, ഗ്രാമ്പു, ഇലവർഗം. ഒന്നിൽ കൂടുതൽ ഇടവിളകൾ ഒരേ സമയം തെങ്ങിൻ തോപ്പിൽ കൃഷി ചെയ്യുന്ന ബഹുനില കൃഷി സമ്പ്രദായവും ഇന്ന് പ്രചാരം നേടിയിരിക്കുന്നു. ഓരോ തെങ്ങിലും കുരുമുളക് പടർത്തുക. 2 വരി തെങ്ങുകൾക്കിടയിലായി 1-2 വരി കൊക്കോ നടുക. അവയ്ക്കടുത്തായി മരച്ചീനി, കൈതച്ചക്ക ഇവയിൽ ഏതെങ്കിലും ഒന്ന് നടുക. അങ്ങനെ തെങ്ങിൻ തോപ്പ് നിറച്ച് ഒന്ന് മറ്റൊന്നിനെ ഒരു വിധത്തിലും ബാധിക്കാത്ത വിധം വിളകൾ നടാവുന്നതാണ്. തെങ്ങിൻ തോപ്പിലെ മണ്ണ്, സൂര്യപ്രകാശം ഇവയെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഇത്

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്ക് ഹൃദയരാഗങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 04865200226. വാട്സാപ്പിലൂടെയും ഗാനങ്ങൾ ആവശ്യപ്പെടാം. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10 മണിക്ക്.

ജില്ലയിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പ് ഇടുന്നതിന് വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തിരമായി സഞ്ചാര യോഗ്യമാക്കാൻ തീരുമാനം. ജലജീവൻ മിഷൻ പദ്ധതികളുടെയും ജില്ലാതല ജലശുചിത്വ മിഷൻ പ്രവർത്തനങ്ങളുടെയും പുരോഗതി വിലയിരുത്തുന്നതിനായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശബരിമല തീർത്ഥാടനം വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് എ ഡി എം നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള കുടിവെള്ള പദ്ധതികളിലെ കുടിവെള്ളം ഫീൽഡ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്നത് വേഗത്തിലാകണമെന്ന് യോഗം നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് യൂണിറ്റിലേക്ക് ട്യൂബ് സീലർ ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഫോം ജില്ലാ ആശുപത്രി ഇടുക്കി സൂപ്രണ്ട് ഓഫീസിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04862 299574 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീരുമേട് താലൂക്ക് വികസന സമിതിയുടെ ഒക്ടോബർ മാസത്തെ യോഗം 3 ശനിയാഴ്ച രാവിലെ 11 പീരുമേട് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് തഹസിൽദാർ അറിയിച്ചു. നവീകരിച്ച പൂമാല സ്മാർട്ട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഉദ്ഘാടനം പൂമാല ട്രൈബൽ ഹോസ്റ്റലിൽ വെച്ച് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇ ഹെൽത്ത് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. ഒക്ടോബർ 15 വ്യാഴാഴ്ച രാവിലെ 10 പൈനാവ് കുയിലിമലയിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസ് NHM കോൺഫറൻസ് ഹാളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം എത്തണം. കൂടാതെ അപേക്ഷകർ ബന്ധപ്പെട്ട ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഒക്ടോബർ 14 മുൻപായി ehealthidk@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെ. ഇടുക്കി ജില്ലയിലെ ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളിൽ സുരക്ഷിതത്വമല്ലാത്ത പാചക എണ്ണയുടെ ഉപയോഗം തടയുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനാ ഡ്രൈവ് നടത്തി. വഴിയോര ഭക്ഷണശാലകൾ, ചായക്കടകൾ, തട്ടുകടകൾ, പൊരിച്ച പലഹാരങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാപനങ്ങൾ, പാചക എണ്ണ വ്യാപകമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് പരിശോധനകൾ നടത്തിയത്. സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന പാചക എണ്ണയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി TPC മീറ്റ്, മൊബൈൽ ലബോറട്ടറി എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്തിയാണ് പരിശോധനകൾ നടത്തുന്നത്. 32 പരിശോധനകൾ നടത്തിയതിൽ കണ്ടെത്തിയ ടാട്രൈസൈൻ പോലുള്ള കൃത്രിമ കളറുകളുടെ ഉപയോഗം, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ മുതലായ ന്യൂനതകൾക്ക് 7 സ്ഥാപനങ്ങൾക്ക് പിഴ ശുപാർശ ചെയ്തു. ഇടുക്കി അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ബൈജു പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് ജില്ലയിൽ പരിശോധനകൾ നടത്തിയത്. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 100 ഡേയ്സ് ഓഫ് ലവ് എന്ന ചിത്രത്തിന് വേണ്ടി ബെന്നി ദയാൽ പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ഗോവിന്ദ് വസന്ത്.

0: അമൂല്യ ഗീതികൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യ ഗീതികളുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
0: അമൂല്യ ഗീതികൾ.
1: ഇളന്തെന്നൽ ചിന്തകൾ പാടി കണിക്കൊന്ന പൂവുകൾ പൂങ്കൊമ്പിലാടി, പൂനിലാവും വനമുല്ലയും പുണരുന്ന മർമ്മരങ്ങളും മഴവില്ലിൽ മാണിക്യ വീണാനാദവും ഘനശ്യാമസന്ധ്യ ഹൃദയത്തിൽ മുഴങ്ങി. ഘനശ്യാമസന്ധ്യ എന്നു തുടങ്ങുന്ന ഗാനം, വരികൾ കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ ജെ യേശുദാസ്.

എത്രയോ ബ്രാഹ്മമുഹൂർത്തങ്ങൾ ചിന്മയരൂപനെ കാണുന്നതിനായി കാത്തുനിന്നു ഞാൻ. സർവം മറന്നു ഞാൻ എന്ന ആത്മദേവന്റെ സുന്ദരരൂപം മനസ്സിൽ നിറഞ്ഞു നിന്നു. ചന്ദ്രൻ പുറക്കാടിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം. ആലാപനം എൻ ശ്രീകാന്ത്.

സായന്തനങ്ങളിൽ ചന്ദ്രോദയങ്ങളിൽ ഒരു പനിനീർക്കാറ്റുപോലെ എന്നെ പുണരുമോ? എൻ്റെ കിനാവുകളിലെ ഏകാന്തതകളെ എന്നും സുരഭിലമാക്കുമോ? പകലും രാത്രിയും അറിയാതെ എനിക്ക് കൂട്ടാകുമോ? ഹേമന്തരാവിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം. രചന കെ ജയകുമാർ. സംഗീതം കെ പി ഉദയഭാനു. പാടിയത് പട്ടണക്കാട് പുരുഷോത്തമൻ.

ഒരു തിരിവെട്ടം പോലെ സ്നേഹം മനസ്സിൽ നിറയുമ്പോൾ അത് പ്രഭയായി ലോകം മുഴുവൻ നിറയും. സ്നേഹസാഗരമാകുന്ന ഹൃദയം അതിരുകളില്ലാതെ സ്നേഹത്താൽ നിറയുമ്പോൾ അനുപമമായ ആത്മസുഖം. ഹൃദയമേ എന്ന് തുടങ്ങുന്ന ഗാനം ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകിയ ഗാനം. പാടിയത് SR ലേഖ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യ ഗീതികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
1: അമൂല്യ ഗീതികൾ,
0: അമൂല്യ ഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ജുക്കപ്പക്കുട്ടൻ. ശുഭരാത്രി.
1: അമൂല്യ ഗീതികൾ.

സ്പൈസ് എഫ് എമ്മിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇന്ന് രാത്രി 10 മണിക്കുള്ള ഹൃദയരാഗങ്ങളിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 8281200715. വിളിച്ചിട്ട് കിട്ടാത്തവർ നിരാശരാകണ്ട, ഈ നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചാലും മതി. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. ഇന്ന് രാത്രി 10 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാൻ ഹൃദയരാഗങ്ങളിലേക്ക് മറക്കാതെ വിളിക്കുക.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 59:40. ഇനി അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ ചിത്രീകരണം.
2: ശുചിത്വം നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാക്കുക, അതൊരു ശീലമായി മാറും.
1: ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക് ചിത്രീകരണം. രചന അനുപമ ജി കെ.

0: എന്താ രാഹുലേ, നീ ഇങ്ങനെ ഫോണിൽ കണ്ടുനിട്ടിരിക്കുന്ന എന്തിനാ? ഏതാടാ വീഡിയോ? നിന്റെ മുഖത്തൊരു ഞെട്ടലൊക്കെ ഉണ്ടല്ലോ.
1: വിനയ, ഇത് ഞെട്ടേണ്ട കാര്യം തന്നെയാടാ. ദാ നീ ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ. മധ്യപ്രദേശിലെ ബിയാവോറയിലുള്ള അജ്നാർ നദി ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വൃത്തിയാക്കിയ ഒരു 20-കാരൻ്റെ വീഡിയോയാണിത്. പേര് സുരേന്ദ്ര സിംഗ് ചൗധരി എന്നാണെങ്കിലും ബിട്ടു തബാഹി എന്നാണ് നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്.
0: ഒറ്റയ്ക്ക് നദി വൃത്തിയാക്കിയെന്നോ? അതെങ്ങനെ സാധ്യമാകും? പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കിടന്ന് നാറുന്ന ആ നദി അവൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയെന്ന്?
1: എടാ, അതെ, കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് അവ അതിന് തുടക്കമിട്ടത്. തുടക്കത്തിൽ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവ ഒറ്റയ്ക്കായി. സ്വന്തം കയ്യിലെ 30,000 രൂപ മുടക്കി ചാക്കു ഉപകരണങ്ങളൊക്കെ വാങ്ങി. മലിനജലത്തിൽ കിടന്ന് മണിക്കൂറുകളോളം പണിയെടുത്തത് കൊണ്ട് കയ്യിലൊക്കെ കടുത്ത അണുബാധയുണ്ടായി. എന്നിട്ടും പക്ഷെ അവൻ പിൻവാങ്ങിയില്ല.
0: വലിയൊരു മാതൃക തന്നെയാണ് ആ 20-വയസ്സുകാരൻ കാണിച്ചിരിക്കുന്നത്. അല്ല, ആളുകളൊക്കെ ഇതറിഞ്ഞോ?
1: പിന്നെ അറിഞ്ഞില്ലേ? നദിയുടെ പഴയ അവസ്ഥയും വൃത്തിയാക്കിയ ശേഷമുള്ള മാറ്റവും കാണിച്ച് അവ ഇൻസ്റ്റാഗ്രാമിലിട്ട ബിഫോർ ആഫ്റ്റർ വീഡിയോ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടിരിക്കുന്നത്. അതോടെ പഞ്ചായത്തുകാരും വലിയ യന്ത്രങ്ങളുമായി പിന്തുണയുമായി എത്തി. ഇപ്പോൾ ദാ ദി ഓഷ്യൻ ക്ലീനപ്പ് പോലുള്ള വലിയ ആഗോള സംഘടനകളും അവനെ തേടി എത്തിയിട്ടുണ്ട്.
0: ദേ, ഇപ്പോൾ അവൻ യമുനാ നദി വൃത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിലാ.
1: ആ,
0: നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരല്ലേ നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്.
2: ഓരോ വ്യക്തിയെയും ശുചിത്വം എന്ന പോരാട്ടത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ അഥവാ ശുചിത്വമാണ് സേവനം എന്ന ക്യാമ്പയിൻ. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛഭാരത് മിഷന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ ബോധവൽക്കരണവും ജനപങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന വാർഷിക ശുചിത്വ പ്രചാരണ പരിപാടിയാണ് സ്വച്ഛതാ ഹി സേവ. സെപ്റ്റംബർ 17 മുതൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ സ്വച്ഛ ഭാരത് ദിവസായി ആചരിക്കുന്നതിന്റെ മുന്നോടിയായാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ഓരോ പൌരനെയും ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ പരിപാടി ലക്ഷ്യമിടുന്നു.
3: സ്വച്ഛതാ ഹി സേവ പ്രചാരണം രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത്. സ്വച്ഛ ഭാരത് മിഷന് കൂടുതൽ ജനകീയ അടിത്തറ പാകുന്നതിനും കേവലം സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറം ജനങ്ങളുടെ സന്നദ്ധ സേവനത്തിലൂടെയും കൂട്ടായ അധ്വാനത്തിലൂടെയും ശുചിത്വം ഒരു ജീവിത രീതിയാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. സ്വച്ഛതാ മേ സഹഭാഗ്, സ്വച്ഛ ഭാരത് വികസിത് ഭാരത് അഥവാ ശുചിത്വത്തിലെ പങ്കാളിത്തം, വെടിപ്പുള്ള ഭാരതം, വികസിത ഭാരതം എന്നതാണ് 2026 പ്രധാന സന്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, യുവജന പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പൂർണ്ണ സഹകരണത്തോടെ 5 പ്രധാന ലക്ഷ്യങ്ങളിൽ ഊന്നിയാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ.
2: 1. ദീർഘകാലമായി മാലിന്യം തള്ളുന്ന ഇടങ്ങളും പൊതുസ്ഥലങ്ങളും കണ്ടെത്തി കൃത്യമായ സമയപരിധിക്കുള്ളിൽ പൂർണ്ണമായി വൃത്തിയാക്കി മനോഹരമാക്കുക. 2. യുവജന പങ്കാളിത്തവും ബോധവൽക്കരണവും. 3. സഫായി മിത്ര, അതായത് ശുചീകരണ ജീവനക്കാരുടെ സുരക്ഷയും ആദരവും. 4. ജനപങ്കാളിത്തം. 5. മാലിന്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, അതായത് പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയും മാലിന്യത്തിൽ നിന്ന് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പ്രചാരം നൽകുകയും ചെയ്യുക.
3: ചുരുക്കത്തിൽ, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ പൗരനിലും വളർത്തിയെടുത്ത് ഒരു സ്വച്ഛ വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് സ്വച്ഛതാ ഹി സേവ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ശുചിത്വത്തെപ്പറ്റി ഭാരതീയർക്ക് അവബോധം നൽകുന്നതിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ശുചിത്വം ദൈവഭക്തിക്ക് തുല്യമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. 1901 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ തെരുവുകളും കക്കൂസുകളും രോഗികളുടെ താമസ സ്ഥലങ്ങളും വൃത്തിയാക്കാൻ അവിടെ വക്കീലായി പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജി നേരിട്ട് സന്നദ്ധനായി. ഏത് തൊഴിലും ചെറുതല്ല എന്നതിന് അദ്ദേഹം ഒരു മാതൃക സൃഷ്ടിച്ചു. ആയിരത്തി കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തപ്പോൾ പ്രതിനിധികൾ ഉപയോഗിച്ചിരുന്ന ശൗചാലയങ്ങളുടെ അവസ്ഥ അദ്ദേഹത്തെ വളരെയധികം അമ്പരപ്പിച്ചു. വേദിയും വൃത്തിഹീനമായിരുന്നു. എന്നിട്ടും ആചാരപരമായ വിശുദ്ധിയുടെയും ജാതി അടിസ്ഥാനമാക്കിയുള്ള അധ്വാനത്തിൻ്റെയും രൂഢമൂലമായ ആശയങ്ങൾ കാരണം ഉയർന്ന ജാതികളിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ചൂലിൽ തൊട്ടില്ല. ഒരു പൊതുപ്രഖ്യാപനം നടത്താതെ തന്നെ ഗാന്ധിജി നിശബ്ദമായി ഒരു ചൂലും ബക്കറ്റും കണ്ടെത്തി വൃത്തിഹീനമായ കക്കൂസുകൾ സ്വയം വൃത്തിയാക്കി. അഭിഭാഷകനായ അദ്ദേഹം എന്തിനാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു തൊഴിലും മനുഷ്യ അന്തസ്സിന് താഴെയല്ലെന്ന് ഗാന്ധിജി മറുപടി നൽകി. കോൺഗ്രസ് നേതൃത്വത്തെ ഇത് ഞെട്ടിച്ചു. ശുചിത്വ തൊഴിലാളികളെ ചുറ്റിപ്പറ്റി ആഴത്തിൽ വേരൂന്നിയ സാമൂഹിക കളങ്കത്തെ ഒരു പ്രധാന വ്യക്തി നേരിട്ട് വെല്ലുവിളിച്ചത് അതാദ്യമായിരുന്നു.
2: ഗാന്ധിജി 20-ാം നൂറ്റാണ്ടിലെ വിഭാവനം ചെയ്ത ശുചിത്വ ഭാരതത്തിലേക്ക് എത്താൻ നാം ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. 2026 നിൽക്കുമ്പോഴും നാം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ശുചിത്വമില്ലായ്മ. ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണുള്ളത്: പൊതു ഇടങ്ങളിലെ വൃത്തിയില്ലായ്മയും വ്യക്തി ശുചിത്വമില്ലായ്മയും. ഇത് രണ്ടും ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ശൌചാലയങ്ങളുടെ ലഭ്യത.
3: ശൌചാലയങ്ങളുടെ അഭാവം സ്ത്രീകളുടെയും കൌമാരക്കാരായ പെൺകുട്ടികളുടെയും ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇരട്ടിയ ശേഷമോ വെളിച്ചം വീഴുന്നതിന് മുമ്പോ ദൂരസ്ഥലങ്ങളിലേക്ക് വിസർജനത്തിനായി പോകേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്കൂളുകളിലും വീടുകളിലും ശൌചാലയങ്ങളോ ആവശ്യത്തിന് ആർത്തവ ശുചിത്വ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലെ 23% പെൺകുട്ടികൾ കൗമാരപ്രായത്തിലെത്തുമ്പോൾ പഠനം ഉപേക്ഷിക്കുന്നതായി യുണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവയ്ക്ക് പുറമേ മഴക്കാലത്ത് മാലിന്യങ്ങൾ ഒഴുകി അടുത്തുള്ള കിണറുകളിലും ജലാശയങ്ങളിലും കലരുന്നതിലൂടെ ശുദ്ധജല സ്രോതസ്സുകൾ പൂർണ്ണമായി മലിനമാകുകയും വൻതോതിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. ശുചിത്വത്തിന്റെ ആവശ്യകതയെപ്പറ്റി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
4: ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഗാവ് കി മാതാവോ ബഹനോ കെ സമ്മാൻ കാ ഏക അഭിയാൻ ചലാ സച്ച്മുച്ച് മേ മാതാവോ ബഹനോ കി ഇജ്ജത് കെ ലിയെ ഇസ്സേ ബഡാ കോയി തോഹ്ഫാ നഹീ ഹോ സക്താ ജോ കി ഹം ടോയ്ലറ്റ് ബനാ കർകെ ദേതേ ആജ് മുജേ ഖുശി ഹൈ ദേശ് മേ ഐസി ബേട്ടിയാ ഹൈ ജോ ശൗചാലയ നഹീ തോ ശാദി നഹീ കരേംഗേ ഐസാ പ്രതി സ്കൂളോ മേ ടോയ്ലറ്റ് കി ദിശാ മേ അഭിയാൻ ചലായാ അപ്പ സ്കൂളോ മേ ബച്ചിയാ ജാതീ ഹൈ തോ ഇൻ ബാതോ മേ ബഡി ജാഗരൂക് രഹതി ഹൈ പൂച്ചതി ഹൈ വ്യവസ്ഥ ദേഖതി ഹൈ ഉസ്കേ ബാദ് അഡ്മിഷൻ ദേതി ഹൈ പെഹ്ലെ നഹീ താ യേ ഠീക് ഹൈ ജോ ഹൈ ജേൽ ലേംഗേ ക്യോ ജേലെ ക്യോ ഹമാരി ബേട്ടിയാ ജേലെ ക്യോ ഔർ യേ സ്വച്ഛതാ കേ വിഷയ കോ ജബ് തക് ആപ് उस महिला के नजरिए से नहीं देखोगे कभी इस स्वच्छता की ताकत का अंदाज नहीं आएगा.
2: ഇതിനൊരു പരിഹാരം എന്നോണമാണ് സ്വച്ഛ ഭാരത് മിഷൻ ആരംഭിച്ചത്.

0: ഇന്ത്യയിലെ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണമായും അവസാനിപ്പിക്കാനും ശുചിത്വ അനുബന്ധ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏറ്റവും വലിയ ദേശീയ പ്രചാരണ പരിപാടിയാണിത്. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ 145 ജന്മവാർഷിക വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗാന്ധിജിയുടെ 150 ജന്മവാർഷികമായ 2019 ഒക്ടോബർ 2 ഇന്ത്യയെ പൂർണമായും തുറസായ വിസർജനമുക്ത രാജ്യമാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം.
1: പദ്ധതിയുടെ 1-ാം ഘട്ടം പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതായത്, പല പ്രദേശങ്ങളിലും ശൌചാലയങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ അത് ഉപയോഗിക്കുമായിരുന്നില്ല. വീടിനുള്ളിലോ സമീപത്തോ ശൌചാലയങ്ങൾ സ്ഥാപിക്കുന്നത് അശുദ്ധിയായി പലരും കണക്കാക്കി. ഈ ചിന്താഗതി മാറ്റുക എന്നതായിരുന്നു ഒരു പ്രധാന വെല്ലുവിളി. ഈ ഘട്ടത്തിൽ രാജ്യത്തുടനീളം 10.9 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. ഒന്നാം ഘട്ടത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകാനുമായി 2-ാം ഘട്ടം 2020-21 2024-25 കാലത്തേക്ക് ആരംഭിച്ചു. ഇതിനെ ODF+ ഘട്ടം എന്ന് വിളിക്കുന്നു. വീടുകളിൽ ശൌചാലയങ്ങൾ ഉറപ്പാക്കുന്നതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കമ്പോസ്റ്റിംഗ്, അഴുക്കുചാല സംസ്കരണം എന്നിവ നടപ്പാക്കുന്ന ഗ്രാമങ്ങളെ ODF+ ആയി പ്രഖ്യാപിക്കുന്നു. ഗോബർധൻ യോജന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, സെപ്റ്റേജ് സംസ്കരണം എന്നിവ 2-ാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ടു. സ്വച്ഛഭാരത് മിഷൻ ഗ്രാമീൺ, സ്വച്ഛഭാരത് മിഷൻ അർബൻ എന്നീ 2 പദ്ധതികളിലൂടെയാണ് സ്വച്ഛഭാരത് മിഷൻ നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരാനും സ്ത്രീകളുടെ സുരക്ഷയും മാന്യതയും ഉറപ്പാക്കാനും ശുചിത്വമില്ലായ്മ കാരണമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ കുറയ്ക്കാനും സാധിച്ചു എന്നതാണ് സ്വച്ഛ് ഭാരത് മിഷന്റെ ഏറ്റവും വലിയ നേട്ടം.
0: ഇന്ത്യയിലെ ശുചീകരണ തൊഴിലാളികളും ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജീവന് തന്നെ ഭീഷണിയാകുന്ന തൊഴിൽ സാഹചര്യങ്ങളാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കുകളും സുരക്ഷാ ഉപകരണങ്ങളൊന്നുമില്ലാതെ ശുചീകരിക്കേണ്ടി വരുന്നത് വിഷവാതകം ശ്വസിച്ചുള്ള ദാരുണമായ മരണങ്ങൾക്കിടയാക്കുന്നു. കൈകൊണ്ട് മലമൂത്ര വിസർജ്യങ്ങൾ നീക്കം ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് 2013 കേന്ദ്ര സർക്കാർ ശക്തമായ നിയമം കൊണ്ടുവന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം. ആവശ്യമായ മാസ്കുകൾ, ഗ്ലൗസുകൾ, സുരക്ഷാ ബൂട്ടുകൾ എന്നിവ ലഭിക്കാതെ വിഷലിപ്തമായ മാലിന്യങ്ങളുമായി നിരന്തരം ഇടപഴകേണ്ടി വരുന്നത് ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയിലേക്ക് ഇവരെ തള്ളിയിടുന്നു. തന്മൂലം ഈ മേഖലയിലെ ജീവനക്കാരുടെ ശരാശരി ആയുർദൈർഘ്യം പൊതുസമൂഹത്തെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സുരക്ഷയില്ലായ്മയും കടുത്ത ചൂഷണവുമാണ് മറ്റൊരു പ്രധാന ഘടകം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഭൂരിഭാഗം ശുചിത്വ ജീവനക്കാരെയും കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. അതിലൂടെ ന്യായമായ വേതനം, പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുന്നു. തുച്ഛമായ ശമ്പളം മാസങ്ങളോളം വൈകുന്നത് ഇവരെ കടുത്ത കടക്കണിയിലാക്കുകയും ചെയ്യുന്നു. ശുചിത്വം എന്നത് ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രമല്ല, ഓരോരുത്തരും അവരവരുടെ ദിനചര്യയുടെ ഭാഗമാക്കണമെന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്.
1: എല്ലാ മേഖലയിലും ആധുനിക സാങ്കേതിക വിദ്യ വരുമ്പോൾ ശുചീകരണ മേഖലയിലും ഇവ ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെ ചെയ്താൽ നേരത്തെ സൂചിപ്പിച്ച ഈ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. സ്വച്ഛത ആപ്പ് പോലുള്ള ആപ്പുകൾ പ്രാദേശികാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ദ്രുതഗതിയിലുള്ള ശുചീകരണത്തിനായി സാധിക്കും. സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനായി മാനുവൽ ക്ലീനിങ്ങിൽ നിന്ന് യന്ത്രവൽകൃത ക്ലീനിങ്ങിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടണം. യന്ത്രവൽകൃത ശുചിത്വ വ്യവസ്ഥയ്ക്കുള്ള ദേശീയ കർമ്മ പദ്ധതിയായ നമസ്തേ സ്കീം നിലവിലുണ്ട്. അടിയന്തര പ്രതികരണ ശുചിത്വ യൂണിറ്റുകൾ രൂപീകരിക്കണം. ഉയർന്ന അപകട സാധ്യതയുള്ള ഇടങ്ങളിലെ ശുചീകരണത്തിനായി സുരക്ഷാ ഗിയർ, സക്ഷൻ വാഹനങ്ങൾ, ഗ്യാസ് ഡിറ്റക്ടറുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പരിശീലനം ലഭിച്ച യൂണിറ്റുകൾ മുനിസിപ്പാലിറ്റികളിൽ സ്ഥാപിക്കണം. കേരളത്തിലെ സ്റ്റാർട്ടപ്പായ ജൻ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത ബാൻഡിക്യൂട്ട് റോബോട്ടിക് ക്ലീനിംഗ് മാൻഹോളുകൾ മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ വൃത്തിയാക്കുന്നു. സക്ഷൻ ആൻഡ് ജെറ്റിംഗ് ഗേ മെഷീനുകൾ, ഉയർന്ന മർദ്ദത്തിലുള്ള വാട്ടർ ജെറ്റിംഗ് ട്രക്കുകൾ, കട്ടിയുള്ള സ്ലഡ്ജ് മൃദുവാകുന്നു. അതേസമയം വാക്വം സെക്ഷൻ ട്രക്കുകൾ മനുഷ്യസമ്പർക്കമില്ലാതെ മാലിന്യം വലിച്ചെടുക്കുന്നു. ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ച് മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക.
0: സിക്കിമും ഇൻഡോറും ഇന്ത്യയിൽ ശുചിത്വത്തിന് പേരുകേട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അത് സാധ്യമായത് പൊതുജനങ്ങളുടെ സ്ഥിരോത്സാഹം കൊണ്ടാണ്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ഭരണസ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ, നാം ഓരോരുത്തരും ശുചിത്വം ശീലമാക്കണം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ പൌരനിലും വളർത്തിയെടുക്കാം. ഒരു സ്വച്ഛ വികസിത ഭാരതം കെട്ടിപ്പടുക്കാം.
2: ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക് ചിത്രീകരണം സമാപിക്കുന്നു. രചന അനുപമ ജി കെ, ആഖ്യാനം എൻ ജി ജോഷിലാൽ, ലിജി അനിൽ, ശബ്ദസാന്നിധ്യം ബിജു കല്ലുവാതുക്കൽ, രജിത് ആറ്റിങ്ങൽ, അനൂപ് രാജ്.
3: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രമേശൻ നായർ, ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ആദ്യമായി ചിത്രം ആകാശഗംഗ.

0: ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെ കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി

0: ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും മൂന്ന് പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. ഒന്നാമത് കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മലയാള ശാസ്ത്ര ലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
1: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഇരുവർക്കുമിടയിൽ ധാരണയായി. സംസ്ഥാനത്തെ റോഡ് വികസന പദ്ധതികൾ ശാസ്ത്രീയമായി പഠിച്ച് മുൻഗണന നിശ്ചയിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക സമിതിക്ക് രൂപം നൽകിയതായി മന്ത്രി പി കെ ബഷീർ. നിലവിലുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും അവസ്ഥയും ഭാവിയിലെ ഗതാഗത ആവശ്യങ്ങളും വിലയിരുത്തി വികസന പദ്ധതികളുടെ സമഗ്ര പട്ടിക തയ്യാറാക്കുകയാണ് സമിതിയുടെ പ്രധാന ചുമതല. പ്രധാന ജംഗ്ഷനുകളുടെ വികസനം, ഫ്ളൈഓവർ നിർമ്മാണം, പുതിയ ബൈപ്പാസുകൾ എന്നിവയെക്കുറിച്ചും സമിതി വിലയിരുത്തും. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡോക്യുമെന്ററി, ഹ്രസ്വചിത്രം എന്നിവയുടെ പ്രദർശനത്തിന് സ്ഥിരം വേദികൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക നീന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മേളയിലെ മികച്ച ചിത്രങ്ങൾക്കുള്ള അവാർഡുകളും അദ്ദേഹം വിതരണം ചെയ്തു. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാളെ നടക്കുന്ന അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ സഹിൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദലാൽ സഖ്യവും മിക്സഡ് ടീമിനത്തിൽ ചികിത, സഹിൽ യാദവ് സഖ്യവും വനിതകളുടെ ടീമിനത്തിൽ ജ്യോതി, പ്രതിക, ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ടീമിനത്തിൽ നീരു ധാണ്ട, കിനാൻ ചെനായ് സഖ്യം സ്വർണം നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ കപിൽ പൊഖാരിയയും വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമുണ്ടായിരുന്ന ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. 526 കിലോഗ്രാം മെത്താഫെറ്റമിനും ഹെറോയിനുമാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത്. മുംബൈയിലേക്ക് പോവുകയായിരുന്ന ആസാദ് എന്ന ബോട്ടിൽ നിന്ന് 5 പാകിസ്ഥാൻ പൌരന്മാരെയും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോയ മയക്കുമരുന്നാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനം പൈലറ്റുമാരിൽ ഒരാൾക്ക് കുത്തേറ്റതിനെ തുടർന്ന് സൌദി അറേബ്യയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ഇസ്രായേൽ പൌരന്മാർ ഉൾപ്പെടെ 180 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ ഫ്ളൈ ദുബായ് വിമാനത്തിലെ ഒരു പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു അറിയിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 23 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 206 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ദ കാർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് സഞ്ജീവിൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 9:30 കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:35. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി.

0: headlines once again. Centre approves hike in MSP for all Rabi crops for marketing season 2027-28. Clears 5,548 crore rupee procurement of major pulses and oil seeds at MSP in Uttar Pradesh, Karnataka and Telangana for current Kharif season. Prime Minister Narendra Modi says government is leaving no stone unturned to protect interests of farmers. Prime Minister Modi and US President Donald Trump review bilateral cooperation in trade, defense, energy and critical technologies during their telephonic conversation. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കടൽത്തീര ഭൂരൂപങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രസീത പി എസ്.
3: പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഭൂരിഭാഗം പേരും കടൽ കണ്ടിട്ടുള്ളവരാണ് അല്ലേ? അറ്റമില്ലാത്ത നീലാകാശത്തിന് താഴെ അനന്തമായി പരന്നുകിടക്കുന്ന സമുദ്രം ഒന്നിനു പുറകെ ഒന്നായി ആർത്തലച്ചെത്തി തീരത്തെ തഴുകി മടങ്ങുന്ന തിരമാലകൾ, അസ്തമയ സൂര്യന്റെ പൊൻപ്രഭയിൽ തിളങ്ങുന്ന നനഞ്ഞ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോഴും തീരത്തെ കാറ്റാടിമരങ്ങളുടെ തലയാട്ടലുകൾ കാണുമ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമാകാറുണ്ട്. എന്നാൽ ഒരു ഭൂമിശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ, ഈ കാണുന്ന തീരപ്രദേശങ്ങൾ വെറുമൊരു മനോഹരമായ കാഴ്ച മാത്രമാണോ? തീർച്ചയായുമല്ല. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന തികച്ചും സജീവമായ ഒരു ഭൂവിജ്ഞാന ലാബോറട്ടറിയാണ് ഓരോ തീരദേശവും. തിരമാലകൾ രൂപപ്പെടുത്തുന്ന അത്ഭുതകരമായ ഭൂരൂപങ്ങളെക്കുറിച്ചും വേലിയേറ്റ വേലിയിറക്കങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും തീരപ്രദേശങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും അവ മനുഷ്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നദികളും കാറ്റുകളുമൊക്കെ ചെയ്യുന്നതുപോലെ തീരപ്രദേശങ്ങളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബാഹ്യ ഏജന്റാണ് സമുദ്ര തിരമാലകൾ. തിരമാലകൾ പ്രധാനമായും രണ്ട് വിധത്തിലാണ് തീരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, അപരതനം, നിക്ഷേപണം എന്നിവയിലൂടെയാണ്. അപരതനം എന്നാൽ പാറകളെയും മണ്ണിലെയും വസ്തുക്കളെ ഉരച്ചും തകർത്ത് കടലിലേക്കും കൊണ്ടുപോകുന്ന പ്രക്രിയയാണ്. നിക്ഷേപണം എന്നത് സമുദ്രം ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കലും മണലും വസ്തുക്കളും തീരത്ത് അടിഞ്ഞുകൂടുന്ന പ്രക്രിയയാണ്. നമുക്കാദ്യം തിരമാലകളുടെ അപരതനം മൂലം ഉണ്ടാകുന്ന പ്രക്രിയയിലെ അത്ഭുത രൂപീകരണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, സീ ക്ലിഫ്. തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഉയർന്ന പാറക്കെട്ടുകളിലേക്ക് കടൽത്തിരമാലകൾ നിരന്തരം വന്നു പതിക്കുന്നു. ജലത്തിന്റെ സമ്മർദ്ദം കൊണ്ടും തിരമാലകൾ ചുമക്കുന്ന മണലും കല്ലുകളും ഇടിക്കുന്നതുകൊണ്ടും പാറയുടെ അടിഭാഗം തേഞ്ഞുപോവുകയും മുകൾ ഭാഗം കുത്തനെയുള്ള വലിയ പാറക്കെട്ടുകളായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവയാണ് കടൽത്തീര ക്ലിഫുകൾ. കേരളത്തിലെ വർക്കല, ഏഴുമല, ബേക്കൽ എന്നിവിടങ്ങളിലെ ക്ലിഫുകൾ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. രണ്ട്, സമുദ്രഗുഹകൾ. ക്ലിഫുകളുടെ അടിവശത്തുള്ള ദുർബലമായ പാറകളിൽ തിരമാലകൾ തുടർച്ചയായി ഇടിക്കുമ്പോൾ അവിടെ വലിയ ദ്വാരങ്ങൾ രൂപപ്പെടുന്നു. കാലക്രമേണ ഇവ വലിപ്പമേറി വലിയ ഗുഹകളായി മാറുന്നു. ഇവയെ നമ്മൾ കടൽ ഗുഹകൾ എന്ന് വിളിക്കുന്നു. മൂന്ന്, സമുദ്ര കമാനങ്ങൾ. അപരതനം അവിടെയും അവസാനിക്കുന്നില്ല. ഒരു കടൽഗുഹയുടെ ഇരുവശങ്ങളിൽ നിന്നും അപരതനം തുടരുമ്പോൾ ഗുഹയുടെ മറുഭാഗത്തേക്ക് തുളഞ്ഞു കയറി ജലം ഒഴുകാൻ തുടങ്ങുന്നു. മുകൾ ഭാഗം മാത്രം ഒരു മേൽക്കൂര പോലെ ബാക്കിയാവുകയും താഴെ വഴി രൂപപ്പെടുകയും ചെയ്യും. ഇതിനെ സമുദ്ര കമാനം എന്ന് വിളിക്കുന്നു. നാല്, സമുദ്രസ്തംഭങ്ങൾ. കടൽപാലങ്ങളുടെ മുകൾ ഭാഗം കാലക്രമേണ തിരമാലകളുടെയും കാറ്റിൻ്റെയും ആഘാതത്താൽ തകർന്നു വീഴുന്നു. ഇതോടെ തീരത്തുനിന്നും മാറി കടലിൽ ഒറ്റപ്പെട്ട വലിയ തൂണുകൾ പോലെ പാറകൾ മാത്രം നിവർന്നു നിൽക്കും. ഇവയാണ് സീ സ്റ്റാക്കുകൾ അല്ലെങ്കിൽ സമുദ്രസ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രകൃതിയുടെ ഈ അപരതന പ്രക്രിയയുടെ ഘട്ടങ്ങൾ അത്യന്തം വിസ്മയകരമാണ്. ഇതുവരെ നമ്മൾ തിരമാലകൾ പാറകളെ ഉടച്ചു വാർക്കുന്ന

അപരതന പ്രക്രിയയെക്കുറിച്ചാണ് കേട്ടത്. എന്നാൽ അപരതനത്തിലൂടെ തകരുന്ന ഈ പാറക്കഷ്ണങ്ങളും മണലുമൊക്കെ എവിടെ പോകുന്നു? അവിടെയാണ് തിരമാലകളുടെ അടുത്ത പ്രവർത്തനമായ നിക്ഷേപണം അഥവാ ഡെപ്പോസിഷൻ ആരംഭിക്കുന്നത്. തിരമാലകൾ അടിയൊഴുക്കുകളിലൂടെയും തിരകളുടെ ശക്തിയാലും ഈ മണലും എക്കലും തീരത്തേക്ക് തള്ളിക്കൊണ്ടുവരുന്നു. ഇതുവഴി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബീച്ചുകൾ. തിരമാലകൾ കൊണ്ടുവരുന്ന എക്കലും മണലും ചിപ്പികളും തീരത്തടിഞ്ഞുകൂടി വിശാലമായ മണൽപ്പരപ്പുകൾ രൂപപ്പെടുന്നു. ഇവയാണ് നമ്മൾ കാണുന്ന ബീച്ചുകൾ. കോവളം, ശംഖുമുഖം, മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കാപ്പാട് തുടങ്ങി കേരളത്തിന്റെ തീരദേശത്തെ പ്രശസ്തമായ ബീച്ചുകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. രണ്ട്, മണൽത്തിട്ടകൾ. ചില പ്രദേശങ്ങളിൽ മണലും ചരലും തീരത്തിന് സമാന്തരമായി കടലിനുള്ളിൽ അടിഞ്ഞുകൂടി നീളമുള്ള തിട്ടകൾ രൂപപ്പെടാറുണ്ട്. വെള്ളത്തിനടിയിലോ മുകളിലോ ആയി കാണപ്പെടുന്ന ഇത്തരം കടലുകളെ മണൽത്തിട്ടകൾ എന്ന് വിളിക്കുന്നു. മൂന്ന്, സ്പിറ്റുകൾ അഥവാ മണൽ നാക്കുകൾ. മണൽത്തിട്ടയുടെ ഒരു അറ്റം കരയുമായും മറുഭാഗം കടലിലേക്ക് നീണ്ടും നിൽക്കുന്ന അവസ്ഥയെയാണ് സ്പിറ്റ് എന്ന് വിളിക്കുന്നത്. ഇവ കരയിൽ നിന്നും കടലിലേക്ക് നീളുന്ന മണൽ നാവുകൾ പോലെ കാണപ്പെടുന്നു. നാല്, ലഗൂണുകൾ. തീരത്തിന് സമാന്തരമായി രൂപപ്പെടുന്ന നീളമുള്ള മണൽത്തിട്ടകൾ ചിലപ്പോൾ കടലിന്റെ ഒരു ഭാഗത്തെ പ്രധാന കടലിൽ നിന്നും പൂർണ്ണമായോ ഭാഗികമായോ വേർതിരിക്കാറുണ്ട്. ഇത്തരത്തിൽ സമുദ്രത്തിൽ നിന്നും വേർപെട്ട് കരയോട് ചേർന്ന് നിൽക്കുന്ന ഉപ്പുവെള്ള തടാകങ്ങളെയാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, കായംകുളം കായൽ, ഒഡീഷയിലെ പ്രശസ്തമായ ചിൽക്കാ തടാകം എന്നിവ ലഗൂണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ കായലുകൾ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും ഉൾനാടൻ ജലഗതാഗതത്തിന് നൽകുന്ന സംഭാവന ചെറുതല്ല. കടൽ തീരത്ത് നിൽക്കുമ്പോൾ ചില സമയങ്ങളിൽ വെള്ളം വളരെ മുന്നോട്ട് കയറി വരുന്നതും ചില സമയങ്ങളിൽ വെള്ളം പിന്നിലേക്ക് ഇറങ്ങിപ്പോകുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിവസത്തിൽ കൃത്യമായ ഇടവേളകളിൽ കടൽ ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ വേലിയേറ്റവും വേലിയിറക്കവും എന്ന് വിളിക്കുന്നത്. ഇതിന് പിന്നിലെ പ്രധാന ശാസ്ത്രീയ കാരണം എന്താണ്? സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ബലവും ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവുമാണ് ഇതിന് കാരണം. കടൽ ജലനിരപ്പ് ഉയരുന്നതിനെ വേലിയേറ്റമെന്നും ജലനിരപ്പ് താഴുന്നതിനെ വേലിയിറക്കമെന്നും വിളിക്കുന്നു. സ്പ്രിംഗ് ടൈഡ് ആൻഡ് നീപ് ടൈഡ്. വാവ് വേലിയേറ്റം അമാവാസി പൗർണമി ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോൾ ആകർഷണ ബലം കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണയേക്കാൾ ശക്തമായ വേലിയേറ്റമുണ്ടാകുന്നു. ഇതിനെ വാവ് വേലിയേറ്റം അഥവാ സ്പ്രിംഗ് ടൈഡ് എന്ന് വിളിക്കുന്നു. നീപ് ടൈഡ്, ചന്ദ്രന്റെയും സൂര്യന്റെയും ആകർഷണ ബലം പരസ്പരം ലംബമായി അഥവാ 90 ഡിഗ്രിയിൽ വരുമ്പോൾ വേലിയേറ്റത്തിന്റെ ശക്തി കുറയുന്നു. ഇതിനെ നീപ് ടൈഡ് എന്ന് വിളിക്കുന്നു. വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും പ്രാധാന്യം. വലിയ കപ്പലുകൾക്ക് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് എളുപ്പത്തിൽ അടുക്കാൻ വേലിയേറ്റം സഹായിക്കുന്നു. വേലിയിറക്ക സമയത്ത് തീരങ്ങളിലെ അഴുക്കുകളും എക്കൽ അവശിഷ്ടങ്ങളും കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു. കായലുകളിലേക്കും പുഴകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നതും മത്സ്യസമ്പത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതും ഇതിനോട് അനുബന്ധിച്ചാണ്. മറ്റൊരു പ്രധാന ഭാഗമായ ഇന്ത്യയുടെ തീരസമതലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യക്ക് ഏകദേശം 7,516.6 കിലോമീറ്റർ നീളമുള്ള നീണ്ട കടൽ തീരമുണ്ട്. ഭാരതത്തിന്റെ തീരസമതലങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലം എന്നാൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. താരതമ്യേന ആഴവും വീതിയും കുറഞ്ഞ ഇടുങ്ങിയ തീരപ്രദേശമാണിത്. വീതി 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ്. നിരവധി കായലുകൾ, ബീച്ചുകൾ, ക്ലിഫുകൾ, ദ്വീപുകൾ എന്നിവ ഇവിടെ കാണപ്പെടുന്നു. കേരളത്തിന്റെ തീരപ്രദേശം ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഒഡീഷയിലെ മഹാനദിയുടെ

ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തെ അപേക്ഷിച്ച് വീതി കൂടിയ തീരപ്രദേശമാണിത്. വീതി 50 മുതൽ 100 കിലോമീറ്റർ വരെയാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ നിർമ്മിക്കുന്ന വിശാലമായ ഡെൽറ്റകൾ ഇവിടെ കാണപ്പെടുന്നു. തീരദേശ സംരക്ഷണവും മനുഷ്യജീവിതവും. തീരപ്രദേശങ്ങൾ മനുഷ്യന്റെ സംസ്കാരത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മത്സ്യബന്ധനം തീരദേശവാസികളുടെ പ്രധാന ഉപജീവന മാർഗമാണിത്. വ്യാപാരവും തുറമുഖങ്ങളും. ചരിത്രാതീത കാലം തൊട്ടേ സമുദ്രമാർഗമുള്ള വിദേശ വ്യാപാരത്തിന് തീരങ്ങൾ സഹായിച്ചു. ഉദാഹരണത്തിന് കൊച്ചി തുറമുഖം. ധാതുസമ്പത്ത് കേരളത്തിലെ കൊല്ലം, ചവറ തുടങ്ങിയ തീരപ്രദേശങ്ങളിലെ കറുത്ത മണലിൽ അടങ്ങിയിരിക്കുന്ന ഇൽമനൈറ്റ്, റൂട്ടെയിൽ, മോണോസൈറ്റ് തുടങ്ങിയ അപൂർവ ധാതുക്കൾ വ്യാവസായികമായി അത്യന്തം പ്രാധാന്യമുള്ളതാണ്. ടൂറിസം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ബീച്ചുകൾ വലിയ സാമ്പത്തിക വരുമാനം നൽകുന്നു. തീരശോഷണവും പ്രതിരോധ മാർഗങ്ങളും. എന്നാൽ ഇന്ന് തീരപ്രദേശങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് തീരശോഷണം. ശക്തമായ കടലാക്രമണം മൂലം തീരത്തെ മണ്ണും മനുഷ്യവാസ മേഖലകളും കടലെടുത്തു പോകുന്ന അവസ്ഥയാണിത്. ഇതിനെ തടയാൻ മനുഷ്യൻ നിർമ്മിക്കുന്ന കടൽ ഭിത്തികളും പുലിമുട്ടുകളും താൽക്കാലിക ആശ്വാസം മാത്രമാണ് നൽകുന്നത്. എന്നാൽ പ്രകൃതി തന്നെ ഇതിനൊരു സുസ്ഥിര മാർഗം കരുതി വച്ചിട്ടുണ്ട്. അവയാണ് കണ്ടൽക്കാടുകൾ, കാറ്റാടിമരങ്ങൾ എന്നിവ. കണ്ടൽക്കാടുകൾ തീരങ്ങളെയും ജീവജാലങ്ങളെയും വേലിയേറ്റങ്ങളിൽ നിന്നും കൂറ്റൻ തിരമാലകളിൽ നിന്നും സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ ഒരു ഭിത്തികളാണ്. ഇവയുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും സമുദ്രജീവികൾക്ക് സംരക്ഷണം

0: ിച്ചുകൊണ്ടിരിക്കുന്ന സജീവമായ ഒരു ഭൂവിജ്ഞാന മേഖലയാണെന്നും നാം മനസ്സിലാക്കി. ഇന്ത്യയുടെ വിശാലമായ തീരപ്രദേശം രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരവും സാമ്പത്തികവുമായ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും അവയുടെ ഭൂപ്രകൃതി, വീതി, നദികളുടെ പ്രവർത്തനം, ഡെൽറ്റകൾ, കായലുകൾ തുടങ്ങിയവയിൽ വ്യത്യസ്ത സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. കേരളത്തിന്റെ തീരപ്രദേശം പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായതിനാൽ കായലുകൾ, ബീച്ചുകൾ, തീരദേശ സമതലങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഇവിടെ കാണാം. വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ, കായംകുളം കായൽ തുടങ്ങിയ ജലാശയങ്ങൾ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിനും സാമ്പത്തിക ജീവിതത്തിനും വലിയ സംഭാവന നൽകുന്നു. പുരാതന കാലം മുതൽ തന്നെ കടൽ മനുഷ്യരുടെ യാത്രകൾക്കും വ്യാപാര ബന്ധങ്ങൾക്കും സംസ്കാരങ്ങളുടെ കൈമാറ്റത്തിനും പ്രധാനപ്പെട്ട വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങൾ സാമ്പത്തിക മേഖലയുടെ മാത്രമല്ല സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിന്റെയും പ്രധാന കേന്ദ്രങ്ങളാണ്. എന്നാൽ മനുഷ്യന്റെ അമിതമായ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവും തീരപ്രദേശങ്ങൾക്ക് നിരവധി വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. തീരസംരക്ഷണം എന്നത് കടൽ ഭിത്തികളും പുലിമുട്ടുകളും നിർമ്മിക്കുന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. പ്രകൃതിയോട് ചേർന്നുള്ള സുസ്ഥിരമായ തീരസംരക്ഷണമാണ് ദീർഘകാല പരിഹാരത്തിന്റെ അടിസ്ഥാനം. കണ്ടൽക്കാടുകൾ, തീരദേശ സസ്യജാലങ്ങൾ, കാറ്റാടിമരങ്ങൾ, മണൽത്തിട്ടകൾ തുടങ്ങിയ പ്രകൃതിദത്ത സംവിധാനങ്ങളെ സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തീരദേശ വിഭവങ്ങളുടെ ശാസ്ത്രീയവും ഉത്തരവാദിത്വപരവുമായ ഉപയോഗവും ഉറപ്പാക്കണം. അവസാനമായി, കടൽ നമ്മുടേത് മാത്രമല്ല, ഭാവി തലമുറകളുടേതുമാണ് എന്ന ബോധം ഓരോരുത്തരിലും വളർത്തിയെടുക്കേണ്ടതുണ്ട്. പ്രകൃതിയെ കീഴടക്കുക എന്നതിന് പകരം പ്രകൃതിയോടൊപ്പം സഹകരിച്ചുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് ആവശ്യം. തീരപ്രദേശങ്ങളുടെ സൗന്ദര്യവും ജൈവ വൈവിധ്യവും വിഭവങ്ങളും സംരക്ഷിക്കുമ്പോൾ മാത്രമേ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയൂ. തിരമാലകൾ തീരത്തെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ അറിവും കരുതലും ഉത്തരവാദിത്വവും ചേർന്നാൽ ആ മാറ്റത്തിന് പൊരുത്തപ്പെട്ടുകൊണ്ട് തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാനാകും. പ്രകൃതിയെ മനസ്സിലാക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയോടൊപ്പം സുസ്ഥിരമായി മുന്നേറുക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
1: കടൽത്തീര ഭൂരൂപങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രസീത പി എസ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച പ്രണയഗാനങ്ങളിൽ പലതും പ്രിയ എന്ന വാക്കോടെയാണ് തുടങ്ങുന്നത്. ആഴമേറിയ പ്രണയവും വിരഹവും വാത്സല്യവുമെല്ലാം പ്രകടിപ്പിക്കാൻ ഈ വാക്കിന് കഴിയുന്നു. പ്രിയ എന്ന വാക്കിൽ തുടങ്ങുന്ന ഭാവസാന്ദ്രവും മനോഹരവുമായ ഏതാനും ഗാനങ്ങൾ ഇന്ന് കേൾക്കാം. അദ്ദേഹം എന്ന ഇദ്ദേഹം ഈ ചിത്രത്തിലെ പൂത്തുലയുന്ന വസന്തം പോലെ മനോഹരമായ ഒരു ഗാനം. കൈതപ്രത്തിൻ്റെ മനോഹരമായ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും മിൻമിനിയും.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്കുള്ള ഹൃദയരാഗങ്ങളിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 8281200715. വിളിച്ചിട്ട് കിട്ടാത്തവർ ഈ നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചാലും മതി. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. രാത്രി 10 മണി മുതൽ. പ്രണയത്തിൻ്റെ ആഴവും സാന്ത്വനവും മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു ഗാനമാണ് ഫുക്രി എന്ന ചിത്രത്തിന് വേണ്ടി വിശ്വജിത്ത് ഈണം നൽകി ആലപിച്ച ഈ ഗാനം. ഗാനത്തിൻ്റെ രചന റഫീഖ് അഹമ്മദ്.

പ്രണയത്തിന്റെ കാവ്യാനുഭൂതി പകരുന്ന മറ്റൊരു ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ആർ കെ ശേഖർ ഈണം നൽകി ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കണ്ടവരുണ്ടോ എന്ന ചിത്രത്തിലേതാണ്.

പ്രണയപരവശനായ കാമുകൻ തന്റെ കാമുകിയുടെ ഹൃദയത്തെ ഒരു പിയാനയോടാണ് ഉപമിക്കുന്നത്. രാജഹംസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടി ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്കുള്ള ഹൃദയരാഗങ്ങളിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 8281200715. വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പ് സന്ദേശം അയച്ചാലും മതി. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. അനീതിപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഓ പ്രിയേ എന്ന ഗാനം ഒരു കാമുകന് തൻ്റെ പ്രണയിനിയോടുള്ള ആഴമേറിയ പ്രണയവും അവളുടെ വേർപാടിലുള്ള വിരഹവേദനയും പ്രകടിപ്പിക്കുന്ന ഒരു പ്രണയഗാനമാണ്. നായകൻ്റെ വിരഹഭാവമാണ് പാട്ടിലുടനീളം നിഴലിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങളിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. 8281200715. പ്രണയാതുരമായ വരികളും ശ്രീനിവാസിൻ്റെ സൗമ്യമായ ആലാപനവും മോഹൻ സിത്താരയുടെ മനോഹരമായ ഈണവും ചേർന്ന് ഒരു ഗാനം കേൾക്കാം. കൂട്ട് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ വരികൾ ഇന്ദിരാ നമ്പൂതിരിയുടേതാണ്.

സ്പൈസ് എഫമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി 8281200715 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കാൻ സാധിക്കാത്തവരും വിളിച്ചിട്ട് കിട്ടാത്തവരും വിഷമിക്കേണ്ട കേട്ടോ. 8281200715 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചാലും മതി. രാത്രി 11 വരെ ഹൃദയരാഗങ്ങളുമായി നിങ്ങളോടൊപ്പമുള്ളത് ആൻസി ബെന്നി, സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം നിശാന്തിനി, സാങ്കേതിക സഹായം ശ്രീജ.

0: ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കിയാലോ?
1: ഹലോ
0: ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: സ്പൈസ് എഫ്എമ്മിൻ്റെ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: വളരെ സന്തോഷം. ഞാൻ തൃശൂർ ജില്ലയിൽ നിന്ന്, ചാവക്കാട് നിന്നും ആചാരി തിരുവത്ര.
0: ആചാരി തിരുവത്ര,
1: ഗുരുവായൂർ അടുത്തായിട്ട് വരും നമ്മുടെ തിരുവത്ര.
0: അതെ അല്ലേ? ഇത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ. എന്താണ് ദേവികളുടെ വിശേഷങ്ങളൊക്കെ?
0: ആ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സ്പൈസ് എഫ്എം എപ്പോഴും കേൾക്കുന്ന ആളാണോ? അതെല്ലേ? ആ, എന്താ ഞാൻ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ഉള്ളൊരു അഭിപ്രായം എന്താണ്?
1: നല്ല പരിപാടിയാണ്. മറ്റുള്ള എഫ് എം നിലയങ്ങളെ നോക്കുമ്പോ ദേവികൾ ഒരുപടി മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നത്.
0: അതെ അല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്?
1: നല്ല അവസരം, ശ്രോതാക്കൾക്ക് നല്ല അവസരങ്ങളും കൊടുക്കുന്നുണ്ട്.
0: ആഹാ, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടതെന്നൊന്ന് പറയാവോ?
1: എനിക്ക് ധീര എന്റെ ചിത്രത്തിൽ സതീഷ് ബാബു, എസ് ജാനകിയും കൂടി ഒരു പാട്ടുണ്ട്.
0: മലയാളം സിനിമയാണ് ഇന്ന് ഹൃദയരാഗങ്ങളിൽ.
1: സുകുമാരന്റെ പടമാണത്.
0: സുകുമാരൻ ധീര എന്നാണോ സിനിമയുടെ പേര് പറഞ്ഞേ?
1: ധീര, ധീര. അതിൽ ജയചന്ദ്രൻ പാട്ട് പാടിയിട്ടുണ്ട്. സതീഷ് ബാബു, എസ് ജാനകിയും കൂടി പാട്ട് ഹിറ്റാണ്.
0: പാട്ടിന്റെ വരി ഒന്ന് പറയാവോ?
1: മെല്ലെ നീ മെല്ലെ വരൂ,
0: മെല്ലെ നീ മെല്ലെ വരൂ അല്ലേ?
1: മലരമ്പുകൾ മലരായി വിരിയുന്ന ശോഭയിൽ.
0: ആ, ഓക്കെ ഓക്കെ. അപ്പോ വിശേഷങ്ങൾ പറയൂ. എന്തൊക്കെയാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഏതാണ് സ്പൈസ് എഫ്എമ്മിന്റെ ഒന്ന് പറയാവോ?
1: എനിക്കിപ്പോ
0: അതെല്ലേ? അപ്പം ഇപ്പൊ ലൈവാക്കിയപ്പോ കൂടുതൽ സന്തോഷമായി കാണുമല്ലോ.
1: മാഡത്തിന്റെ പേരെന്താണ്?
0: എന്റെ പേര് ആൻസി ബെന്നി. ഇല്ല, ഗുരുവായൂർ വന്നിട്ടൊന്നും ഇല്ല. ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, പ്രശസ്തമായ സ്ഥലമല്ലേ ഗുരുവായൂർ അമ്പലമൊക്കെ.
1: അതെല്ലേ? വളരെ അടുത്താണ്. പിന്നെ അതുപോലെ ട്രെയിൻ സൗകര്യം വന്ന കാരണം തിരുവനന്തപുരം തിരക്കൻ ഏരിയയിൽ നിന്നൊക്കെ കണ്ടമാനം ജനങ്ങൾ ഇപ്പൊ ഗുരുവായൂർ വന്നോണ്ടിരിക്കുകയാണ്.
0: അതെ. ഒരു ഒരു പാട്ട്, വേറൊരു പാട്ട്, ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാവോ? ഞങ്ങൾ ഒരു എന്തൊരു സാങ്കേതിക പ്രശ്നമുണ്ടേ, അതൊന്ന് ആ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. കളിത്തോഴൻ, ആ അതിലെ ജയചന്ദ്രൻ പാടിയ പാട്ടോ? പാട്ടിന്റെ വരി പറയാവോ?
1: ജയചന്ദ്രൻ പാടിയ പാട്ടുണ്ട്.
0: പാട്ടിന്റെ വരി ഓർക്കുന്നുണ്ടോ?
1: പാട്ടിന്റെ വഴി ഞാൻ കിട്ടുന്നുണ്ട്, ഓർക്കുന്നില്ല.
0: മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി, ആ പാട്ടാണോ?
1: ഓക്കെ.
0: ഇത് ആർക്കെങ്കിലും വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ?
1: ആ, സമർപ്പിക്കുന്നുണ്ട്. നമ്മളെ ദേവികുളത്തിന്റെ ശ്രോതാക്കളായ നമ്മുടെ രതീഷ് മഞ്ഞപ്ര, അതുപോലെ നമ്മുടെ കുഞ്ഞിപ്പ പന്താവൂര്, അതുപോലെ നമ്മുടെ കുട്ടനാട് വേണുജി, കുട്ടനാട് വേണുഗോപാലൻ നായർ.
0: ഓക്കെ, എല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കുമായിരിക്കും.
1: അപ്പൊ പിന്നെ ഈ ഗാനം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ ദേവികുളത്തെ

0: സാരഥികൾക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വഴി സമർപ്പിക്കുകയാണ്.
1: ഓക്കെ, അപ്പൊ വളരെ നന്ദി. വീണ്ടും വിളിക്കുക കേട്ടോ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുക കേട്ടോ. കാരണം ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടണമല്ലോ, അതിനുവേണ്ടിയാണേ. ഒത്തിരി സന്തോഷം. അപ്പൊ ഈ പാട്ട് കേൾക്കാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു. ഓക്കെ.

0: ഹലോ, ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം.
1: ആ ഇത് ഒതുക്കുങ്ങൽ അല്ല, മലപ്പുറം ജില്ലയിൽ നിന്ന് ഒതുക്കുങ്ങൽ മറ്റത്തൂര് എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: പേരൊന്നുകൂടി പറയാവോ?
1: യൂസുഫ്,
0: ആ യൂസഫ്. ആ
1: മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ.
1: ആ
0: ആ, സ്പൈസ് എഫ്എമ്മിൻ്റെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ കേൾക്കാറുണ്ട്, ആ ആപ്പ് വഴിയാണ് കേൾക്കല്.
0: അതെയോ? ആ
1: ആ
0: ആ ആ ആപ്പുള്ളതുകൊണ്ട് എവിടെ നിന്ന് വേണേലും ഇത് കേൾക്കാം.
1: കേൾക്കാം, അതെ.
0: ആ, എങ്ങനെയാ, ഒരു അഭിപ്രായമൊക്കെ പറയൂ, ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും
1: അഭിപ്രായം എന്ന് പറഞ്ഞാൽ
0: വിമർശിക്കുകയൊക്കെ.
1: എല്ലാം നല്ല അഭിപ്രായമാണ്, എല്ലാ പരിപാടിയാണ്, എല്ലാ പരിപാടി ഉണ്ട്. തമിഴിനാണെങ്കിൽ തമിഴ്, ഹിന്ദിക്കാണെങ്കിൽ ഹിന്ദി, എല്ലാ പരിപാടിയുണ്ട്.
0: വിമർശനങ്ങളും
1: അപ്പൊ
0: ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കേട്ടോ.
1: ആ വിമർശനായിട്ട് അങ്ങനെ പറയാനൊന്നും ഇല്ല, ഒക്കെ നല്ല അഭിപ്രായം തന്നെയുള്ളു.
0: ആ, ഓക്കെ, വളരെ ഒത്തിരി നന്ദി. നല്ലൊരു അഭിപ്രായം പറഞ്ഞതിന്.
1: അതെ,
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ കണ്ണപ്പനുണ്ണി എന്ന
0: ആ
1: സിനിമയിലുള്ള പാട്ട്, സുശീലയും വാണിജ്യറാം പാടിയ മംഗമ്മരെ മയക്കുന്ന കുങ്കുമം.
0: അതെ, ബി ഭാസ്കരൻ്റെ വരികൾ അല്ലേ,
1: അതെ, രാഘവനെ
0: രാഘവൻ്റെ.
1: കയറി സംഗീതം,
0: ആ, സംഗീതം.
1: രാഘവേട്ടൻ സംഗീതം.
0: പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണോ?
1: ഓ പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പഴയ പാട്ട് തന്നെ ഇഷ്ടം.
0: പാടാ പാടാറുണ്ടോ?
1: പാടം പഴയ മാപ്പിള പാട്ടൊക്കെ പാടുള്ളൂ.
0: എന്നാ ഒരു രണ്ട് രണ്ട് വരി.

0: സ്പൈസ് ഓഫ് മില്ലിയൻ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാം.
1: അഴകേ റൂപൻ മണിയം ഫാത്തിമ ബീവി ബീവി ഫാത്തിമ ബീവി അരസേ കാതീജ ബിന്ദ് ഫാത്തിമ ബീവി റാണി ഫാത്തിമ ബീവി പഴമൊന്ന് സ്വർഗ തിന്ന് വന്ന് റസൂലുള്ള തിന്ന് വന്ന് റസൂലുള്ള തിന്ന് കുയിലി കാതീജയുടെ കൂടെ വെകഞ്ചുറ്റി വന്ന് കൂടെ വെകഞ്ചുറ്റി വന്ന് കൊല്ലം അമ്മുത് വാൾജനത്തുള്ള ഗുണമണിയം സുഹൃബത്തിൽ ഫാത്തിമ ബീവി ബീവി ഫാത്തിമ ബീവി. ഓക്കെ പോരെ,
0: ആ മതി മതി, തകർത്ത് കളഞ്ഞു കേട്ടോ. അപ്പോ ഈ പാട്ട് വെച്ചു തരാം, വീണ്ടും വിളിക്കണേ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, ഒരു ഇടവേളയ്ക്ക് ശേഷം വിളിക്കുക കേട്ടോ. പിന്നെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഈ പരിപാടിയെ പറ്റി പറയണം, പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഹൃദയരാഗത്തിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0486520022 6. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0486520022 6.

0: ഹലോ,
1: ഹലോ.
0: ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ഷാജി എന്നാണ്.
0: ഷാജി എവിടെ നിന്നാണ്?
1: അടുത്ത് തന്നെ കല്ലാർകുട്ടിക്ക് അടുത്ത സ്ഥലമാണ്.
0: കല്ലാർകുട്ടി.
1: ആ,
0: ഏത് പാട്ടാ വേണ്ടത് ഇന്ന് ഹൃദയരാഗത്തിലൂടെ?
1: എനിക്ക് ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ കേൾക്കാത്തൊരു പാടാ, ആട്ടക്കലാശത്തിലെ നാണമാകുന്നു.
0: ആട്ടക്കലാശം.
1: ആട്ടക്കലാശം
0: നാണമാകുന്നു അല്ലേ?
1: ആ
0: ആ പാട്ടാണ് അല്ലേ? ഓക്കെ, വിശേഷങ്ങളൊക്കെ പറയൂ.
1: ഫീലിങ്ങിന്റെ പണിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാ.
0: എന്ത് പണിയാണ്?
1: ഫീലിങ്ങിന്റെ പണിയാ. അപ്പൊ ഞാനിങ്ങനെ ഈ മൂന്നാർ അടുത്ത് വരെയൊക്കെ ആളിച്ചാല് പള്ളിവാസല അവിടെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ.
0: ദേവികുളത്ത് വന്നിട്ടുണ്ടോ?
1: ദേവികുളത്തൊക്കെ വന്നിട്ടുണ്ട്.
0: അല്ലേ, ആകാശവാണി റേഡിയോ നിലയത്തിൽ വന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ?
1: അവിടെ താലൂക്ക് ഓഫീസിലൊക്കെ വന്നിട്ടുണ്ട്.
0: അതെ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഇനി വരുമ്പം സ്പൈസ് എഫ്എമ്മിലേക്ക് സ്വാഗതം.
1: ഓക്കെ,
0: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടി.
1: പഴയ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമുള്ള.
0: അതെ അല്ലേ, പഴയ പാട്ടിനോടാണോ താല്പര്യം?
1: പുതിയ പാട്ടുകളും നല്ല പാട്ടുകളും ഉണ്ട്, എന്നാലും പഴയ പാട്ടാണ് കുറച്ചും കൂടെ കേൾക്കുന്നൊക്കെ. എനിക്ക് ഒത്തിരി പാട്ട് ശേഖരിച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഈ പാട്ടില്ല. റേഡിയോയില് ഈ അടുത്ത കാലത്തൊന്നും റേഡിയോയിൽ ഈ പാട്ടുകൾ അങ്ങനെ ഈ പാട്ട് അങ്ങനെ കേട്ടിട്ടുമില്ല.
0: അതെ അല്ലേ. അപ്പോ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ആ, എന്നായിക്കോട്ടെ.
0: ഓക്കെ, ഇപ്പൊ വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: സ്പൈസ് എഫ് എമ്മിൻ്റെ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ചന്ദ്രൻ ആയിരുന്നു.
0: ചന്ദ്രൻ, എവിടെ സ്ഥലം സ്ഥലപ്പേര് പറ
1: രാജകുമാരിൽ നിന്നായിരുന്നു.
0: രാജകുമാരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പങ്കുവെക്കൂ. ഹലോ,
1: വിശേഷങ്ങൾ
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് മകൻ, ഭാര്യ, രണ്ടും ഭാര്യ
0: ഓക്കെ ഓക്കെ
1: പിന്നെ
0: എന്ത് ചെയ്യുന്നു?
1: മകന്റെ ഭാര്യ
0: എന്ത് ചെയ്യുന്നു?
1: കൃഷിപ്പണിക്കാണ്.
0: അതെ അല്ലേ. എന്ത് കൃഷി? ഏലക്കൃഷിയാണോ?
1: ഏലകൃഷിയാണ്.
0: പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
1: അതേലോ.
0: സ്പൈസ് എഫ് എം കേൾക്കാറുണ്ടായിരിക്കും സ്ഥിരം അല്ലേ.
1: ആ, കേൾക്കാറുണ്ട്.
0: അതിൽ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയരാഗമാണോ അതോ വേറെ ഏതെങ്കിലും പ്രോഗ്രാം ഉണ്ടോ?
1: ഈ പാട്ടുകളെല്ലാം കേൾക്കാറുണ്ട്.
0: പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ട് സ്പൈസ് എഫ് എമ്മിലെ. കിസാൻ വാണി, കാർഷിക ജീവനം, അതൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ, കുറച്ചൊക്കെ കേൾക്കാറുണ്ട്. ആ,
0: അത് കൃഷിക്കാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം? ഉപകാരപ്പെടാറുണ്ടോ?
1: ഉപകാരപ്പെടാറുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഹലോ,
1: ഗുരുവായൂരപ്പനിലെ
0: ഗുരുവായൂരപ്പൻ. അതിലെ ഏത് പാട്ട് ഏതാന്ന് പറയാവോ? ഇഷ്ടപ്പെട്ട പാട്ട് അതിലെ ഗുരുവായൂരപ്പനിലെ.
1: ഗുരുവായൂരപ്പൻ പാട്ട് ഓർമ്മയിൽ വരുന്നില്ല.
0: ഓക്കെ, ഏതെങ്കിലും പാട്ട് മതി അതിലെ.
1: ആ, ഏതെങ്കിലും പാട്ട് മതി.
0: ഓക്കെ. അപ്പം ഇതാ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ആ, ചെയ്തേക്കാം.
0: ആർക്കാ? പറഞ്ഞോളൂ.
1: സിനി, റെജി,
0: ആ
1: അനുപമ.
0: ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പാട്ട് കേട്ടാലോ?
1: ആ, കേൾക്കാം.
0: വീണ്ടും വീണ്ടും വിളിക്കുക കേട്ടോ.
1: ഓക്കെ.
0: ഇപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കണം, സ്ഥിരമായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം.
1: ആ,
0: അപ്പോൾ ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാറുണ്ട്. ആ ആ.

0: പ്രിയ ശ്രോതാക്കളെ, ഹൃദയരാഗങ്ങളിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. 0485200226. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കുക. അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ, ആരാണ് വിളിക്കുന്നത്? സ്പൈസ് എഫ് എമ്മിലെ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം.
1: സ്വാഗതം. ഞാനും സ്വാഗതം പറയുന്നു.
0: പറഞ്ഞു, ആരാണ്?
1: ഞാൻ റാണി വർഗീസ് ചേരാനല്ലൊരുന്നാണ്. ഇടയ്ക്ക് ഞാൻ മെസ്സേജ് ഇടാറുണ്ട്.
0: അതെ അല്ലേ? ആ, അപ്പൊ സ്പൈസ് എഫ് എമ്മിന്റെ ഒരു ആരാധികയാണോ?
1: അതെ, ഞാൻ നേരത്തോടെ ഇടാറുണ്ട്. ഇടയ്ക്ക് അങ്ങനെ സ്ഥിരമായിട്ടങ്ങനെ ഇട്ടില്ലെങ്കിലും ഇടയ്ക്ക് വരാറുണ്ട്.
0: ആ, അപ്പൊ ഇനിയിപ്പോ ഒന്നുകൂടി എളുപ്പമായി, സന്തോഷായില്ലേ? നേരിട്ട് വിളിക്കാലോ.
1: അതെ, വിളിക്കാലോ. ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നുകൊണ്ട് സന്തോഷം തോന്നിയിട്ടാ.
0: അല്ലേ? അപ്പോ ഞങ്ങളുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
1: അറിയിക്കാം.
0: നല്ലതാണോ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ?
1: ഇതൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നതിൽ തന്നെ സന്തോഷമുണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയല്ലോ.
0: അതെ അല്ലേ? അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് കടത്തിലെ ഊളങ്ങൾ താളം തല്ലുമ്പോ നീരക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. ഈ പാട്ട് കേട്ടാ മതി.
0: നല്ല പാട്ടുകാരിയാ തോന്നുന്നു.
1: വീട്ടിലൊക്കെ നന്നായിട്ട് ഇരുന്ന് പാടും, പുറത്തിരുന്ന് പാടൂല.
0: ഇപ്പൊതേ ഇന്നിപ്പോ എല്ലാവരും കേട്ടു. സ്പൈസ് എഫ് എമ്മിൽ കൂടെ ആ സ്വരം എല്ലാവരും കേട്ടിട്ടുണ്ട്. സന്തോഷായില്ലേ?
1: പിന്നെ എന്റെ ഹസ്ബൻഡ് മെസ്സേജ് ഇടാറുണ്ട്, കെ എൽ വർഗീസ്.
0: അതെ അതെ അല്ലേ? അപ്പൊ ഇനിയും വിളിക്കുക, സന്ദേശങ്ങൾ അയക്കുക. എന്നാ ഇന്നിപ്പോ പാട്ട് കേൾക്കാം.
1: ഈ പാട്ട് ദേവികള് എഫ് എം സ്റ്റേഷൻ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ എനിക്ക് ഈ പ്രോഗ്രാം ഈ ടൈമിലുണ്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ട രാജ്മോഹൻ ചേട്ടനും തേടിക്കുകയും ചെയ്യുന്നു.
0: അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി അറിയിക്കണം കേട്ടോ, കൂട്ടുകാരെയും.
1: ഓക്കെ,
0: ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വിളിക്കാനായിട്ട് എല്ലാവരും ഓർമ്മിപ്പിക്കുക. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാവേ. ഇല്ല, നമ്മളത് അനൗൺസ് ചെയ്യും ഏതൊക്കെ സമയത്താണ്. പ്രോഗ്രാം കേൾക്കൂല, അപ്പൊ അറിയാം.
1: ഓ ഓ ഓ ശരി ശരി.
0: അപ്പൊ പാട്ട് കേൾക്കാവേ.
1: താങ്ക്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹൃദയരാഗത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: രാജകുമാരി എന്ന് ഷീല മനോഹരൻ.
0: ഷീല മനോഹരൻ. ഇനി ഏത് പാട്ടാണ് ഷീലയ്ക്ക് കേൾക്കേണ്ടത് ഹൃദയരാഗത്തിലൂടെ?
1: കുമാരസംഭവം എന്ന ചിത്രത്തിലെ ഇന്ദുക രാമൗലി എന്നുള്ള പാട്ട്.
0: ഓക്കെ. പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ, ആരൊക്കെയുണ്ട് വീട്ടിൽ?
1: വീട്ടില് ഹസ്ബൻഡും ഒരു മോനും അതിൻ്റെ ഭാര്യയും.
0: അതെ അല്ലേ. എന്ത് ചെയ്യുന്നു?
1: ഞങ്ങൾക്ക് കൃഷിപ്പണിയാണ്.
0: അതെ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? രാജകുമാരിയിലെ വേറൊരാൾ കൂടി വിളിച്ചിരുന്നു രാജകുമാരി എന്ന്.
1: ചന്ദ്രൻ.

0: എന്ന് പറഞ്ഞാല് ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു.
1: അതുപോലെ
0: ഞങ്ങൾ രാജമാരി മഞ്ഞക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്.
1: അപ്പൊ നിങ്ങൾ അയൽവക്കൊന്നും അല്ലല്ലേ?
0: അല്ലല്ല, ആളറിയത്തില്ല രാജകുമാരി എന്നാന്ന് പറഞ്ഞ കേൾക്കാറൊന്നും.
1: അതെ അല്ലേ. സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ സ്പൈസ് എഫ് എമ്മിന്റെ പ്രോഗ്രാം ഒക്കെ?
0: ഇടയ്ക്ക് ഇല്ല, കൊച്ചി എഫ് എമ്മും കേൾക്കും, ഇതും കേൾക്കും ഇടയ്ക്ക്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇതിന്റെ പറഞ്ഞപ്പോഴേക്കും ഞാൻ കേട്ടു, അപ്പൊ ഒന്ന് വിളിക്കണോന്ന് വിചാരിച്ചു ഞാൻ നമ്പർ ഇപ്പൊ കുറിച്ചിട്ടിട്ട് വിളിച്ചതാ.
1: അപ്പൊ നമുക്ക് ചലിത്രഗാനങ്ങൾ മാത്രമല്ല വേറെയും ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ.
0: കിസാൻ മണിയൊക്കെ കേൾക്കാറുണ്ട്, വൈകുന്നേരത്തെ കിസാൻ മണിയൊക്കെ കേൾക്കാറുണ്ട്.
1: അതെല്ലേ, അതെങ്ങനെയാ, ഉപകാരപ്പെടാറുണ്ടോ?
0: ആ പിന്നെ നല്ല പാടില്ലാത്തവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുന്ന ഒരു ഇതാ.
1: അതെല്ലേ, ആ കൃഷിയായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന പ്രോഗ്രാമാണ്. അപ്പോ കൂട്ടുകാരെയും ഒക്കെ അറിയിക്കണം ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്, പിന്നെ ഹൃദയരാഗങ്ങളിൽ ഇഷ്ട ഗാനം കേൾക്കാം എന്നൊക്കെ പറയണം. അപ്പൊ ഈ പാട്ട് ആർക്കു വേണ്ടിയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്.
1: ആ അപ്പൊ കുമാരസംഭവത്തിലെ ജി ദേവരാജന്റെ വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിന് ഒത്തിരി നന്ദി.
0: ആ നന്ദി.

പ്രിയ ശ്രോതാക്കളെ, ഹൃദയരാഗത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0486520022. വാട്സപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 8 2

081 200 715. ഇനി വാട്സപ്പിലൂടെ സന്ദേശമയച്ച ഒരു ഗാനം കേൾക്കാം. രാജിയാണ് സന്ദേശമയച്ചിരിക്കുന്നത്. ലങ്കേഷ് അഗസ്ത്യക്കോടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ ഗാനം ലങ്കാദഹനം എന്ന ചിത്രത്തിലെ സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഗാനം കേൾക്കാം.

0: ഹലോ ഹലോ,
1: ഹലോ, ഞാൻ
0: ഹൃദയരാഗത്തിലേക്ക്
1: ഏറ്റുമാനൂർ നിന്ന്,
0: സ്വാഗതം.
1: ഏറ്റുമാനൂർ നിന്നാണ് വിളിക്കുന്നത്. കോട്ടയം ജില്ലയിലെ
0: പേര് പറഞ്ഞോ.
1: എൻ്റെ പേര് സുകുമാരൻ എന്നാണ്. അപ്പം പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ളതാണ്. അപ്പം പ്രിയ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് വിണ്ണിലെ കാവിൽ പുലരുമ്പോൾ സ്വർണം കൊണ്ട് തുലാഭം എന്ന പാട്ട്, അതാണ്
0: ആ പാട്ടാണ് ഇഷ്ടം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ.
1: അതെ.
0: അപ്പൊ വിശേഷങ്ങളും കൂടി പറയൂ.
1: വിശേഷം സുഖമായിട്ടിരിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ മക്കളുണ്ട്, മാൻ്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്.
0: അവരൊക്കെ റേഡിയോ അവരൊക്കെ റേഡിയോ കേൾക്കുന്നവരാണോ? അതെല്ലേ,
1: അവരൊക്കെ ടിവിയും ഓർമ്മിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് റേഡിയോയും പഴയ പാട്ടും ഒക്കെയാണ് എനിക്ക്
0: ഇഷ്ടം അല്ലേ. റേഡിയോ കേൾക്കുന്നോണ്ട് ഒരു ഗുണം കൂടിയുണ്ട്, നമ്മുടെ പണിയും നടക്കും അല്ലേ. ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് നമ്മൾ അവിടെ ഇരിക്കുമല്ലേ ഉള്ളൂ.
1: നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റേഷനുണ്ട്, മംഗളം എഞ്ചിനീയറിംഗ് കോളേജിന്റെ 91.2 എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ഉണ്ട്.

0: അതെ, സ്പൈസ് എഫ് എമ്മിൽ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്, അത് കേൾക്കണം കേട്ടോ. ആ ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾപ്പിച്ചുതരാം. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം. അപ്പൊ ഇന്നിപ്പോ ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: നന്ദി, ശരി.

ഹൃദയരാഗത്തിൽ ഇനി ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ ചോദിച്ചിട്ടുള്ള ഗാനം കേൾക്കാം. ചക്രവാളം ചുവന്നപ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടി കുട്ടത്തിപ്പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജു തുറവൂറാണ്. അദ്ദേഹത്തിന് വേണ്ടി ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്പൈസ് എഫ്എമ്മിൻ്റെ ഹൃദയരാഗങ്ങൾ. ഹൃദയരാഗങ്ങളിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി ഇനിയും വിളിക്കുക 0486520022 എന്ന നമ്പറിലേക്ക്. 11:05 വരെ നിങ്ങളോടൊപ്പം സ്പൈസ് എഫ്എം. ഇനി വാട്സപ്പിലൂടെ സന്ദേശമയച്ച ഒരു ഗാനം കേൾക്കാം. സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നത്തു നിന്നാണ് സന്ദേശമയച്ചിരിക്കുന്നത്. പവിത്രം എന്ന സിനിമയിലെ താളമയഞ്ഞു ഗാനമപൂർണം ഈ പാട്ട് എൻ്റെ കുടുംബത്തിനും കൂട്ടുകാർക്കുമായി സമർപ്പിക്കുന്നു. വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ സൽമ ജമാലുദ്ദീൻ. സൽമയ്ക്കും കുടുംബത്തിനും കൂട്ടുകാർക്കുമായി പവിത്രം എന്ന സിനിമയിലെ ഈ ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗത്തിലെ അവസാന ഗാനം വാട്സപ്പ് സന്ദേശമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാനായിക്കുളത്ത് നിന്നും ഷേർലി ജെറോ. ഷേർലി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പിന്നിലാവെന്ന ചിത്രത്തിലെ പ്രിയനെ ഉയർന്നീയേ എന്ന ഗാനമാണ്. ഇപ്പോൾ ആ ഗാനം കേൾക്കാം.

ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് നിശാന്തിനി, സാങ്കേതിക സഹായം നൽകിയത് ശ്രീജ. വിളിച്ചവർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുക. വിളിച്ചിട്ട് കിട്ടാത്തവർ നിരാശരാകാതെ അടുത്ത ദിവസം വീണ്ടും ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ അൻസി ബെന്നി.